0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. No.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM സ്റ്റേഷനിലേക്ക്, FM-ന്റെ ശബ്ദ തരംഗങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹത്തോടെ സുസ്വാഗതം. വേക്കപ്പ് കോൾ വിത്ത് ജയ brought to you by Green Farm Superfoods. ഇന്റെ സമയം wake up call. ഏതെങ്കിലും നല്ല ഒരു ഒരു proverb അല്ലെങ്കിൽ quote അതിൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് എന്ത് സംസാരിക്കണം. ഇന്ന് പ്രസിദ്ധനായ ലിയോ ടോൾസ്റ്റോയുടെ ഒരു വചനമാണ് കിട്ടിയത്. ഇഫ് യു ഫീൽ പെയിൻ, യു ആർ അലൈവ്. ഇഫ് യു ഫീൽ അതർ പീപ്പിൾസ് പെയിൻ, യു ആർ എ ഹ്യൂമൻ ബീയിങ്. എത്ര സിമ്പിൾ, പക്ഷെ ആ തോട്ട് എത്ര വലുതാണ് അല്ലേ. നമുക്ക് നമ്മെ പറ്റി ആലോചിക്കും, നമ്മുടെ വേദന, നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആലോചിക്കാറുള്ളൂ അല്ലേ. ദാറ്റ് ഇസ് വൈ വി ആർ അലൈവ് അല്ലേ. ശ്വാസം വിടുന്നത് പോലും നമുക്ക് വേണ്ടിയാണ്. പക്ഷേ മറ്റൊരാളുടെ പെയിൻ, മറ്റൊരാളുടെ വേദന തിരിച്ചറിയുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് നിങ്ങൾ മനുഷ്യത്വമുള്ളവനാകുന്നത്. സോ ബ്യൂട്ടിഫുൾ. ആ ഒരു പ്രവചനത്തിൽ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങാമെന്ന് ആലോചിക്കുന്നു. എന്തായാലും പുതിയ സ്റ്റാർട്ടാണ്, പുതിയ മാസം. ആദ്യത്തെ ആഴ്ച തന്നെ എല്ലാവരും ഇനി സമ്പന്നരാകാൻ പോവുകയാണ്. പക്ഷേ സാലറി ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഓഫ് ദ മന്ത് തന്നെ സ്ട്രിക്റ്റ് ആക്കിയെന്ന്. ആക്ച്വലി ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫ്രം ജൂലൈ ഫസ്റ്റ്. അപ്പോൾ ജൂൺ മാസത്തെ സാലറി നമുക്ക് കിട്ടുന്നത് ജൂലൈയിലാണല്ലോ. അപ്പോൾ അതുവരെ ഒന്ന് കാത്തിരുന്നുള്ളൂ. എനിവേ, എ ഫ്രഷ് സ്റ്റാർട്ട്, എ ന്യൂ ചാൻസ് ടു ഗ്രോ, ആൻഡ് എ റിമൈൻഡർ ദാറ്റ് എവറി സ്മോൾ സ്റ്റെപ്പ് മേക്സ് യു എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. Here we start today's wake-up call with Jaya, brought to you by Green Farm Superfoods.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ചില കാര്യങ്ങൾ കൈക്കുള്ളിൽ ഇരിക്കാതെ നഷ്ടപ്പെട്ടു പോകുമ്പോ വേവലാതിപ്പെടാറുണ്ടല്ലേ. അത് എന്ത് തരം കാര്യങ്ങളോ ആയിക്കോട്ടെ, ബന്ധങ്ങളാകാം, മെറ്റീരിയലിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആകാം. അപ്പോ നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങാതെ കഴിയുന്നത് വിട്ടുപോയി എങ്കിൽ അതിൽ ചൊല്ലി നാം വേവലാതിപ്പെടാറുണ്ട്. ഒരു ഗുരു ക്ലാസ് എടുക്കുകയായിരുന്നു കുറച്ച് ശിഷ്യന്മാർക്ക്. അവിടെ ഈ ഒരു തോട്ടിന് പ്രസക്തി വരുന്ന ഒരു സംഭാഷണം ഉണ്ടായി. ആ ഒരു സംഭാഷണം ഞാൻ വായിക്കാനിടയായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേക്കപ്പ് കോളിലേക്ക് ഇത് കൊണ്ടുവരാം. അതായത്, ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഞാൻ സ്വപ്നം കണ്ട പല കാര്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഗുരുവേ. ഹൃദയം കൊണ്ട് സ്നേഹിച്ച പല ആളുകളും എന്നിൽ നിന്ന് വിട്ടകന്നുപോയി. ഇനി ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു മീനിങ് ഉണ്ടെന്ന് അല്ലെങ്കിൽ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗുരു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഗുരു ഒരു എക്സാമ്പിൾ പറഞ്ഞത് കൊള്ളാം. അദ്ദേഹം പറഞ്ഞത്, ശരത്കാലത്ത് മരത്തിൽ നിന്നും ഇലകൾ കൊഴിയുന്നത് കണ്ടിട്ടില്ലേ അല്ലേ. അപ്പോൾ ഈ ഒരു ശരത്കാലം എന്ന് പറയുന്നത് ഇലകൾ പൊഴിയുന്ന ഒരു സമയമാണ്. ഓട്ടം സീസൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇലകൾ പൊഴിഞ്ഞ് വെറും കമ്പും കോലുമായിട്ട് ചില്ലുകളായിട്ട് നിൽക്കുന്ന മരങ്ങൾ വേസ്റ്റാണെന്ന് വരെ തോന്നും. പക്ഷേ പിന്നീട് ആ മരങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ ഈ ഗുരു പറഞ്ഞ കാര്യം, ശരത്കാലത്ത് മരത്തിൽ നിന്നും ഇലകൾ കൊഴിയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മരം കരയുന്നുണ്ടോ, എൻ്റെ ഇലകളെല്ലാമേ നഷ്ടപ്പെട്ടു പോയി, ഞാൻ കോലം കെട്ടുപോയി, വെറും ചുള്ളിക്കമ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ മരം കരയുന്നുണ്ടോ? ഇല്ല. കാരണം, ഇലകൾ കൊഴിയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ലെന്ന് ആ മരത്തിനറിയാം. വസന്തമാണ് തന്നെ കാത്തിരിക്കുന്നത്. വസന്തകാലം വീണ്ടും വരുമെന്ന് അതിന് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് പല ആളുകളും പല കാര്യങ്ങളും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു തുടക്കമുണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കുക. ഒന്നിൻ്റെയും അവസാനമല്ല അത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നില്ലല്ലോ, നിന്നെ ശിക്ഷിക്കാനല്ല, അത് നിനക്ക് കൂടുതൽ കരുത്ത് നൽകാനും നിനക്കായി കൂടുതൽ കരുതി വയ്ക്കാനുമാണ് അത്തരം ചില പരീക്ഷണങ്ങൾ. അപ്പോൾ ഇത് പറയാൻ കാരണം, പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടാവും. ഞാൻ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു വാതിൽ നിനക്കായി കാത്തിരിക്കും.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ചിലർ പരാതി പറയുന്നത് കണ്ടിട്ടുണ്ടോ? എന്നെ ആരും സ്നേഹിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്നേഹം കിട്ടിയില്ല, വിചാരിച്ച പോലെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന് തോന്നുന്നിടത്ത് എവിടെയാണ് പിശകെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ബ്രോക്കൺ കപ്പിന്റെ കഥ പറയാം. അതായത്, ഒരിക്കൽ ഒരു വ്യക്തിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചായ കപ്പ് ഉണ്ടായിരുന്നു. അപ്പോ ആ കപ്പ് കുടിച്ചപ്പോ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കപ്പ് എന്നെങ്കിലും എനിക്ക് നഷ്ടമാകും, അല്ലെങ്കിൽ എന്റെ കൈ തട്ടി തന്നെ ഈ കപ്പ് എപ്പോഴെങ്കിലും പൊട്ടിപ്പോയേക്കാം. അക്സെപ്റ്റ് ദ ഫാക്ട്, അത് ആദ്യമേ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് സത്യത്തിൽ കപ്പ് പൊട്ടിപ്പോയപ്പോ വിഷമം തോന്നിയില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മുൻകൂട്ടി മനസ്സിൽ കരുതി വെക്കുക, നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്ന് പറയില്ലേ. ഒരു ഫിലിം ഡയലോഗാണ്, ഒരു ബോളിവുഡ് മൂവി ഡയലോഗാണ്, വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ഈ സ്നേഹം എന്ന് പറയുന്നത് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നോ, ജസ്റ്റ് ലിസൺ ടു ദ ഓഡിയോ.
2: There's no love.
3: Love doesn't come from in air. You can't say I want love and you'll get love. Love evolves. 30 saal ho gaye hamare shaadi ko.
2: See, there are times I don't love him. It's okay. Let's be honest about it.
3: सबसे ज्यादा इंपॉर्टेंट चीज रिलेशनशिप में क्या है पता है? रिस्पेक्ट.

0: വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലെ. അത് കേട്ട് ഇങ്ങനെ ലയിച്ചു പോകും. ആ സോങ് കട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് അതോടെ പ്ലേ ചെയ്തത്. സോ ലവ്, സ്നേഹം കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് പറയുന്നത്, സ്നേഹം സ്റ്റാർട്സ് ഫ്രം സെൽഫ് റെസ്പെക്ട്. സ്വന്തമായി റെസ്പെക്ട് ചെയ്യൂ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യൂ. ഡെഫിനറ്റ്ലി അവിടെ സ്നേഹത്തിന് മാത്രമാണ് സ്ഥാനം. ലവ് ഇവോൾവ്സ് ഫ്രം റെസ്പെക്ട്. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
1: Wake up call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സിബിഐ അന്വേഷണം ആവശ്യപ്പെടാൻ ഇഡി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക് പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായ റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന സിബിഐ അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടേക്കും. ബംഗാളിൽ സമാന ആക്രമണം ഉണ്ടായപ്പോൾ സിബിഐ അന്വേഷണം നടന്നിരുന്നു. സിഎംആർഎൽ എക്സാലോജിക്ക് ഉൾപ്പെട്ട വിവാദം റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുകയാണിപ്പോൾ. കന്റോൺമെന്റ് എസിപിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ 30 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. 4 SHOമാരും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപത്രം ഉൾപ്പെടെ വേഗത്തിലാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം സിപിഎം നേതാക്കൾ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ആസൂത്രിതമെന്ന് ഇഡി ആരോപിച്ചിരിക്കുന്നത്. സിപിഎം നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് നിലപാട്. ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെള്ളിയാഴ്ചയാണ് വിധി പറയുന്നത്. അതുവരെ സിഎംആർഎലിനെതിരെ നടപടികൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശമുണ്ട്. ഹർജിയിൽ കക്ഷിയല്ലാത്ത വീണാട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തുടരാമെങ്കിലും വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാനാണ് ഇഡിയുടെ തീരുമാനം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന സിപിഐയുടെ ആവശ്യം തള്ളി സിപിഎം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സിപിഎം കൈവശം വയ്ക്കുന്നതാണ് കീഴ്വഴക്കമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പ്രതിപക്ഷ ഉപനേതാവ് പദവി ലഭിക്കാതെ സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നറിയിച്ച് സിപിഐ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കെയാണ് സിപിഎം നിലപാട് വ്യക്തമാക്കുന്നത്. സിപിഐയുടെ ആവശ്യം അംഗീകരിക്കില്ലെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നതാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം. നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിശദവാദം കേൾക്കും. പ്രതികൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ജാമ്യഹർജി ഇന്നലെ പരിഗണിച്ചെങ്കിലും ആക്ഷേപം ഫയൽ ചെയ്യാൻ പരാതിക്കാർ സാവകാശം തേടിയതോടെയാണ് വാദം ഇന്നത്തേക്ക് മാറ്റിയത്. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളി പരിയത്തുകാവിലെ താമസക്കാർ രംഗത്ത്. നിലവിൽ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറുന്ന കാര്യത്തിൽ തങ്ങൾ സർക്കാരിന് ഒരു തരത്തിലുള്ള ഉറപ്പും നൽകിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാൻ ധാരണയായെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ വിഷയത്തിൽ ജനങ്ങളുമായി യാതൊരുവിധ ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞതെന്നറിയില്ലെന്നും നാട്ടുകാർ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വേന്ദർ സിംഗ് സുഖു ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. സ്ഥാനമൊഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി നിയമിച്ചിട്ടുണ്ട്. മകൻ യതീന്ദ്ര സിദ്ധരാമയ്യെ മന്ത്രിസഭയിലേക്കും പരിഗണിച്ചിട്ടുണ്ട്. ഡി കെ ശിവകുമാറിനൊപ്പം 10 സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. ഡോക്ടർ ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. എം ബി പാട്ടീൽ, കൃഷ്ണവരെ ഗൌഡ, സതീഷ് ജാർക്കഹോളി, കെ എച്ച് മുനിയപ്പ, പ്രിയങ്ക് ഗാർഖെ, ഡോക്ടർ യതീന്ദ്ര സിദ്ധരാമയ്യ, രാമലിംഗ റെഡ്ഡി എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മറ്റു മന്ത്രിമാർ. മലയാളികളായ യു ടി ഖാദർ, കെ ജെ ജോർജ് എന്നിവരും മന്ത്രിസഭയിൽ. 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ വികസനം ഉണ്ടാകും. സിബിഎസ്ഇ പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചയിൽ നടപടിയുമായി കേന്ദ്ര സർക്കാർ. സിബിഎസ്ഇ ചെയർമാനെയും സെക്രട്ടറിയെയും സ്ഥലം മാറ്റി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പുതിയ നിയമനങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സിബിഎസ്ഇ ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റിയതിന് തൊട്ടുപിന്നാലെ പുതിയ നിയമനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്ത് പകർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണം വൻ വിജയം. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായാണ് ആകാശത്ത് നിന്ന് കരയിലേക്ക് പായിക്കാവുന്ന മിസൈലിന്റെ പരീക്ഷണം നടത്തിയത്. കേരളത്തിൽ മഴ ശക്തമാകുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കേരളം തമിഴ്നാടടക്കം വിവിധ മേഖലകളിലേക്ക് കാലവർഷം വ്യാപിക്കാൻ സാധ്യത. 4 ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വാഹനങ്ങളുടെ എഞ്ചിൻ ഓഫാക്കാതെയും ലോക്ക് ചെയ്യാതെയും പോകുന്ന ഡ്രൈവർമാർക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ഷാർജ പോലീസ്. ചെറിയൊരു അശ്രദ്ധ പോലും വാഹനങ്ങൾ മോഷ്ടിക്കപ്പെടാൻ കാരണമാകുമെന്ന് വ്യക്തമാക്കുന്ന ബോധവൽക്കരണ വീഡിയോ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning, studio clock. ഇപ്പോൾ സമയം 7:05.
1: Time check. Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 64%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്. അങ്ങനെ ജൂൺ 3 ബുധനാഴ്ചയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല ട്രാഫിക് ഒക്കെ ഉള്ള ദിവസം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ട്രാഫിക് ആയിരുന്നു റോഡുകളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ. എന്താണെങ്കിലും വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു, വാർത്തകളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൂൺ 3 ആയിരിക്കുന്നു, ബുധനാഴ്ച ആയല്ലേ അക്ഷയ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. വലിയൊരു വീക്കെൻഡ് കഴിഞ്ഞിട്ട് ഒരു അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയുണ്ടായിരിക്കും. ഈ ആഴ്ച പെട്ടെന്ന് പോകുന്ന പോലത്തെ ഒരു തോന്നല്. തിങ്കൾ, ചൊവ്വ, ഇന്ന് ബുധൻ, രണ്ടു ദിവസം കൂടി കഴിഞ്ഞ വീക്കെൻഡ് ആയി നമ്മുടെ.
0: വിനിപത്മ, ഒരു കാര്യം അറിയാം, നമ്മളെ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുമ്പോ വാർത്ത കേൾക്കുന്ന ഒരു കുട്ടിയുണ്ട്, നമ്മളെ കേൾക്കുന്നത് പേര് ഇഷൽ. നമ്മളെ കേൾക്കുന്നുണ്ട്, ഇപ്പോ വണ്ടിയിൽ ഇരുന്നിട്ട് ഇഷൽ അവർ ഓൺ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇഷലിനെ നമുക്കൊന്ന് വിളിക്കാം. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ വാർത്ത ഞാൻ അറിഞ്ഞത്. അതായത് രാവിലെ വേറെ ഒന്നും വേണ്ട, പാട്ടൊന്നും വേണ്ട, ഈ നമ്മുടെ പത്ര വാർത്തയാണ് ആ കുട്ടിക്ക് കേൾക്കാനായിട്ട് ഇഷ്ടമുള്ളത്. അപ്പൊ ഞാനൊന്ന് ഡയറി ചെയ്യട്ടെ.
1: തേൻകണം, അങ്ങനെ ഒരു പാട്ടില്ലേ അല്ലേ, ഇഷൽ തേൻകണം. ആ ഇഷലാണോ ഈ ഇഷൽ? എന്തായാലും വലിയ സന്തോഷം. വലിയ പ്രായമുള്ളവരും അതുപോലെ പിന്നെ വാർത്തകളുടെ സീരിയസ് ആയിട്ട് കാണുന്നവരൊക്കെ അവരൊക്കെയാണ് ഈ രാവിലത്തത് കേൾക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല സംഭവം. നമ്മുടെ കുട്ടികൾ വരെ നമ്മുടെ വാർത്തകളുടെ ലോകത്തേക്ക്, നമ്മുടെ മോർണിംഗ് പരിപാടിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് അല്ലേ.
0: ഇഷലിന്റെ അമ്മയാണ് വിളിക്കണേ, എന്നോട് ഇത് പറഞ്ഞത്.
1: ഇഷലിന്റെ അമ്മ, ഞങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഫോണൊന്ന് എടുക്കാമോ?
0: ഹലോ.
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: എവിടെ ഇഷൽ? എവിടെ? ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത കേട്ടറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇഷലിനെ വിളിക്കണത്. ഇഷല്
1: സ്കൂളിൽ പോയോ? ഇഷല്, ഹലോ.
2: സ്കൂളിൽ
1: ഡ്രോപ്പ് ചെയ്യാൻ പോവാണോ?
0: ഇഷല് ഞങ്ങൾ കേൾക്കല്ലേ.
1: ഇഷൽ കേൾക്കുന്നുണ്ടോ? ഞങ്ങളെ കേൾക്കുന്നുണ്ട്, ഒരു ഹായ് പറയാമോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് ഇഷൽ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
0: അമ്മയുടെ പേരെന്താണ്?
2: റംസി.
0: റംസി, പറയൂ റംസി, എങ്ങനെയാണ് ഈശൽ ഈ ഒരു ഈ വാർത്തയോടുള്ള ഒരു ആഗ്രഹം എങ്ങനെയാണ് ഈ പറഞ്ഞത് ഈ ചെറു പ്രായത്തിൽ?
2: അല്ല, ഇന്നലെ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്നോട് പറഞ്ഞു ന്യൂസ് വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ഞാന് ഹോം എഫ് എം ട്യൂൺ ചെയ്തപ്പോ പറഞ്ഞു ആ ഇതാ വെക്കേണ്ടത്, എനിക്കിവിടെ വോയിസ് ഇഷ്ടാണ് എന്നൊക്കെ പറഞ്ഞു.
1: ഇഷൽ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരൂ ഇഷൽ, നമുക്കൊന്ന് വാർത്ത വായിച്ച് നോക്കാം.
0: ഇഷലിനെ ഞങ്ങൾ ഒരു ദിവസം നമ്മുടെ റേഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ് കേട്ടോ.
1: അതെ,
2: ഒരു ദിവസം ആള് ഭയങ്കര വണ്ടർ എങ്ങനെയാണ് സൗണ്ട് കേൾക്കുന്നത്, ആള് കാണുന്നില്ലല്ലോ എന്നൊക്കെ.
1: അത് ശരിയല്ലേ, പണ്ട് നമ്മളും അങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്.
0: ഇത് എവിടുന്നാണ് വരുന്നതെന്നുള്ളതൊന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ ഇഷൽ എന്തായാലും നല്ല പോലെ പഠിച്ച് എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകുമ്പോ ഞങ്ങൾ ഉണ്ടാവും വണ്ടിയിൽ ഇങ്ങനെ സംസാരിക്കാൻ. കേട്ടോ, ഒരു ദിവസം ഈ സംസാരിക്കുന്ന ഞങ്ങളൊക്കെ നേരിട്ട് കാണാം നമുക്ക് കേട്ടോ. അങ്ങനെ ഇവിടുന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്നൊക്കെ ഇഷലിനെ ഞങ്ങൾ
1: കാണിച്ചുതരാം. ഞങ്ങൾ വലിയ ആകാംക്ഷയിലും അത്ഭുതത്തിലും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ. ഇഷലിനെ കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് വരണം കേട്ടോ ഇങ്ങോട്ടേക്ക്.
0: എന്താണേലും അടിപൊളി ആവട്ടെ, ഒരു ഗ്രേറ്റ് ഡേ ആവട്ടെ ഇഷൽ. അപ്പൊ അടിച്ചു വിളിക്കുക, സ്കൂളിൽ ചെന്നിട്ട് പറ ഇങ്ങനെ എന്നെ രണ്ടുപേര് വിളിച്ചു, റേഡിയോ എന്ന് വിളിച്ചു, കാറിന്റെ അകത്തുനിന്ന് വിളിച്ചു.
1: ആ അത്ഭുതം വരും. എന്താണ് ഇഷലിന്, എന്താ നമുക്ക് ഒരുപാട് താങ്ക്ഫുൾ ആണ് ഞങ്ങൾ.
0: എന്താണേലും ആ വാർത്ത എന്നെ അറിയിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദി. അപ്പൊ ഒരു അടിപൊളി ദിവസമാട്ടെ കേട്ടോ. അപ്പൊ എന്താണേലും ഇഷലിനെ പോലെ ഒരുപാട് കുട്ടികൾ നമ്മളെ

0: പുള്ളി പോകുമ്പോൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ, കാരണം പല കാര്യങ്ങളും നമുക്ക് അറിയാനുള്ള ആ ഒരു ചെറുപ്രായത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും
1: വിളിച്ചിരിക്കുന്നതാണ്. നമുക്ക് മുതിർന്ന ഒരുപാട് പേര് നമ്മളെ കേൾക്കുന്നുണ്ട് മെസ്സേജ്, പക്ഷെ കുട്ടികൾ നമ്മളിങ്ങനെ കേൾക്കുകയും വാർത്തകൾ ഇഷ്ടപ്പെടും, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചിന്തിക്കുകയും പറയും. ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് വരണം കേട്ടോ. ഇഷലിനെ മാത്രമല്ല, ഇഷലിനെ പോലെ നമ്മളെ ഇതൊക്കെ കേൾക്കുന്ന ഞങ്ങളുടെ മുഴുവൻ പരിപാടികൾ കേൾക്കുന്ന എല്ലാ കുട്ടികളും.
0: എന്നോട് ഒരു വ്യക്തി പറഞ്ഞു, ഞങ്ങളുടെ സ്കൂൾ ബസ്സിൽ നമ്മളെ കേൾക്കുന്നുണ്ട്, ഡ്രൈവറിന് ഒരു പൊട്ടുപോലെ, പക്ഷേ പാരന്റ്സ് ആണ് എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളെയാണ് കേൾക്കുന്നത്. ഒരുപാട് സന്തോഷം. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് പാരന്റ്സോ ആരെങ്കിലും ഒരു മെസ്സേജ് തന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്.
1: എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു വാർത്തയിൽ തന്നെ നമുക്ക് ഇങ്ങനെ തുടങ്ങാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട്. നല്ല ശബ്ദം കേട്ടിട്ട് കുട്ടികളുടെ ശബ്ദമൊക്കെ നമ്മുടെ റേഡിയോ സൗണ്ടിൽ
0: പറഞ്ഞിരുന്നു, കുട്ടി സംസാരിക്കില്ലായിരിക്കും, കാരണം വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷെ അത് സംസാരം കേട്ടാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്.
1: എന്തായാലും രണ്ട് കുട്ടികളുടെ ഒരു വാർത്തയിലും നമുക്ക് ഇന്ന് തുടങ്ങാൻ തോന്നുന്നുണ്ട്. കാരണം ലോകത്തിൽ മുഴുവൻ ഇപ്പൊ ഫുട്ബോളിന്റെ ജ്വരം ബാധിച്ചു തുടങ്ങിയ സമയത്ത് മെസ്സി പിന്തുടരുന്ന മലയാളി സഹോദരിമാരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് കേട്ടോ. പാലക്കാട്ടുണ്ട് സാന്ദ്രയും സ്നിഗ്ധയും, ഈ രണ്ട് പെൺകുട്ടികളുടെ പേജ് മെസ്സി അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യുകയാണ്. സാമൂഹിക മാധ്യമ പേജുകളിൽ അർജന്റീനയുടെ സൂപ്പർ താരം ലിയണൽ മെസ്സിയെ പിന്തുടരുന്നവർ ലോകത്ത് ലക്ഷക്കണക്കിന് ഉണ്ടാവും. നമ്മൾ എല്ലാവരും മെസ്സിയെ പിന്തുടരുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ മെസ്സി പിന്തുടരുന്ന ഇൻസ്റ്റഗ്രാം പേജുകൾ അധികമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പാലക്കാട് ചന്ദ്രനഗർ സ്വദേശികളായിട്ടുള്ള എസ് സാന്ദ്ര, എസ് സ്നിഗ്ധ സഹോദരിമാരാണ്. അവർ തുടങ്ങിയ സമൂഹ മാധ്യമ പേജിന്റെ ഫോളോവറാണ് മെസ്സി 9 മാസമായി. ആ പേജ് ആരുടെ പേരിലാണ് എന്നറിയുമ്പോഴാണ് മെസ്സി ഫോളോ ചെയ്തതിന്റെ രഹസ്യം നമുക്ക് മനസ്സിലാവുക. മെസ്സിയുടെ ജീവിത പങ്കാളി ആന്റണല്ല റൊക്കോസിയുടെ പേരിലാണ് ഈ രണ്ട് പെൺകുട്ടികൾ അങ്ങനെ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങിയത്. ചന്ദ്രനഗർ സാന്ദ്രാനന്ദത്തിൽ എസ് ശശിധരന്റെയും ശർമ്മളയുടെയും മക്കളാണ് ഇവർ രണ്ടുപേരും. ഇവർ കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇവരുടെ ഏറ്റവും വലിയ ഫുട്ബോൾ ഇഷ്ട കഥാപാത്രം എന്ന് പറയുന്ന മെസ്സിയാണ്, അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പേജ് തുടങ്ങിയാലോ എന്ന് ഇവർ ആലോചിച്ചു. പിന്നീടും അവർക്ക് തോന്നി എന്തുകൊണ്ട് ആന്റണയിൽ ആയിക്കൂടാ, കാരണം മെസ്സിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയല്ലേ. അങ്ങനെ 2021 ആന്റണല്ല ഗ്യാലറി എന്ന ഇൻസ്റ്റാ പേജ് തുടങ്ങി. അതാണ് ആ ഒരു ഇൻസ്റ്റാ പേജിന്റെ പേര്. മെസ്സിയെയും കുടുംബത്തെയും കുറിച്ചുള്ള ചിത്രങ്ങൾ, വീഡിയോകൾ, സ്റ്റോറികൾ ഇതൊക്കെ ഇതിലിടുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടി. മെസ്സിയുടെ കളികളും റെക്കോർഡുകളും എല്ലാം ഈ പേജിലിടും. പേജ് അർജന്റീനയുടെ ആരാധകരെ ആകർഷിച്ചു. ഇപ്പോൾ 399K ഫോളോവേഴ്സ് ഉണ്ട്. 2025 ആന്റണല്ല ഇവരുടെ പേജ് കണ്ടു തുടങ്ങി. ആ വർഷം മാർച്ചിൽ പിന്നെ ഫോളോവറുമായി മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത പങ്കുവച്ചതോടെയാണ് മെസ്സി ഈ പേജിലെ സന്ദർശകനായിട്ട് മാറിയത്. 2025 ഓഗസ്റ്റ് 23 ആ ഒരു അത്ഭുതം സംഭവിച്ചു. ലിയോ മെസ്സി പേജിന്റെ ഫോളോവറായിട്ട് മാറിയത് ആലോചിക്ക്. നമ്മുടെ കേരളത്തിലെ പാലക്കാട്ടിൽ രണ്ട് പെൺകുട്ടികൾ തുടങ്ങിയ ഒരു ഫേസ്ബുക്ക്, ഒരു ഇൻസ്റ്റാ പേജിനെ ലോക ഫുട്ബോളിന്റെ തന്നെ ഗോട്ട് എന്നറിയപ്പെടുന്ന ലിയോണൽ മെസ്സി, സാക്ഷാൽ മെസ്സി ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പൊളികളാണ്. ഇന്ന് സത്യം രാവിലെ ഒരു കുട്ടിയിൽ ഇഷലിൽ നമുക്ക് തുടങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊന്നും ഈ ഫുട്ബോളിനെ കുറിച്ചോ ക്രിക്കറ്റിനെ കുറിച്ചോ വലിയ ധാരണയില്ല എന്ന് ഒരു കാലത്ത് സമൂഹത്തിന് തെറ്റായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ പെൺകുട്ടികളോളം ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ഏത് സ്പോർട്സ് ആയിക്കോട്ടെ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അടക്കം, അതിൻ്റെ ഒരു കാൽപ്പനിക ഭംഗി അടക്കം, അതിൻ്റെ ഒരു കവിതാപരമായിട്ടുള്ള ഒരു ശൈലി അടക്കം പറയുന്ന എത്രയെത്ര പെൺകുട്ടികളുണ്ടെന്ന് അറിയാം ഈ ലോകത്ത്.
0: തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ പലപ്പോഴും ഈ കേരളത്തിലാണോ ഈ സ്പോർട്സിനോട് പെൺകുട്ടികൾക്ക് ഇച്ചിരി കൂടുതൽ ആഗ്രഹമുള്ളതെന്ന് നമ്മൾ തോന്നിപ്പോ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന കൂട്ടത്തില്, നമ്മൾ ക്രിക്കറ്റ് കളി കാണുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ സ്റ്റേഡിയത്തിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നിറയെ ആൺകുട്ടികളെ കാട്ടി കൂടുതൽ ഒരുപക്ഷെ പെൺകുട്ടികളുണ്ട്. അത്രമാത്രം അവിടെ ആഗ്രഹങ്ങൾ പെൺകുട്ടികൾക്കുണ്ട്. നമുക്ക് പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതെ വരുന്നതായിരിക്കാം. പക്ഷെ ഇപ്പോ പെൺകുട്ടികൾ ചിറക് പറന്ന് പല രാജ്യങ്ങളിലേക്കും പല ഇടങ്ങളിലേക്കും മുമ്പ് അവർ തന്നെ അവരുടെ സന്തോഷത്തിനുള്ള വക കണ്ടെത്തുകയാണ്. അത് സ്പോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്സ് ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, കുറെ കൂടെ പെൺകുട്ടികൾ ഫ്രണ്ടിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ
1: സാധിക്കും. ശരിക്കും മലപ്പുറത്തൊക്കെ ഈ സെവൻസ്, കോഴിക്കോടും മലപ്പുറത്തും കണ്ണൂരൊക്കെ ഈ സെവൻസ് നടക്കുന്ന സമയത്ത് ഓരോ വീട്ടിലും സഹോദരിമാരെയും കൂട്ടിയിട്ട്, അതാ ആ ഗാലറി മൊത്തം പെൺകുട്ടികൾ ആൺകുട്ടികളും കൂടെ തിങ്ങി ഒരു കുടുംബമായിട്ടാണ് അവർ പോകുന്നത്. ഈ സെവൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അത്രത്തോളം ആവേശമാണ് പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്ത്. അപ്പോൾ പെൺകുട്ടികളൊക്കെയാണ് ഈ കമൻ്ററി പറയുന്നത്, നമ്മൾ കേട്ടിട്ടില്ലേ അതുമായി ബന്ധപ്പെട്ട സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുമെന്നില്ല. പെൺകുട്ടികൾ അങ്ങനെയാണ്, എനിക്കറിയാം മാതൃഭൂമിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൾ നല്ല അസലായിട്ട് കമൻ്ററിയൊക്കെ പറയുന്നത് കേൾക്കണം. നമുക്ക് ഭയങ്കര രോമാഞ്ചം വരും ചില കളികൾ, മെസ്സിയുടെയും അല്ലെങ്കിൽ പഴയ ബ്രസീലിൻ്റെ കളിയൊക്കെ, റൊണാൾഡോയും റൊമാരിയോ ഒക്കെ കളിച്ച കാലത്ത് ആ കളികൾ അതിങ്ങനെ അതിൻ്റെ വിവരണം പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊരു രസമാണെന്ന് അറിയാം. ഷൈജു ദാമോദർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. അതിൻ്റെ മേലെ നിൽക്കുന്ന രസമുള്ള കമന്ററികൾ നമ്മുടെ പെൺകുട്ടികളും പറയുന്നുണ്ട്. ഇടയ്ക്ക് നമുക്കത് കാണാം.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും മനോഹരമായ വാർത്തയിൽ നിന്നാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: ഒരു അത്ര മനോഹരമല്ലെങ്കിലും കഴിഞ്ഞ സാക്ഷി പറഞ്ഞൊരു വാർത്തയുടെ ഒരു ഒരു ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു തുടർച്ച എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. വില കൂടി, ഒരു ചായ കുടിച്ചില്ലെങ്കിലോ എന്ന ആലോചനയിൽ മലയാളി. രണ്ടു നേരം ഒഴിവാക്കിയാൽ മാസം 780 രൂപ ലാഭം കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് ആലോചിച്ച്, നമ്മൾ ചായ കുടിക്കുന്നത് അതും ദീർഘത്തുന്ന നാട്ടിലെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ കുടിക്കുന്നു.
0: അതെന്താണെന്ന് അറിയാം, നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സാലറി ഇപ്പം ഒരു 2000 രൂപ ആയിക്കോട്ടെ അല്ലെങ്കിൽ 3000 രൂപ ആയിക്കോട്ടെ, അതിൽ നമുക്ക് ഒരു ദിർഹം ചെലവാക്കാൻ നമുക്ക് മണിയില്ല. നമുക്ക് അതൊരു പർച്ചേസ് പവർ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നാട്ടിലേക്ക് പോകുമ്പോൾ അതല്ല. നമ്മുടെ വരുമാനം നമുക്ക് ഒരു 20,000-25,000 രൂപ വരുമ്പോൾ അതിൽ 20 രൂപ എന്ന് പറയുന്നത് വലിയൊരു
1: ശരിക്കും അതിന്റെ ഒരു വലിയ ശതമാനം. അത് രാവിലെ ഉച്ചയ്ക്കും രാത്രി 3 നേരം കുടിക്കുന്നത്, എന്തായാലും 2 നേരം മലയാളികൾക്ക് ചായ വേണം.
0: ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്ന ഒരാളല്ല, കാരണം നമ്മൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കേണ്ട ഒരു ജീവിതം അല്ല. വളരെ കുറച്ച് നാൾ ഈ ഭൂമി ജീവിക്കാൻ കിട്ടുന്ന അവസരം നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് ജീവിക്കാം. അതിനുള്ള അവസരം നമ്മുടെ സർക്കാർ കാര്യങ്ങളെല്ലാം ഒരുക്കി തന്നേ പറ്റും.
1: ശരിക്കും അതിനു വേണ്ടുന്നുള്ള ബുദ്ധിയും പിന്നെ കഴിവും നമ്മളും പ്രകടിപ്പിക്കും. മഴ ചായ ജോൺസൺ മാഷ ആഹ അന്തസ്, അതിന് ചായയുടെ അന്തസ് ഒഴിവാക്കിയാലോ എന്ന ആലോചനയിലാണ്. വിലക്കയറ്റത്തിൽ ചായയും കാപ്പയും നന്നായിട്ട് പൊള്ളിത്തുടങ്ങി ജോലിക്ക് പോകുമ്പോഴുള്ള 2 നേരത്തെ ചായ കൂടി ഒഴിവാക്കിയാല് മാസം 780 രൂപ ലാഭിക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും ആ ലാഭം നമുക്ക് വേണ്ട എന്ന് വെക്കുന്നതാണ് തൽക്കാലത്തേക്ക് നല്ലത്.
0: അതിന് എന്താണ് നമുക്ക് വരുമാനം കൂട്ടാനുള്ള വഴികൾ, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഈ വക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലെ, വിലക്കയറ്റം ഇന്ന് നിന്നെല്ലാം തുടങ്ങിയല്ല, പണ്ട് തൊട്ടേ തുടങ്ങിയതാണ്. നമ്മൾ പണ്ട് എത്ര ഉണ്ടായിരുന്നു ചായയുടെ വില അല്ലെ, അവിടെ നിന്നല്ലേ 10 ആയത്, അവിടുന്ന് ഇപ്പൊ 20 ആയി. അത് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും.
1: തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ നല്ല വാർത്തകളിലേക്ക് തുടങ്ങുമ്പോഴും രാവിലെ കുറച്ച് കാര്യഗൗരവമുള്ള നമ്മുടെ UAE നിന്ന് വരുന്ന, പ്രത്യേകിച്ച് ഷാർജയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു കത്തിക്കുത്തുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ലൈവായിട്ട് വെല്ലുവിളിക്കുന്നു. പിന്നാലെ ക്രൂരമർദ്ദനം, ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 5 മലയാളികൾ അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ടൊക്കെ ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ഇതെങ്ങനെ നമ്മൾ ബാക്ക്ഫയർ ചെയ്യുന്നു നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ രീതിയിലേക്ക് പോകരുത്. നമുക്കറിയാം ഈ രാജ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് പൊറുപ്പിക്കില്ല. അത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും. അത് ഒന്നും അറിയാത്ത സാധാരണക്കാരായിട്ട് ഈ രാജ്യത്തെ നിയമങ്ങളൊക്കെ പാലിച്ച് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന നമ്മളടക്കമുള്ള മലയാളികളെ കൂടി ബാധിക്കുമെന്നറിയാം. ഇനിയും ഒരുപാട് പേര് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നമ്മുടെ UAE വരണം, ഇവിടെ തൊഴിലെടുക്കണം. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ അന്നമുള്ളത്. നമ്മുടെ നാട്ടിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമ്മൾ സാമ്പത്തികമായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ. അപ്പോഴാണ് ഇവിടെ ഇരുന്നിട്ട് ഈ മാതിരി വൃത്തികേടുകൾ എന്ന പദം തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ടിക്ടോക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വായിൽ തോന്നുന്ന ആഭാസങ്ങളും വൃത്തികേടുകളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ലൈവ് സ്ട്രീം നടത്തിക്കൊണ്ടിരിക്കുക, പരസ്യമായിട്ട് വെല്ലുവിളിക്കുക, അത് കഴിഞ്ഞിട്ട് അയാളെ വിളിച്ചു വരുത്തിയിരുന്നിട്ട് കുത്തുക, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ്.
0: പലപ്പോഴും നമുക്ക് ഈ ടിക്ടോക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, നമ്മുടെ ഈ ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് കാണുമ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും ഞാൻ എന്തോ സംഭവമാണ്, അല്ലെ എന്റെ കൂടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ഒരു പനി വന്ന് നോക്ക്, നിങ്ങൾ മാത്രം കാണും നിങ്ങളുടെ വീട്ടിൽ, ബാക്കി എല്ലാവരും അവർ രാവിലെ എണീറ്റ് ജോലി, അവരവരുടെ കാര്യം നോക്കിപ്പോ. അപ്പൊ ഇത് നമ്മൾ ഈ രാജ്യത്ത് വരുന്നത് നമുക്കിവിടെ ജീവിക്കാനാണ്. അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്ളോഗിങ് ആയിക്കോ, അതൊക്കെ ചെയ്യാം. പക്ഷെ മറ്റൊരാളെ ജീവൻ എടുക്കത്തക്ക രീതിയിൽ പോകുന്ന പറഞ്ഞാൽ, ഒരുപക്ഷെ മിനിഫുദ്ബോ പറഞ്ഞ പോലെ ഇപ്പൊ നാളെ നമുക്ക് പല റെസ്ട്രിക്ഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഈ രാജ്യത്തിന്റെ ഒരു അതിഥികളായിട്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്.
1: അതെ, ഇപ്പൊ നമ്മുടെ കേരളത്തില് അതിഥി സംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അവരെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും വലുത്. നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണോ, പിന്നെ ദൃശ്യത്തിലെ ജോർജ് കുട്ടി പറഞ്ഞ പോലെ ക്ഷണിക്കപ്പെടാതെ വന്ന ആ അതിഥിയെ നമ്മൾ അങ്ങോട്ട് കളയും, അത്രയേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ വരുമ്പോഴും ഓരോ രാജ്യത്തിന്റെയും ബ്രാൻഡ് അംബാസഡർമാരായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ കൂടി മാന അഭിമാനങ്ങളൊക്കെ കാക്കാൻ പിന്നെ കഴിവുള്ളവരും അതിന് അവകാശപ്പെട്ടവരും അധികാരപ്പെട്ടവരുമാണ് നമ്മൾ. ആ നമ്മൾ ഇവിടെ വന്നിട്ട് മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുമാതിരിയുള്ള ഇത് പറയുമ്പോൾ നമുക്കിപ്പോൾ അപ്പുറത്തുപ്പുറത്തുള്ള സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് നാണക്കേടാണ് വരുന്നത്. നമ്മുടെ തലകുനി. ഇതുവരെ നമ്മൾ മലയാളി, പ്രൗഡ് മലയാളി, UAE ബാക്ക് ബോൺ, UAE നമുക്ക് കിട്ടുന്ന സ്വീകാര്യത, നമുക്ക് കിട്ടുന്ന ഒരു അധികാരങ്ങളും അവകാശങ്ങളും അറബ്സിന്റെ ഇടയിലൊക്കെ ഉള്ള നമ്മുടെ ഒരു വലിയ അറബ്സിന് എപ്പോഴും മലയാളികളോട് അത്ര ഇഷ്ടമാണ്. ആ സ്ഥലത്താണ് ഇതുപോലുള്ള ഒന്നോ രണ്ടോ സംഭവങ്ങൾ വരുമ്പോൾ അത് ആവർത്തിച്ചാവർത്തിച്ചിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക്
0: ആൾക്കാരെ നമ്മുടെ താമസിപ്പിക്കാനായിട്ട് താമസങ്ങൾ
1: കൊടുക്കാനായിട്ട്
0: അതല്ല. നിങ്ങൾ ഇനി ഏതാണ് ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ ശമ്പളം എത്രയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ബെർഷായിച്ചിൽ ഒരാളെ കാണാനായിട്ട് പോയിരുന്നു. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന നല്ല സ്ഥലം. അപ്പൊ പറയായിരുന്നു ഇവിടെ നേരത്തെ വേറൊരു രാജ്യക്കാരൻ, ഞാൻ ആ രാജ്യക്കാരെ പറയണില്ല, അവര് പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് ലാൻഡ് ലോഡ്സ് ഇപ്പൊ അവർക്ക് കൊടുക്കണില്ല. അങ്ങനെ പാടെ ആ ഏരിയ അവരെ അങ്ങ് മാറ്റി. ഇപ്പൊ അവര് അവിടെ ഇല്ല. അതുകൊണ്ട് ആ സ്ഥലം വളരെ നന്നായിട്ട് പോകുന്നു. ഒന്ന് ആലോചിച്ചു, ഇത് നമ്മളിലേക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്നാലും, അപ്പൊ അതിന് ഇട കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, റിപ്പോർട്ട് അടിക്കാനുള്ള സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് അടിക്കുക.
1: അതെ, മരപ്പലക അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ആക്രമിക്കുക, അതിനോട് വലിയ കുത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ, നിങ്ങൾ ഇൻഫ്ലുവൻസർ ആയിക്കോ, നിങ്ങൾ റീൽസ് ഉണ്ടാക്കിക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഈ രാജ്യം അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്നില്ല. പക്ഷെ ചെയ്യുമ്പോൾ അത് മാന്യമായിട്ട് ഈ രാജ്യത്തിന് പോറലേൽപ്പിക്കാതെ നമ്മൾ മലയാളികളുടെ അഭിമാനത്തിന് കാത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുകൂടി പറയുന്നത്. കാരണം ഇത് അത്രത്തോളം വലിയൊരു വാർത്തയായതുകൊണ്ടാണ് രാവിലെ പറയുന്നത്. നല്ല വാർത്തകൾ മാത്രമേ രാവിലെ പറയണ്ടൂ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും അക്ഷയ്ക്ക്. പക്ഷെ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ പറഞ്ഞു പോകും, കാരണം ഇത് നമ്മുടെ വിഷയമാണല്ലോ അല്ലെ. സൗദി അറേബ്യയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് വിപുൽ അദ്ദേഹത്തിന് പിന്നെ നിയമിച്ചിട്ടുണ്ട്. നിലവിലെ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാന് പകരമാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് വിപുൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. വിപുൽ എന്ന് മാത്രമേ അദ്ദേഹത്തിന് പേരുള്ളൂ. അദ്ദേഹത്തിന് തലയും വാല അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമില്ല. വിപുൽ അദ്ദേഹം അങ്ങനെയാണ്, കോൺസൽ ജനറൽ ആയിട്ട് വിപുൽ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, അങ്ങനെ ഒരു പേര്, നമുക്ക് വാലൻ തലയില്ലാത്ത പേര് പാടുണ്ടോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവില്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് വിപുൽ, അത് മാത്രം മതിയെന്നാണ്. സുഷമ സ്വരാജിന്റെ വിങ്ങിലൊക്കെ വളരെ നന്നായിട്ട് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്, IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ IFS ആണ് അദ്ദേഹത്തിന്. ഇപ്പോൾ സൗദി അറേബ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് വരുന്നു. ഒരുപാട് മലയാളികളുള്ള സ്ഥലം കൂടിയാണല്ലോ സൗദി അറേബ്യ.
0: തീർച്ചയായിട്ടും, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രൗൺ പ്രിൻസ് ഇറക്കിയേക്കുന്ന ഒരു റൂൾ ഉണ്ടായിരുന്നു, കലീസ് ടൈംസിലെ ഫ്രണ്ടിൽ തന്നെ അത് കൊടുത്തിട്ടുമുണ്ട്. അതായത്, ദുബായ് ഇഷ്യൂസ് റൂൾസ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് യൂസിങ് ക്യാമറ ടു ഡോക്യുമെന്റ് വയലേഷൻസ്. അത് അനുമതിയോടെ വേണം എന്ന് പറയുന്നതാണ്. ഒന്ന് ആലോചിക്കുക, അത്രമാത്രം നമ്മുടെ പ്രൈവസീനെ ഇവിടെ മാനിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട്, കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ പറഞ്ഞതാണ്, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം പലപ്പോഴും നമ്മുടെ ക്യാമറകൾ ചലിക്കാനായിട്ട്.
1: തീർച്ചയായിട്ടും, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്ത ഇതേപോലെയുള്ളതാണ്. കൈവിലങ്ങ് തുണി കൊണ്ട് മറച്ചു 5 സംസ്ഥാനങ്ങളുടെ പോലീസിനെ വട്ടം കറക്കി MDMA പ്രതി ഒടുവിൽ പിടിയിലായി എന്നതാണ് വാർത്ത. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാതിരിക്കാൻ മുടി മുറിച്ച് രൂപം മാറി. കൈക്ക് പരിക്കേറ്റെന്ന വ്യാജേന കൈവിലങ്ങ് തുണി കൊണ്ട് മറച്ച് ലോറിയിലും ട്രെയിനിലുമായിട്ട് കിലോമീറ്ററുകൾ നീണ്ട യാത്ര. കയ്യിൽ ഒരു രൂപ പോലുമില്ലാതെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം വാങ്ങിയത് 3 മൊബൈൽ ഫോണും 3 SIM കാർഡും കയ്യിലിങ്ങനെ വിലങ്ങി വെച്ചൊരു മനുഷ്യനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ആലോചിക്കണം. പക്ഷേ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട മുഹമ്മദ് ഹനീഫ 10-ാം നാൾ മറ്റൊരു ട്രെയിനിൽ വെച്ച് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്ന് പലനാൾ കല ഒരു നാൾ പിടിയിലാകുമെന്ന് പറഞ്ഞ പോലെ. പക്ഷെ എങ്ങനെയാണ് ഇദ്ദേഹം ഇത് ചെയ്തതെന്ന് ആലോചിക്കുന്ന നമുക്ക്, നമ്മുടെ കൈ ഒന്ന് കുറച്ചേരത്തേക്ക് ഒരാൾ പിടിച്ചു വെച്ചാൽ എന്തെങ്കിലും അനങ്ങാൻ പറ്റും. ഇത് വെച്ചിട്ട് 3 SIM കാർഡ് വാങ്ങി ട്രെയിനിലൂടെ യാത്ര ചെയ്തു, 10 ദിവസം ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? ഇതിനാണോ ട്രെയിനിങ്? ശരിക്കും എനിക്ക് അത്ഭുതമായി. കാരണം നമുക്ക് ഒരു 10 മിനിറ്റത്തേക്ക് ഇത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ട്. ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഇദ്ദേഹം സിം കാർഡ് വാങ്ങാൻ പൈസ കൊടുത്തത് എങ്ങനെയാണ്? ഇത് തൂവാല വെച്ച് മറച്ചിട്ട് കൈക്ക് പരിക്കേറ്റു എന്നൊരു വ്യാജേന. അപ്പം എന്തൊരു സൈക്കോ ബ്രില്യൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും, നാട്ടിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ നമ്മളെ വീണ്ടും വീണ്ടും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ എടുത്തേക്കുന്ന സർക്കാർ എടുത്തേക്കുന്ന നയം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഇപ്പം നമുക്ക് തോന്നി പോകുന്നത്.
1: എന്തായാലും ഓപ്പറേഷൻ തൂഫാനൊക്കെ കഴിഞ്ഞ ദിവസം ഡിക്ലെയർ ചെയ്തോടുകൂടിയിട്ട് വലിയ രീതിയിൽ മയക്കുമരുന്ന് വേട്ട നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, അക്ഷയ് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു, തോട്ടിലേക്ക് തള്ളിയിട്ടു, 40 വർഷത്തെ കൊലപാതക രഹസ്യം പുറത്ത്. 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ പറയാണ്, ഞാനൊരാളെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. 40 വർഷം മുൻപ് 2 പേരെ താൻ കൊന്നുവെന്ന് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ 1 വർഷം നീണ്ട അന്വേഷണത്തിനിടയിൽ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. 14-ാം വയസ്സിൽ തിരുവമ്പാടി കൂടരഞ്ഞിയിൽ വെച്ച് മുഹമ്മദ് അലി കൊല ചെയ്തത് കണ്ണൂർ കുടിയാൻമല പൊട്ടൻപ്ലാവ് പടക്കിൽ മോഹനനെയാണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, അന്ന് ഒരു 14-ാം വയസ്സിൽ ഒരു കൊലപാതകം നടത്തിയെന്നാണ് പറയുന്നത്. ഒന്നല്ല, അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് ചെയ്തു. 40 വർഷത്തെ ആ കൊലപാതക രഹസ്യം പോലീസ് അന്വേഷിച്ചു, ഇദ്ദേഹം മൊഴി കൊടുത്തു, പോലീസ് അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ എത്ര എന്ന് ആലോചിച്ചൊക്കെ, ഒരിക്കലും ക്രൈം ചെയ്യരുതെന്ന് പറയുന്നത് അല്ലെങ്കിൽ നുണ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മൂടി വയ്ക്കാൻ, ഏറെക്കാലം മൂടി വയ്ക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതോ ഒരു കാലത്തിൽ എല്ലാവരും മറന്നു എന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ സ്വത്തും പുറത്തെടുത്ത് നമ്മൾ സാധാരണഗതിയിൽ ജീവിച്ചു തുടങ്ങും. അപ്പം അറിയാതെ നമുക്ക് ആ പഴയ സത്യം പുറത്തേക്ക് വരും.
0: കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസർ ഒരു കഥയുടെ, ഈ കഥയാണോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു കഥ പറയായിരുന്നു. അതായത്, 10 വർഷം കഴിഞ്ഞ് പിടിച്ച ഒരു കൊലയാളിയുടെ കഥ പറയാം. അപ്പൊ എന്താണ്, അന്ന് പിടിച്ചിട്ടില്ല, കേസ് എല്ലാം ക്ലോസ് ചെയ്തു. 10 വർഷം കഴിഞ്ഞാണ് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, അത് ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അന്ന് എന്നെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല, ഇനി എന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഭാര്യ ഇത് കേട്ട് ഭയങ്കര ഷോക്കായിട്ട് ഭാര്യ വയലന്റ് ആയിട്ട് ഭാര്യ പോലീസിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ നിയമത്തിലേക്ക് തന്നെ വിടണമെന്ന് പറഞ്ഞു, അങ്ങനെ വൻ വിഷയമാക്കി. അവസാനം ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചു. പിന്നെ അതിനിടയിൽ താഴെ കമന്റ് പറയാം, അതുകൊണ്ടാണ് ജോർജ് കുട്ടി ഭാര്യ എടുക്കാൻ അറിയാത്ത.
1: എനിക്ക് ഇന്നസെന്റിന്റെ റോൾ ആയിരുന്നു, എനിക്ക് കുമ്മിന്റെ പുറത്തേക്ക് ഓടി കയറുന്ന ഇന്നസെന്റിന്റെ
0: കാര്യം. പക്ഷെ പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ശരിക്കും എന്റെ ഈ നമ്മൾ പലപ്പോഴും ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ 100 വാർത്തകളാണ് ഇപ്പൊ വരുന്നത്. മറ്റൊന്നും തന്നെ നാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാനില്ല.
1: നമ്മളൊരു ചിരിയോടുകൂടിയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് അതിശയിപ്പിക്കുന്ന, നമ്മളെ അമ്പരപ്പിക്കുന്ന, നമ്മളെ പേടിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത്. ആഭ്യന്തരമന്ത്രി പറയുന്നത് കാരവാനിൽ കയറി പരിശോധിക്കില്ലെന്ന ധൈര്യം ആർക്കും വേണ്ടെന്ന്. അത് നല്ലൊരു കാര്യമാണ്. നിയമത്തിന് മുന്നിൽ സ്റ്റാറ്റസോ പദവിയോ നോക്കില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും DJ പാർട്ടികളിലും ലഹരിയുടെ ഉപയോഗം നിർത്തണം, ഇല്ലെങ്കിൽ അവിടെ നിയമത്തിന്റെ കരങ്ങൾ എത്തും. നല്ലതാണ് ഓരോരുത്തരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് അവർക്കെതിരെ അന്വേഷണം നടത്താൻ പാടില്ല. അവരെ ചോദ്യം ചെയ്യുമ്പോൾ വിലങ്ങ് വെക്കാതിരിക്കുക. അങ്ങനെ ചില ചില പിന്നെ പ്രിവിലേജസ് ചിലർക്ക് കൊടുക്കാറുണ്ട്. കൊടുക്കരുത്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. കുറ്റം ചെയ്തോ പിടിച്ചുകൊണ്ടു പോവുക, ആ കുറ്റം തെളിയിക്കുക, അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക. ഒരു ഇളവും നമ്മുടെ നിയമത്തിന്റെ ഒരു ലൂപ്പ് ഹോളും കൊടുത്തിട്ട് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാതിരിക്കരുത്. ശിക്ഷയിലേക്ക് തന്നെ
0: കൊണ്ടുപോകണം. ഉദ്ദേശിക്കുമ്പോൾ നമ്മളറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ഉന്നത നിലയിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ പൈസ സാമ്പത്തികമായിട്ടുള്ളവരോ ഇവൻ സിനിമ നടന്മാരായിക്കോട്ടെ, സിനിമ സെറ്റുകളായിക്കോട്ടെ, ഏതാണേലും മുഖം നോക്കാതെ നടപടി പോകണം എന്നുള്ളത് തന്നെയാണ്. സാധാരണക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ പോരെ. എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ പറഞ്ഞാൽ ഏത് മേഖലയാണോ അത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്.
1: സുരേഷ് ഗോപിയുടെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, നമ്മളെയൊക്കെ എത്ര കണ്ടു കഴിഞ്ഞാലും മതി വരാത്തൊരു സിനിമയാണ് നമുക്ക് മണിചിത്ര താഴത്ത് ഗംഗ. പിന്നെ അല്ലിക്ക് ആഭരണം വാങ്ങാൻ ഇപ്പൊ പോണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ സുരേഷ് ഗോപി വാക്ക് പാലിച്ചു, ഗംഗ ഇനി സ്വന്തം ഓട്ടോറിക്ഷ ഓടിക്കുമെന്ന് പറയുന്ന രസകരമായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ വാക്ക് പാലിച്ചു, ഗംഗ ഇനി സ്വന്തം ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കും. ഇടുക്കി ജില്ലയിലെ ബൈസൺ വാലി, മുട്ടുകാട്, അമ്പാട്ട്, ഗംഗ, ഋഷികേശിനാണ് സുരേഷ് ഗോപി ഉപജീവനത്തിനായിട്ട് ഓട്ടോറിക്ഷ സമ്മാനിച്ചത്. ആ ഒരു വാക്കിനെയും ആ സുരേഷ് ഗോപിയും ആ സിനിമയുമായിട്ട് ചേർത്തിട്ട് കോയിൻ ചെയ്തിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് അത് വന്നിരിക്കുന്നത്.
0: എന്തായാലും എടുക്കാൻ ഗംഗ
1: ഓട്ടോറിക്ഷയിൽ പോയാൽ മതി. ഞാൻ ആലോചിക്കായിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് രാഷ്ട്രീയപരമായിട്ട് ആളുകൾക്ക് വിയോജിപ്പോ യോജിപ്പോ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു മാനുഷിക വശം എന്ന് പറയുന്നത് എപ്പോഴും കൈയടിക്കുന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും എല്ലാ കാലവും എല്ലാവരും മാറ്റി നിർത്തിയ എയ്ഡ്സ് ബാധിച്ച പിന്നെ രക്ഷിതാക്കളുടെ മക്കളായിട്ടുള്ള രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അവരെ തൊടാനും അവരെ എടുക്കാനും ഒക്കെ സമൂഹത്തിന് ഇതൊന്നും പകരുന്നതല്ല ഇങ്ങനെയെന്നൊക്കെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു മാനുഷിക മുഖം, മക്കളോടുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അത് കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വി മുരളീധരൻ കുട്ടികൾക്ക് മിഠായി ഈ ടേബിളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഡെസ്കിൽ ഇട്ട് കൊടുത്തിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് നേതാക്കൾ തമ്മിലുള്ള വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവുന്നു. അതൊക്കെ സങ്കടം ഉണ്ടാക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു കാര്യം നമ്മുടെ കയ്യിൽ തരുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇപ്പൊ അക്ഷയന്റെ ബർത്ത്ഡേക്ക് ഞാൻ അക്ഷയ കയ്യിൽ തരുമ്പോഴല്ലേ, ഒരു മിഠായി കിട്ടുമ്പോൾ അക്ഷയ എന്റെ കയ്യിൽ തരുമ്പോഴല്ലേ, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട് എടുത്ത് കഴിച്ചു എന്ന് പറയുന്നത് തമ്മിലൊരു ഒരു വലിയ അകൽച്ചയില്ല.
0: നമ്മുടെ ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നിട്ട് ആരെയൊക്കെ ഓർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിലുണ്ടല്ലോ അമ്മച്ചിമാര് തരുന്നത്, അത് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് മടക്കി തരും. അത് നമ്മുടെ
1: വിഷു കൈ നീട്ടൊക്കെ അങ്ങനെയാണ് തരാറ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി തരും. അല്ലാതെ വിഷു കൈ നീട്ടം പിന്നെ ജിപേ ചെയ്യുന്ന ഒരു പുതിയ കാലമൊക്കെയാണ്. നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അത് ആ കയ്യിൽ തരുമ്പോൾ അമ്മൂമ്മയോ അച്ചോച്ചനോ നമ്മുടെ കൈ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതായത് ഈ സ്പർശനം കൊടുക്കുന്ന ഒരു ഫീൽ ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളാണ്, സ്കൂൾ കുട്ടികളാണ്. അവരെ കാണാൻ പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ കയ്യിൽ ആ മിഠായി വെച്ചു കൊടുക്കുക, ഇതൊക്കെ ഒരു നല്ല പിന്നെ ചേഷ്ടകളാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോഴാണ് നമുക്ക് സുരേഷ് ഗോപിയുടെ മഹത്വം ഇക്കാര്യങ്ങളിൽ വലിയ രീതിയിൽ തോന്നുന്നത്. അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ചില ഔന്നത്യങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ടാകാം, പക്ഷെ അതൊന്നും അദ്ദേഹം എന്ന ഒരു നല്ല മനുഷ്യന്റെ കാര്യങ്ങൾ റദ്ദ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് സുരേഷ് ഗോപി ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു.
0: തീർച്ചയായിട്ടും നമ്മുടെ CBSEയുടെ ചെയർമാനെയും സെക്രട്ടറിയും മാറ്റി, എല്ലാവരെയും അടിപൊളി മാറ്റി അല്ലേ. സത്യം പറഞ്ഞാൽ കേന്ദ്രം ഇതൊന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി എടുത്ത നടപടിയാന്ന് തോന്നുന്നു. ഇപ്പോഴല്ലാതെ ഇത് ചെയ്യേണ്ടത്, നേരത്തെ ഇത് ഇത്രയും നാളെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
1: പ്രശ്നം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട ഒരു കേസും കൂടിയായിരുന്നു ആ നീറ്റ് തുടങ്ങി ഇങ്ങോട്ട് എല്ലാ വിഷയങ്ങളിലും വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെയും പ്രശ്നമാണ്, ഇന്നലെയും പ്രശ്നമായിരുന്നു. അപ്പൊ എല്ലാരും ഇടപെടലും മാറ്റി പുതിയ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. എന്തായാലും കുപ്പി മാറ്റിയെന്നേ ഉള്ളൂ, വെള്ളം അത് തന്നെയാണോ എന്നുള്ളതാണ് നമുക്ക് സംശയം. അപ്പൊ എന്തായാലും മോശം വെള്ളമാണെങ്കിൽ അത് കളഞ്ഞിട്ട് വേണം അടുത്ത കുപ്പിയിലേക്ക് മാറ്റാൻ.
0: എന്തായാലും അങ്ങനെ ഒരു വലിയൊരു വാർത്ത കൂടെ ഒരുപക്ഷെ പ്രവാസികളായിരിക്കുന്ന ഒരുപാട് പാരന്റ്സ് നമ്മളെ കേൾക്കുന്നുണ്ടാവും. പ്ലസ് ടുയിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്.
1: യെസ്, ഇന്ത്യയുടെ യോഗം അടുത്ത ആഴ്ച നടക്കാൻ പോവാണ്. വിജയുടെ കാര്യത്തിൽ അവ്യക്തത, ഇടത് പങ്കാളിത്തത്തിൽ ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ട് INDA യോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. DMK തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സഖ്യത്തിൽ വിള്ളലുണ്ട്. ഇന്ന് കർണാടകയിലെ ഒരു പ്രത്യേകതയുണ്ട്. കർണാടകയിൽ DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ട് DK ശിവകുമാർ വരണമെന്ന്. കാരണം ആ സംസ്ഥാനത്ത് അധികാരം പിടിക്കാനും കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാനും ഏറ്റവും നല്ല ബുദ്ധി ഉപയോഗിച്ച, ചാണക്യ സൂത്രം ഉപയോഗിച്ച വ്യക്തി തന്നെയാണ് DK ശിവ. അങ്ങോട്ട് BJPയിലേക്ക് പോകുമെന്ന് കരുതിയിരുന്ന MLAമാരൊക്കെ പിടിച്ചു നിർത്തി റിസോർട്ട് രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലോട്ടസിനൊക്കെ തടയിട്ട വ്യക്തി കൂടിയാണ് DK ശിവകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ഇത്ര വൈകാൻ പാടില്ല, ആദ്യത്തെ ടേമിൽ തന്നെ ആവേണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ വലിയ അസ്വാരസ്യങ്ങളില്ലാതെ ഒട്ടിത്തെറികളില്ലാതെ അത് കഴിഞ്ഞിട്ട് സിദ്ധരാമയ്യ മാറിയിട്ടുണ്ട്.
0: അദ്ദേഹത്തിന്റെ രണ്ടര എന്ന് പറഞ്ഞ സമയത്ത് അവിടെ എന്തെങ്കിലും ഇത് ഉണ്ടാവോ, ഇനി രണ്ടര കഴിഞ്ഞ് ഇദ്ദേഹത്തിന് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു, പക്ഷെ അത് വളരെ നല്ല രീതിയിൽ തന്നെ.
1: രണ്ട് മലയാളികൾ കർണാടക മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരാകുന്നുണ്ട്. യു ടി ഖാദറും കെ ജെ ജോർജും രണ്ട് മലയാളികൾ വർഷങ്ങളായിട്ട് കർണാടകയിലുള്ളവരാണ്. അവരും ഇന്ന് ഡി കെ ശിവകുമാർ മന്ത്രിസഭയിൽ അംഗമാകുന്നു എന്നൊരു പ്രത്യേകത നമ്മൾ മലയാളികൾക്ക് കുറച്ചുകൂടെ
0: സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഈ താൽക്കാലിക ജീവനക്കാർക്ക് പെൻഷൻ അർഹത എന്ന് പറഞ്ഞിട്ടുള്ളൊരു,
1: അത് കൊടുക്കുന്ന നല്ല സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം.
0: സർക്കാർ ജോലി
1: എല്ലാത്തിനും, എല്ലാ സ്വകാര്യത്തിലല്ല, സർക്കാരിലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവിച്ച അവർക്ക് പെൻഷൻ കൊടുക്കുന്നതാണ് നല്ലതാണ്. അതൊരു മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ, കാരണം ഇത്രയും കാലം അവർ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇങ്ങനെ തുടർന്ന് പോകും. പക്ഷെ പെൻഷൻ വരുമ്പോൾ ഇവരെ എവിടെയും പരിഗണിക്കുന്നില്ല. അപ്പൊ അവർക്ക് കുറച്ചെങ്കിലും ഒരു ചെറിയൊരു ന്യായമായിട്ടുള്ള ഒരു പെൻഷൻ കൊടുക്കുന്നത്
0: നോക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ ഒരു വലിയ
1: വിഭാഗം
0: പറഞ്ഞാൽ, കാരണം അവരെ സംബന്ധിച്ച് അവര് അവരുടെ ജീവനും എല്ലാമായിട്ടാണ് കെ എസ് ആർ ടി സി കാണുന്നത്. പക്ഷെ അവർക്ക് പെൻഷൻ ഇല്ലാതെ പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള
1: ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്നത് കെ എസ് ആർ ടി സി ആണ്. ഇപ്പൊ ഇന്നാളൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ പറയുമ്പോൾ സ്വന്തം കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് കൊടുക്കുമ്പോഴും അവർക്ക് ശമ്പളമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല.
0: ഇത് കെ എസ് ആർ ടി സി നഷ്ടമോ ലാഭമോ അത് വേറെ കാര്യം, പക്ഷെ ജീവനക്കാരുടെ അവരുടെ ക്വാളിറ്റി ലൈഫ്
1: മെയിൻറ്റെയിൻ
0: ചെയ്യേണ്ടത് സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ എവിടെയും എത്രയോ റിസോഴ്സുകളുണ്ട്, അതൊക്കെ കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്.
1: കോടതിയുടെ ചില വിധികൾ വരുമ്പോഴുണ്ടല്ലോ, നമുക്ക് അത്ഭുതം തോന്നും ഇതെന്താ കോടതികൾ പഴയ കാലത്തേക്ക് തിരിച്ച് നടക്കുകയാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. കോടതിയെ നമുക്ക് വിമർശിക്കാൻ പാടില്ല, പക്ഷെ കോടതികളുടെ വിധിയെ നമുക്ക് വിമർശിക്കാം എന്നാണ് പറയാറുള്ളത്. ഭാര്യ താലിമാല അഴിച്ചു മാറ്റുന്നത് ഭർത്താവിനോടുള്ള ക്രൂരതയെന്ന് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹിന്ദുവായിട്ടുള്ള ഭാര്യ താലിമാല അഴിച്ചു മാറ്റുന്നത് ഭർത്താവിനോടുള്ള ക്രൂരതയായിട്ട് കണക്കാക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഇതടക്കമുള്ള കാരണങ്ങൾ മുൻനിർത്തി ഭർത്താവിന് വിവാഹമോചനം അനുവദിച്ച കീഴ്ക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് ജസ്റ്റിസ് വടമലയുടെ ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നും താലിമാലയോ ആഭരണങ്ങളോ അണിയുന്നില്ലെന്നും തനിക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് വ്യാജ പരാതികൾ നൽകിയെന്നും കാണിച്ചിട്ടാണ് കരസേന ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് ഇങ്ങനൊരു വിവാഹമോചന ഹർജി നൽകിയത്. രണ്ടുപേരും വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നു, ഒരാൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ വേറൊരു മതത്തിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഒരു വ്യക്തിയല്ലേ, അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ സമയത്ത് അവർ വിചാരിക്കുന്നു പിന്നെ വേറൊരു മതാചാര പ്രകാരം അണിഞ്ഞ താലിമാല എനിക്ക് വേണ്ട, അല്ല ഇനിയിപ്പോ ഈ മതത്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും മതമൊക്കെ കൂടുതലായിട്ട് അണിയുന്നുണ്ടോ, താലിമാല അണിഞ്ഞു എന്നതുകൊണ്ട് അവർ ഭർത്താവിന് വിധേയപ്പെട്ടും കീഴ്പ്പെട്ടും ജീവിക്കുന്നുണ്ടോ, അല്ല അത് മാറ്റിവെച്ചതുകൊണ്ടോ, അല്ല അതില്ലാത്തതിന്റെ പേരിൽ ബന്ധം പിരിഞ്ഞു പോകുന്നുണ്ടോ ഈ പുതിയ കാലത്തൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കോടതികൾ എങ്ങനെയാണ് ഈ പിന്നോട്ട് ചിന്തിക്കുന്നത് എന്നാണ് തമിഴ്നാട്ടിലുള്ള സംഘടനകളടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒരു വിധി ഒരു കോടതി പറയണമെന്ന് പറഞ്ഞിട്ടൊരു വലിയ ചർച്ചാ
0: വിഷയമാണ്
1: തമിഴ്നാട്ടിലാണ്. അതായത് ഭാര്യ താലിമാല അഴിച്ചു മാറ്റിയതുകൊണ്ട് എന്നാൽ നേരത്തെ ഭർത്താവ് കൊടുത്ത വിവാഹമോചന ഹർജി ഓക്കെ ആക്കാം, അത് തീർപ്പേൽപ്പിച്ചു, വിവാഹമോചനം അനുവദിച്ചു എന്നാണ് പറയുന്നത്.
0: എനിക്കത് അദ്ദേഹം വേറെ ഏതോ ഒരു രീതിയിലായിരിക്കും ഇതിനെ കണ്ടേക്കുന്ന, ആ കേസിനെ കണ്ടിട്ടില്ല. പക്ഷെ നിയമം നിയമത്തിന്റെ രീതിയിലാണ് പോണത്, സെന്റിമെന്റലായിട്ടോ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടോ എന്തോ.
1: അങ്ങനെ കോടതികൾ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു നിരീക്ഷണം നടത്തുന്ന പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഈ എവിടെയോ ഇരിക്കുന്ന നമുക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും
1: എവറസ്റ്റിന് മുകളിൽ പാറി യു എ പതാക ചരിത്രം കുറിച്ച് ഗബ്രിയൽ എന്ന് പറഞ്ഞിട്ട് ദുബായിൽ താമസിക്കുന്ന 17-കാരൻ അങ്ങനെ എവറസ്റ്റിന് മുകളിൽ കീഴടക്കി എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മുടെ ഗൾഫ് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും പെൺകുട്ടികളെ തെരുവിൽ ആക്രമിച്ച സംഘത്തിൽ 3 പേരെ
1: പിടിയിലായി.
0: നമ്മള് പണ്ട് നാട്ടില് പറയുന്ന ശരിയാണെന്ന് എനിക്കറിയില്ല, നമ്മൾ ഈ നായ്ക്ക് പേ ഇളകുന്ന സമയത്ത് നമ്മൾ ഈ നാട്ടുകാർ ഇറങ്ങി അതിനെ നശിപ്പിക്കാനുള്ള, ഇതുപോലെ ഇനിയും നമ്മുടെ നാട്ടുകാർ ഇടപെടേണ്ട സ്ഥിതിയിലേക്കാണ് നാട്ടിൽ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ഈ മനുഷ്യർക്ക് നാട്ടിൽ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടി വരും, അത് അല്ലെങ്കിൽ നിയമം അതിനെ കൈകാര്യം ചെയ്യണം. കാരണം എന്താണ് പെൺകുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോകാൻ എങ്ങനെ മാതാപിതാക്കൾ ഏത് ധൈര്യത്തിൽ വിടും? ഇനിപ്പതമ എല്ലാവർക്കും ഇല്ല വലിയ കാറിലോ അല്ലെങ്കിൽ വിടാനുള്ള ശേഷി ഉണ്ടാവുന്നില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പോകുന്ന എത്ര കുട്ടികളുണ്ട്, നടന്നു വരുന്ന കുട്ടികളുണ്ട്. പണ്ടൊക്കെ നടന്നു വരുമ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ചാമ്പയ്ക്ക് ആരും മേടിക്കാനില്ല, എല്ലാ വീട്ടിലും നമുക്കറിയാം, എല്ലാവരെയും നമുക്കറിയാം. ഇപ്പൊ ആക്രമിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നായ പേടിക്കണോ മനുഷ്യനെ പേടിക്കണോ?
1: നായ അത്രയും പേടിക്കേണ്ട നമുക്ക് തോന്നുന്നു, മനുഷ്യനെയാണ് കൂടുതൽ പേടിക്കേണ്ടത് തോന്നുന്നു. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മയക്കുമരുന്ന് ഇല്ലാതാവുന്നതോടുകൂടി തന്നെ മനുഷ്യൻ കുറെ കൂടി നല്ല ഒരു രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മയക്കുമരുന്നിന് മാത്രം കുറ്റം പറയുന്നില്ല, ഇതൊന്നും ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ വരെ കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അത് വേറൊരു കാര്യം.
0: കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ പിടിച്ച ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് മയക്കുമരുന്ന് എടുത്തു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ചെയ്തിട്ടില്ല, എന്റെ കാറിലല്ല. എന്നിട്ട് അച്ഛൻ പറയുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് ഓടുണ്ട്, സാറെ ഇവനെ കൊണ്ടുപോകോ, ഇവനെ ഇത് ശരിയാകത്തില്ല എന്ന് പിതാവ് പറയാണ്. അപ്പൊ പറയാം, അച്ഛൻ ഞാൻ ചെയ്തിട്ടില്ല, മകൻ പിന്നെയും പിന്നെയും പറയാണ്. പക്ഷെ പോലീസ് എടാ പിന്നെ നീ ചെയ്തിട്ടില്ല, ഇത് എങ്ങനെ നിന്റെ കാര്യം വന്നു? അങ്ങനെ പല വിഷയങ്ങളാണ് നാട്ടിൽ. ഞാന് അപ്പൊ ഇങ്ങനെ ഈ രാജ്യത്ത് ഇവിടെ തന്നെ ജോലി എടുത്ത് ഇവിടെ
1: തന്നെ തുടരുന്നതാണ്
0: നല്ലത്. ഇതാണെന്ന്
1: പരമാവധി നമ്മൾ കുട്ടികളുണ്ടെങ്കിൽ നാട്ടിലേക്ക് പറഞ്ഞേക്കാതെ നമ്മുടെ ഒപ്പം തന്നെ ഇവിടെ നിർത്തുന്നതാണ് ഏറ്റവും നല്ല കാര്യം. താമസക്കാർക്ക് ആശ്വാസമുണ്ട്. വാടക വർധന മരവിപ്പിച്ച അബുദാബി എന്ന് പറയുന്ന നല്ല വാർത്ത വന്നിട്ടുണ്ട്. അതുപോലെ ഷാർജയിൽ കുഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ അയൽപക്ക കുടുംബങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. വലിയ കാര്യമായിട്ട് തന്നെ അതിൽ അന്വേഷണം നടക്കുന്നു. നമ്മുടെ യു എയിൽ സ്കൂൾ വേനലവധി ജൂലൈ 6 മുതലാണ്. അപ്പോൾ അന്ന് മുതൽ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വിമാന സർവീസുകളുടെ എണ്ണം കൂട്ടും, അതിനനുസരിച്ച് പൈസയും കൂട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും ഈ ഒരു കാലത്ത് നടക്കില്ലല്ലോ നിഷ്കളങ്കരെന്ന് എം സ്വരാജ് പറഞ്ഞ പോലെ നമുക്ക് പറയേണ്ടി വരും.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുവിധ വാർത്തകളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി എന്തായാലും വേൾഡ് കപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോടുള്ള കൗണ്ട്ഡൗണിന്റെ ഒരു പുറത്തുമാണ് നമ്മൾ
1: എല്ലാവരും. മലയാളി ഫ്രം ഇന്ത്യ,
0: അത് പല മറ്റു സംസ്ഥാനക്കാർക്കും ദേഷ്യമാണ്. നമ്മൾ എവിടെ ചോദിക്കുമ്പോ കേരളത്തിൽ നിന്ന് അത് പറയുന്നത് ഇന്ത്യയിലല്ലേ കേരളം.
1: എനിക്കൊന്ന് കോങ്കോ ടീമിലെ ഒരു പിന്നെ തമിഴ് വംശജനുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് മുത്തുസ്വാമി അദ്ദേഹം തമിഴാണ്. അത് കോങ്കോ ടീമിൽ അവരവിടെ സെറ്റിൽഡ് ആണ്. പക്ഷെ ഈ കുട്ടിയുടെ കാര്യം അങ്ങനെയല്ല. തഹസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ തന്നെയാണ്, മലയാളി തന്നെയാണ്. അച്ഛനും അമ്മയും അവൻ അവിടെ ജനിച്ചു വളർന്നേ ഉള്ളൂ. ഒരു കാലം കഴിഞ്ഞ് അവർ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരും. കേരളത്തിലേക്ക് കണ്ണൂർ വളപട്ടണം തന്നെ താമസിക്കും. അതുകൊണ്ട് ഒരു ഇന്ത്യൻ പ്രൗഡ് ഇന്ത്യൻ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്നത് തഹസിൻ തന്നെയാണ്. ഒരു ഖത്തർ ടീമിന്റെ ആ ദേശീയ കുപ്പായത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട് ഒരു ഗോളൊക്കെ അടിക്കണം എന്നല്ലേ. എന്നാലും ഫൈനൽ ഇലവനിൽ പെടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്വപ്നം കണ്ടത് അവൻ നേടി എന്നാണ് ഐ എം വിജയൻ പറഞ്ഞത്. ഒരു രക്ഷയുമില്ല മോനെ, നീ നമ്മൾ മലയാളികളുടെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ്. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ചുരുങ്ങുന്ന ലോകകപ്പ് നേരിട്ട് കാണുക എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. അപ്പോഴാണ് ലോകകപ്പിൽ കളിക്കാൻ നമ്മുടെ ഒരു പയ്യന് അവസരം ലഭിക്കുന്നത്. സന്തോഷിക്കാൻ ഇനി എന്ത് വേണം? നമ്മളൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ, എത്ര തവണ പരിശ്രമിച്ചതാണ് ക്വാളിഫൈ ചെയ്യാൻ. ഖത്തർ ടീമിലൂടെയാണെങ്കിലും അത് നേടിയെടുക്കാൻ തഹസിൻ മുഹമ്മദിന് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ തഹസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർ, നമ്മുടെ സ്വന്തം ഐ എം വിജയന്റെ ഒരു വലിയ ആശംസയോടുകൂടിയിട്ടാണ് തഹസിൻ ലോകകപ്പിലേക്ക് എത്തുന്നത്. സന്തോഷമല്ലേ?
0: തീർച്ചയായിട്ടും. കവർ ചെയ്തിട്ടുണ്ട് ബാക്കി വാർത്തകളും അപ്ഡേറ്റ്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എല്ലാം തന്നെ ഹോം 92.2 FM നിങ്ങൾക്ക് കേൾക്കാനാണ്. അപ്പൊ എന്താണെങ്കിലും ഇത്രയും നേരം നിങ്ങൾ കേട്ടത് അക്ഷയ് മിനി പത്മയുമാണ്. നമ്മുടെ പ്രസ് ക്ലബിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന
1: ഈശ്വല.
0: അപ്പൊ എന്തായാലും അടിപൊളി ദിവസമായിട്ട് ഈശ്വലിന് വേണ്ടി ഞങ്ങൾ ഒരു അടിപൊളി പാട്ടും വെച്ച് തരാണ് കേട്ടോ. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ ഡേ വിത്ത് ബ്യൂട്ടിഫുൾ സോങ്സ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ തന്നെയാണ്. ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് തന്നെയാണ് ഷാർജയിൽ നിന്ന് തുടങ്ങി നമ്മുടെ നാദിൽ ഹമർ ഒക്കെ കഴിയുന്നവിടം വരെ നമുക്ക് അൽവർക്ക ഏരിയകളിലൊക്കെ തന്നെ നമുക്ക് സ്ലോ മൂവിംഗ് ട്രാഫിക് കാണുന്നുണ്ട്. അല്ല, ഇത്തിയാറ്റ് റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ടോൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും രാവിലത്തെ പോലെ എല്ലാ ദിവസത്തെ പോലെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അൽഖേൽ റോഡ് നമ്മൾ ഈ ഒരു സമയത്ത് അത്ര വലിയ കഞ്ചേഷൻ കാണാറുള്ളതല്ല, പക്ഷേ അവിടെ കഞ്ചേഷൻ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും നമ്മുടെ ആസ് യൂഷ്വൽ കാണുന്ന പോലെ നമ്മുടെ ഗ്രാൻഡ് മോസ്കിന്റെ ആ ഏരിയയിലായിട്ട് ഒരു ചെറിയ കഞ്ചഷൻ ഉണ്ട്. അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു കഞ്ചഷന്റെ കാര്യം. ദേവ് റോഡും മല്ലിക സ്ട്രീറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ വിഷയമില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇനി നിങ്ങൾ നമ്മുടെ ഷാർജ അല്ലെങ്കിൽ കിസൈസിൽ നിന്നൊക്കെ നമ്മുടെ ബുർജ്മാൻ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫിനിറ്റി റോഡ് അത്യാവശ്യം ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കഞ്ചഷൻ അല്ല, കഞ്ചഷൻ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ തന്നെ പറയാം. ഷെയ്ഖ്സാ റോഡും അതുപോലെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You are listening to Sand Dunes with Akshay and Vidya.
2: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: ഡോസ് മെയ് 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
5: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
4: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്.
6: അല്ലേ മോനെ,
5: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
7: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
8: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: റെയ്ഡിന് പിന്നാലെയുണ്ടായ ആക്രമണം CBI അന്വേഷണം ആവശ്യപ്പെടാൻ ED. DK ശിവകുമാർ, കർണാടക മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ വൈകിട്ട്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനിലെ ഖഷം ഐലൻഡിനടുത്ത് സ്ഫോടനങ്ങളെന്ന റിപ്പോർട്ട്. ഹോർമോസ് കടലിടുക്കിനടുത്തുള്ള ദ്വീപാണ് ഖഷം. ഇറാനിലെ ഖഷം ദ്വീപിൽ ആക്രമണം നടത്തിയതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണ ശ്രമം നടത്തി. ഇതോടെ ഇരു രാജ്യങ്ങളിലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹ്റൈനിലെ US ഫിഫ്ത് ഫ്ലീറ്റ് ആസ്ഥാനം ആക്രമിച്ചെന്ന IRGC അവകാശവാദങ്ങൾ തെറ്റെന്ന US പ്രതികരണം. ഇറാൻ അയച്ച മിസൈലുകൾക്കൊന്നും അവരുടെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ലെന്ന US മിലിറ്ററി സെൻട്രൽ കമാൻഡറിന്റെ പ്രസ്താവന. എക്സിലൂടെയാണ് അവരുടെ പ്രതികരണം. ഹോർമോസ് കടലിടുക്ക് തുറന്നാലും ഇറാനെതിരെയുള്ള ഉപരോധം നീക്കില്ലെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിച്ചാൽ മാത്രമേ ഉപരോധങ്ങളിൽ ഇളവ് നൽകുകയുള്ളൂ എന്നും റൂബി. ഇറാനിലെ ഖാർഗ് ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ച ബോട്സ്വാന പതാകയുള്ള കപ്പൽ പ്രവർത്തനരഹിതമാക്കിയെന്ന US സെൻട്രൽ കമാൻഡ്. ഇസ്രായേൽ ലെബനോൻ നാലാംഘട്ട ചർച്ചയുടെ ആദ്യ ദിനം അവസാനിച്ചു. നാളെ വാഷിംഗ്ടണിൽ ചർച്ച. തെക്കൻ ലെബനോനിൽ സൈനിക ആക്രമണം വ്യാപിപ്പിക്കുന്നത് പരിശോധിച്ചു വരികയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നു. മറ്റു വാർത്തകളിലേക്ക്. CMR എക്സാലോജിക്ക് ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായ റെയ്ഡിനിടെയുണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കും. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ CBI അന്വേഷണം നടന്നിരുന്നു. CMR എക്സാലോജിക്ക് ഉൾപ്പെട്ട വിവാദം. റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഇപ്പോൾ പ്രത്യേക സംഘം അന്വേഷിക്കുകയാണ്. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ 30 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. 4 SHOമാരെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപത്രം ഉൾപ്പെടെ വേഗത്തിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ആസൂത്രിതമെന്ന ED ആരോപണം. CPM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ED നിലപാട്. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട CMR നൽകിയ അപ്പീലിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വെള്ളിയാഴ്ചയാണ് വിധി പറയുക. അതുവരെ CMR നടപടി പാടില്ലെന്ന് കോടതി നിർദ്ദേശമുണ്ട്. ഹർജിയിൽ കക്ഷിയല്ലാത്ത VNT ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തുടരാമെങ്കിലും വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാനാണ് ED തീരുമാനം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന CPI ആവശ്യം തള്ളി CPM. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPM കൈവശം വയ്ക്കുന്നതാണ് കീഴ്വഴക്കമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ലഭിക്കാതെ സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നറിയിച്ച് CPI സമ്മർദ്ദം ശക്തമാക്കിയിരിക്കെയാണ് CPM നിലപാട്. CPI ആവശ്യം അംഗീകരിക്കില്ലെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നതാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിശദവാദം കേൾക്കും. പ്രതികൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ജാമ്യഹർജി ഇന്നലെ പരിഗണിച്ചെങ്കിലും ആക്ഷേപം ഫയൽ ചെയ്യാൻ പരാതിക്കാർ സാവകാശം തേടിയതോടെയാണ് വാദം ഇന്നത്തേക്ക് മാറ്റിയത്. നവകേരള സദസ്സിനിടെയുണ്ടായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദനത്തിൽ പ്രതികളുടെ വാദം പൊളിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. പ്രതിഷേധത്തിനിടെ ബസിന് നേരെ കല്ലേറുണ്ടായെന്ന ആരോപണം തെളിയിക്കാൻ ഫൊറൻസിക് പരിശോധനയിൽ സാധിച്ചില്ലെന്നും KSRTC ബസ് ഡ്രൈവറുടെ മൊഴി പ്രതികൾക്കെതിരാണെന്നും റിപ്പോർട്ടിലുണ്ട്. എറണാകുളം മലയിടം തുരത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് പരിയത്തുകാവിലെ താമസക്കാർ. നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറുന്ന കാര്യത്തിൽ തങ്ങൾ സർക്കാരിന് ഒരു തരത്തിലുള്ള ഉറപ്പും നൽകിയിട്ടില്ല. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെ മറ്റു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാൻ ധാരണയായെന്ന് ഇന്നലെ രാവിലെ നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ ജനങ്ങളുമായി യാതൊരുവിധ ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് നിയമസഭയിൽ അങ്ങനെ പറഞ്ഞതെന്നറിയില്ലെന്നും നാട്ടുകാർ പറയും. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുക്കും. സ്ഥാനമൊഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി നിയമിച്ചു. മകൻ യതീന്ദ്ര സിദ്ധരാമയ്യെ മന്ത്രിസഭയിലേക്കും പരിഗണിച്ചിട്ടുണ്ട്. ഡി കെ ശിവകുമാറിനൊപ്പം 10 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഡോക്ടർ ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. എം ബി പാട്ടീൽ, കൃഷ്ണവൈരഗൌഡ, സതീഷ് ജർക്കഹോളി, കെ എച്ച് മുനിയപ്പ, പ്രിയങ്ക ഖാർഗെ, ഡോക്ടർ യതീന്ദ്ര സിദ്ധരാമയ്യ, രാമലിംഗ റെഡ്ഡി എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാർ. മലയാളികളായ യു ടി ഖാദർ, കെ ജെ ജോർജ് എന്നിവരും മന്ത്രിസഭയിൽ. 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ വികസനമുണ്ടാകുമെന്നാണ് സൂചന. സിബിഎസ്ഇ പരീക്ഷ നടത്തിപ്പിലെ വീഴ്ചയിൽ നടപടിയുമായി കേന്ദ്ര സർക്കാർ. സിബിഎസ്ഇ ചെയർമാനെയും സെക്രട്ടറിയെയും സ്ഥലം മാറ്റി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പുതിയ നിയമനങ്ങൾ നടത്തി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സിബിഎസ്ഇയുടെ പുതിയ ചെയർമാനായി എൽ പി സീതാറാമിനെയും പുതിയ സെക്രട്ടറിയായി വരുൺ ഭരദ്വാജിനെയും നിയമിച്ച് ഉത്തരവ്. പരീക്ഷാ മൂല്യനിർണയത്തിലെ ഗുരുതര വീഴ്ചകളെ തുടർന്നാണ് മുൻ ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റിയതിന് തൊട്ടുപിന്നാലെ പുതിയ നിയമനങ്ങൾ നടത്തിയത്. പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാർ പ്രത്യേക സമിതി അന്വേഷിക്കും. സിബിഎസ്ഇ പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെയുണ്ടായ സൈബർ ആക്രമണം കേന്ദ്ര സർക്കാരിന്റെ സൈബർ സുരക്ഷാ വിദഗ്ധർ നിരീക്ഷിച്ചു വരികയാണെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം. സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് പ്രവർത്തനരഹിതമായിരുന്ന പോർട്ടൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതിനു പിന്നാലെയാണ് സൈബർ ആക്രമണ ശ്രമം ഉണ്ടായത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്ത് പകർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണം വൻ വിജയം. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായാണ് ആകാശത്ത് നിന്ന് കരയിലേക്ക് പായിക്കാവുന്ന മിസൈലിന്റെ പരീക്ഷണം നടത്തിയത്. കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത് ദീപ്കയെ കരുതൽ തടങ്കലിലാക്കാൻ നീക്കം. സിജെപി സമരം തുടങ്ങിയാൽ സുരക്ഷ ഭീഷണിയാകുമെന്ന് വിലയിരുത്തൽ. യു എസിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കും. ശനിയാഴ്ചയാണ് അഭിജിത് ദീപ്കെ ഇന്ത്യയിൽ തിരികെ എത്തുന്നത്. കേരളത്തിൽ മഴ ശക്തമാകുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കേരളം തമിഴ്നാടടക്കം വിവിധ മേഖലകളിലേക്ക് കാലവർഷം വ്യാപിക്കും. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തുന്നു എന്നാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. സർക്കാർ അധികാരത്തിൽ വരും മുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങിയിരുന്നു. ഉത്തരവിറക്കിയവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഉന്നയിക്കുന്നത്. അന്യായമായ സ്ഥലംമാറ്റം റദ്ദാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ആവശ്യപ്പെടുന്നത്. സ്ഥലംമാറ്റ വിവാദം നിയമസഭയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് ഇപ്പോൾ സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഇപ്പോൾ സംസാരിക്കുകയാണ്. അന്യായമായും ചട്ടവിരുദ്ധവുമായാണ് സ്ഥലംമാറ്റം നടക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സഭയിൽ ആരോപിച്ചിരിക്കുന്നത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: രാവിലെ തന്നെ ചൂടുള്ള ദിവസമാണ്. 33 ഡിഗ്രി സെൽഷ്യസ് ആണ് ദുബായിലെ ഇപ്പോഴത്തെ താപനില. അന്തരീക്ഷ ഈർപ്പം 62%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You are listening to Sand Dunes with Akshay and Vidya.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സമയം 8 മണി കഴിഞ്ഞ 19 മിനിറ്റ് ആയിട്ടുണ്ട്. ബുധനാഴ്ചയാണ്, June 3. ഹേയ് നമസ്കാരം, അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മൾ പലപ്പോഴും യാത്രയൊക്കെ പോയി നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ കഥകളും കാര്യങ്ങളും ഒക്കെ എന്താ പറയണേ എല്ലാവരോടും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലെ ഈ വെക്കേഷന് എത്ര പേര് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സിൽ ഒരാൾ കുറച്ചേക്കുന്ന ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കുകയായിരുന്നു. ആ ഒരു ജസ്റ്റ് അദ്ദേഹം ഒരു പോസ്റ്റാണ്, ആർട്ടിക്കിളല്ല. അതിനുശേഷമാണ് ഈ ആർട്ടിക്കിളിലേക്ക് ഞാൻ ചെല്ലുന്നത്. അതായത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ പോയി ഒരു കഥയാണ് പറയുന്നത്. സാരം ഇത്രയേ ഉള്ളൂ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്ന ഇതാണ്, നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഫൈൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ പോയി വരുന്ന സമയത്തോ പോയി അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്തോ നിങ്ങൾ ഇതൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ പല വിദേശ രാജ്യങ്ങളിലെ യാത്രകൾ നമ്മൾ പോയി വന്നതിന് ശേഷം അവിടുത്തെ ഫൈൻ നമുക്ക് വരികയും അത് അടയ്ക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോവുകയും അത് ഹെവി ഫൈൻ വന്നേക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി പറയുന്നത് പോൻ സാപ്ഡി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇങ്ങനെ സ്വിറ്റ്സർലൻഡിൽ പോയി അവിടെ വെക്കേഷന് വേണ്ടി പോയതാണ്. അവിടെ നിന്ന് ഇങ്ങനെ വാഹനങ്ങൾ, നമ്മളറിയാം പല സ്വിറ്റ്സർലൻഡിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വാഹനം റെൻറ്റിനൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ പലരുടെയും സ്റ്റോറീസ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സ്വിറ്റ്സർലൻഡിൽ പോയി വന്ന ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് ഈ ഒരു ഫൈൻ എമൗണ്ട് വരുന്നത്. 1.5 ലക്ഷം രൂപയാണ് ഇവർക്ക് ഫൈനായിട്ട് സ്വിറ്റ്സർലൻഡ് പോലീസ് ചുമത്തിയേക്കുന്നത്. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപ ഫൈന് ആക്ച്വലി ഇതിനകത്ത് തന്നെ കൊടുത്ത ഡിഫർമെൻറ്റിനോ അല്ലെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യും, ഈ ഫൈനിനെ കേസിനെ ചലഞ്ച് ചെയ്യും. ഇവർ അറിഞ്ഞിട്ട് പോലുമില്ല ഇവർക്ക് ഇങ്ങനൊരു ഫൈൻ കാര്യം വന്നതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയില്ല. അപ്പോൾ ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചേക്കുന്നത് എന്താ വെച്ചാൽ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതെങ്ങനെയാണ് എനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ഇനി പോട്ടെ എനിക്കിതെങ്ങനെയാണ് തിരിച്ചടയ്ക്കാൻ പറ്റുന്നത്, ഇതൊന്നും അറിയാതെയാണ് പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ അതിനകത്ത് നമുക്ക് ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനുണ്ട്. പക്ഷേ അത് നേരത്തെ ആയിരിക്കണം. ഇവർക്ക് ഈ ഫൈൻ്റെ എമൗണ്ട് വന്നത് ഒരു വർഷം കഴിഞ്ഞായതുകൊണ്ട് ലേറ്റ് പേയ്മെൻറ്റ് ഫീ ഉൾപ്പെടെ അതിനകത്ത് ബാധകമായി വന്നേക്കാണ്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ ലേറ്റ് പേയ്മെൻറ്റ് ഫീ എങ്കിലും ഒന്ന് മാറ്റി തന്നിരുന്നുണ്ടെങ്കിൽ ബാക്കി എനിക്ക് ഓക്കെ ആണ് എന്നുള്ള രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരെ സമീപിക്കണം, അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഡൽഹി സ്വദേശി ഈ ഒരു അനുഭവം പങ്കുവെച്ച്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് മാത്രം വന്ന അനുഭവമല്ല, അങ്ങനെ ഞാൻ ബാക്കി ഇങ്ങോട്ട് വായിച്ചു തുടങ്ങുമ്പോഴാണ് ഒരുപാട് പേർക്ക് ജർമ്മനിയിൽ പോയ ഒരാൾക്ക് 10,000 രൂപ ഇതുപോലെ ഫൈൻ അടിച്ചേക്കുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇറ്റലിയിൽ പോയ ഒരാൾക്ക് 12,000 to 15,000 രൂപ വരെയുള്ള ചെല്ലാൻ അവരുടെ വീട്ടിലേക്ക് പോയി വന്നതിന് ശേഷം മാസങ്ങളും വർഷങ്ങളും ശേഷം വന്നേക്കുന്ന ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. റോമിൽ പോയ ഒരാൾ വണ്ടി ഓടിക്കുകയായിരുന്നു, അത് 40 mph റോഡിൽ 50 mph ഓടിച്ചതിന് 175 euro ഫൈൻ വന്നേക്കുന്ന മറ്റൊരാൾ കുറിച്ചിട്ടുണ്ട്. ഇനി 2023 സ്വിറ്റ്സർലൻഡിൽ, അത് ഏകദേശം ഒരു 3 വർഷം മുന്നേ സ്വിറ്റ്സർലൻഡിൽ പോയ ഒരാൾക്ക് 25,000 രൂപ ഫൈൻ വന്ന കഥയും പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിരവധി ഫൈനുകളുടെ ലിസ്റ്റാണ് പറയുന്നത്. ഇതിന് വളരെ സിമ്പിളാണ്. നമ്മൾ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ കാർ എടുക്കും, പ്രത്യേകിച്ച് ജർമ്മനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോയാൽ എന്തായാലും വണ്ടി ഓടിക്കണം, അത് 100% ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് അത്രയും പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാഫിക് നിയമങ്ങൾ അറിയാം, ട്രാഫിക് സിസ്റ്റം അറിയാം. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മളിത് അത്ര വലിയ കാര്യമാക്കി. ഇത് പലപ്പോഴും ഇന്ത്യക്കാരുടെയാണ്, അത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കുന്നവരുടെയാണ് ഈ ഒരു അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുള്ളൂ. ഓരോ രാജ്യത്തിൻ്റെയും അതിൻ്റേതായിട്ടുള്ള വേഗപരിധിയും പാർക്കിംഗ് നിയമങ്ങളും എന്താ സെൻസർ ബോർഡുകളും ഒക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം സത്യം പറഞ്ഞാൽ മുന്നേ പോകുമ്പോൾ. അതുപോലെ തന്നെ റെൻ്റൽ കമ്പനിയുമായിട്ട് നമ്മൾ ഒപ്പിടുന്ന കരാറുകളുണ്ടല്ലോ, അതിൽ ട്രാഫിക് ഫൈൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വായിച്ച് തന്നെ നോക്കിയിട്ട് വേണം നമുക്ക് എന്താ പറയുന്നത് അതിൻ്റെ ഒരു ധാരണയിലേക്ക് എത്താൻ. ഓരോ വർഷങ്ങൾ കഴിഞ്ഞാലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ടല്ലോ, അത് നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ഡേറ്റാസ് അവിടെ കിടക്കുകയും ചെയ്യും. നിങ്ങളിനി അടുത്ത വർഷം പോകുമ്പോൾ എന്താ പറയുന്നത് നിങ്ങളത് ബാധിക്കുകയും ചെയ്യും എന്നുള്ളത് വളരെ ഉറപ്പാണ്. ഈ സ്വിറ്റ്സർലൻഡിൽ പറയുന്നത്, യൂറോപ്പിൽ പറയുന്നത് 20 വർഷത്തിന് ശേഷം വീണ്ടും യൂറോപ്പിൽ പോയവർക്ക് പോയ ആൾക്കാർക്ക് പോലും ഇതുപോലെ നിയമ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 20 വർഷം കഴിഞ്ഞ് പോയിട്ടുള്ളവർക്ക് പോലും. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, അത് നമ്മൾ അടച്ചേ പറ്റൂ. ഇത്തരത്തിലുള്ള ഫൈൻ നമുക്ക് ഒരിക്കലും ഒഴിയാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും നമ്മൾ കേട്ട രാജ്യങ്ങൾ ഇപ്പോൾ ജർമ്മനി, ഇറ്റലി, റോം, സ്വിറ്റ്സർലൻഡ്, ഇത്രയും രാജ്യങ്ങളാണ് നമ്മൾ കേട്ടിരുന്നത്. ഇതുപോലെ എനിക്ക് കാനഡയിൽ വെച്ചുണ്ടായിട്ടുണ്ട്, എനിക്കൊരു എൻ്റെ ഒരു സ്പീഡ് ടിക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ കാനഡയിൽ നിന്ന് വന്നതിന് ശേഷമാണ് എനിക്ക് ടിക്കറ്റ് വരുന്നത്. അത് ഇമെയിൽ വഴിയാണ് വന്നത്, പക്ഷേ എനിക്ക് അവിടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും എനിക്ക് അവിടുത്തെ പോർട്ടലിൽ എനിക്ക് അടയ്ക്കാൻ എനിക്ക് ഈസി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റിയാലും എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറയാം, ഞാൻ ടൂറിസ്റ്റ് ആയിട്ട് പോയതല്ലെങ്കിൽ പോലും ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു എൻ്റെ വണ്ടിയുടെ ഒരു സ്പീഡ് ടിക്കറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പറയാം, എനിക്കത് ആ സമയത്ത് എനിക്കറിയാം എൻ്റെ കാർഡ് ഇത് ഇത് ഇത് അടയ്ക്കാനുള്ള എല്ലാ മാർഗവും ഉണ്ട്. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ടൂറിസ്റ്റായിട്ട് പോയിട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. വീണ്ടും പോകാനില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്ക് രാജ്യങ്ങൾ കാണണ്ടേ, സ്ഥലങ്ങൾ കാണണ്ടേ. അപ്പോൾ പലരുടെ അനുഭവങ്ങളാണ് ഇങ്ങനെ പങ്കുവച്ചത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വന്നിട്ടുണ്ടോ? എൻ്റെ അനുഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി ഫൈൻ കിട്ടിയവരുണ്ടെങ്കിൽ പറയാ 0588582920 വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് കൂടി തിരിച്ചു വരാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഫൈൻ കിട്ടിയ ആ ഒരു മനോഹരമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
8: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
0: പഞ്ചകർമ്മ ചികിത്സകൾ, ഡീറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
8: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
0: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എന്താ സംഭവത്തിലേക്ക് പോകേണ്ട ഒരു സമയമായിരിക്കാണ്. എന്താണ് മിനിപ്പ ഇന്നത്തെ സംഭവ ചർച്ച വിഷയം? എന്താണ്
1: ഇന്നത്തെ സംഭവം? നമ്മൾ ഫുട്ബോളിനെ കുറിച്ചാണ്. ഫിഫ ലോകകപ്പ് നടക്കാൻ വേണ്ടി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റെക് സ്റ്റേഡിയത്തിലെ ദൈവവും ചെകുത്താനും ഒന്നിച്ച് പന്ത് തട്ടിയ ആ ഒരു കളിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതും ഒരേ കുപ്പായത്തിൽ. അന്നത്തെ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, ഒരേ കുപ്പായത്തിൽ ഒരാള് ദൈവവും ചെകുത്താനുമായിട്ട് മാറിയ ഒരു കാഴ്ച. 2 ഗോളുകൾ, അതായത് ആദ്യത്തെ ഗോളുകൾ അദ്ദേഹത്തിന് എതിരാളികളെയാണ് സൃഷ്ടിച്ചതെങ്കിൽ 4 മിനിറ്റിന്റെ ഇടവേളയിൽ പിറന്ന മറ്റൊരു ഗോൾ അദ്ദേഹത്തിന് ദൈവതുല്യനായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 40 വർഷം മുമ്പ് ഒരു ജൂൺ 22 കരസ്പർശമേറ്റ ആദ്യ ഗോൾ ചെകുത്താനിൽ നിന്ന് പിറവിയെടുത്തതാണെന്ന് പഴി കേട്ടപ്പോൾ 4 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ പിറന്ന മറ്റൊരു ഗോളിനെ ലോകത്തിന്റെ 100 വർഷത്തിന്റെ ഇതിഹാസം തുല്യമായിട്ടുള്ള ഒരു ഗോളായിട്ടാണ് വാഴ്ത്തി പാടിയത്. അത് രണ്ടും ഉണ്ടായത് ഒരേ ഒരു താരത്തിൽ നിന്നാണ്, നമ്മുടെ സ്വന്തം അർജന്റീനയുടെ ഡീഗോ അർമാൻഡോ മറഡോണ, ഫുട്ബോളിന്റെ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫുട്ബോളിന്റെ ചരിത്ര താളുകളിൽ ഇടം നേടിയ മറഡോണയുടെ കളി ജീവിതത്തിലെ 2 പ്രധാന ഗോളുകൾ കളിഭ്രാന്തന്മാർ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ്. അത് മാത്രമല്ല, ഫുട്ബോൾ കളിക്കുമ്പോൾ എപ്പോഴും 2 രാജ്യങ്ങൾ തമ്മിലുള്ള വൈരവും കാണാറുണ്ട്. അങ്ങനെ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഫുട്ബോൾ വൈരത്തിന് 5.5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. 1966 ഇംഗ്ലണ്ട് ലോകകപ്പില് വെംബ്ലി സ്റ്റേഡിയത്തിലാണ് നടന്നത്. അന്ന് ക്വാർട്ടർ ഫൈനലിൽ ക്യാപ്റ്റൻ അന്റോണിയോ റാറ്റിനെ പുറത്താക്കിയ ജർമ്മൻ റഫറി റുഡോൾഫ് ക്രെറ്റിനെതിരായ നടപടി പൊറുക്കാൻ സാധിക്കുന്നതിലും അധികമായിരുന്നു. ഫൗളുകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത്. തോൽവിയുടെ ഓർമ്മകൾ കളിക്കളത്തിൽ ഉപേക്ഷിച്ചു പോരാൻ അർജന്റീനക്കാർ തയ്യാറായില്ല. സ്പാനിഷ് ഭാഷയുടെ നെല്ലും പതിരും തിരിയാത്ത ക്രെറ്റിലൻ ഇംഗ്ലണ്ടിന് അനുകൂലമായി പ്രവർത്തിച്ചു എന്നവർ വിശ്വസിച്ചു. വിവാദം അവിടെ കൊണ്ട് തീർന്നില്ല. ആരാധകരുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇംഗ്ലീഷ് മാനേജർ ആൽഫ്രാംസ് അർജന്റീനക്കാരെ മൃഗങ്ങൾ എന്ന് വിമർശിച്ചിട്ട് അപമാനിക്കുകയൊക്കെ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഫുട്ബോൾ മൈതാനത്തിന് പുറത്തേക്കും ഈ ഒരു വൈരം നീണ്ടു എന്നാണ് പറയുന്നത്. കാരണം ദക്ഷിണ അറ്റ്ലാന്റിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഫോക്ലൻഡ് ദ്വീപുകളെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ ഒരു വൈരം നീണ്ടത്. 1982 ഫോക്ലൻഡ് യുദ്ധത്തിന് വരെ കാരണമായി ഈ ഒരു വൈരം എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലാണെന്ന അവകാശവാദം ഉന്നയിച്ച പ്രദേശത്തെ തങ്ങളുടെ സ്വന്തം ഐസ്ലാസ് മാൽവിനാസ് എന്നാണ് അർജന്റീനക്കാർ വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ 82 ഏപ്രിലിൽ ഫോക്ലൻഡ് ദ്വീപിലെത്തിയ അർജന്റീനിയൻ സൈന്യത്തെ നടപടിയെ തങ്ങളുടെ പ്രദേശത്തേക്കുള്ള കടന്നുകയറ്റമായിട്ട് ബ്രിട്ടീഷുകാർ കണ്ടു. 700 അർജന്റീനക്കാരുടെ മരണത്തിലേക്ക് നയിച്ച ഒരു യുദ്ധമായിട്ടത് മാറുകയായിരുന്നു. അവിടെ നിന്ന് 4 വർഷങ്ങൾക്ക് ശേഷമാണ് മെക്സിക്കോയിൽ അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിന് കളമൊരുങ്ങിയത്. അതായത് കളത്തിന് പുറത്ത് ഒരു യുദ്ധമുണ്ടായി, അതിൽ 1700 അർജന്റീനക്കാർ കൊല്ലപ്പെട്ടു. അതിനുശേഷം നേർക്കുനേർ വരുന്ന ഒരു പോരാട്ടം 4 വർഷത്തിന്. അതുകൊണ്ട് തന്നെ ഒരു പക വീട്ടലിന്റെ ഒരു കണക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അർജന്റീനയും ഇംഗ്ലണ്ടും അത്തവണ കളത്തിലിറങ്ങിയത്. 90 മിനിറ്റ് സമയം കളിച്ചാൽ തീരാത്ത കണക്കുകൾ അവർക്ക് ബാക്കിയുണ്ടായിരുന്നു. അവിടെയാണ് ദൈവത്തിന്റെ കൈപതിഞ്ഞ ഗോൾ വന്നത്. ഫുട്ബോൾ മൈതാനത്ത് കാലുകളാണ് താരമെന്നല്ലേ നമ്മൾ എല്ലാവരും പറയാറുള്ളത്. കൈകൾ ഉപയോഗിക്കാൻ പാടില്ല. 90 മിനിറ്റ് നീളുന്ന മത്സരത്തിൽ പ്രവർത്തിക്കാൻ അവകാശം ഉള്ളത്, കൈ ഉപയോഗിക്കാൻ അവകാശമുള്ളത് ഗോൾ കീപ്പർക്ക് മാത്രമാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് ജൂൺ 22 മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റെക് സ്റ്റേഡിയത്തിലാണ് ആ അറ്റകൈ പ്രയോഗം നടന്നത്. അത് ആ ഒരു കളിയെക്കുറിച്ച് പലരും ഇപ്പോഴും കണ്ടവരുണ്ടാവും, വീണ്ടും വീണ്ടും യൂട്യൂബിൽ ആ കളി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. മറഡോണയുടെ ആ കൈ ഹാൻഡ് ബോൾ അല്ലെങ്കിൽ അങ്ങനെ വന്ന ഹാൻഡ് ഗോൾ ആയിട്ട് മാറിയ ആ ഗോളാണ് ഇപ്പോഴും 40-50 വർഷങ്ങൾക്ക് ഇങ്ങോട്ട് പിന്നിടുമ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്. അത് 31 മുതൽ ജൂൺ 29 മെക്സിക്കോയിൽ നടന്ന 13th ഫിഫ ഫുട്ബോൾ കപ്പായിരുന്നു കേട്ടോ. ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായിട്ട് ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. അവിടെയാണ് വിഖ്യാതമായിട്ടുള്ള ഗോൾ വന്നത്. ആസ്റ്റെക് സ്റ്റേഡിയത്തിൽ 100,000+ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. 51st ടീമിനായിട്ട് ക്യാപ്റ്റൻ കൂടിയായിട്ട് മറഡോണ ആ കടും കൈ ചെയ്തു. മറഡോണയും സഹതാരം ജോർജ് വാൽഡാനോയും ചേർന്ന് ഒരു മുന്നേറ്റം നടന്നു. ക്യാപ്റ്റനിൽ നിന്ന് പാസ് സ്വീകരിച്ചിട്ട് വാൽഡാനോ ഇംഗ്ലീഷിന്റെ പ്രതിരോധ നിരക്കാരെയൊക്കെ വെട്ടിയൊഴിയാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷ് താരം സ്റ്റീവ് ഹോഡ്ജിന്റെ കൃത്യസമയത്ത് ഒരു ഇടപെടൽ വരുന്നു, ആ ശ്രമം വിഫലമാകുന്നു. പക്ഷേ ആ ശ്രമത്തിൽ ഹോഡ്ജിന് ഒരു പിഴവ് സംഭവിച്ചു. അദ്ദേഹം ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടൺ, പീറ്റർ ഷിൽട്ടനൊക്കെ ഓർമ്മയില്ലേ, കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ പീറ്റർ ഷിൽട്ടനെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് മറിച്ച് നൽകാൻ ശ്രമിച്ച ആ പന്ത് നേരെ പോയത് മറഡോണയുടെ മുന്നിലേക്ക്. പന്ത് പിടിക്കാൻ ഷിൽട്ടണും ഗോൾ അടിക്കാൻ മറഡോണയ്ക്കും 50-50 ചാൻസ് ഉള്ള ഒരു രംഗമാണ് മുന്നിൽ. പക്ഷേ തന്നെക്കാൾ 20 സെന്റിമീറ്ററോളം ഉയരമുള്ള ഷിൽട്ടനെ മറികടന്നിട്ട് ആ ഗോൾ എങ്ങനെ സാധ്യമാക്കുമെന്ന് സംശയിച്ചു നിന്ന മറഡോണയുടെ മുന്നിൽ വേറൊന്നും ഉണ്ടായില്ല, ഒറ്റ അടി കൈ വെച്ചിട്ട് അതങ്ങനെ ഗോളായിട്ട് മാറുകയായിരുന്നു. അപ്പോഴേക്ക് മറഡോണ ആഘോഷം തുടങ്ങി. പക്ഷെ മൈതാനത്തുള്ള ആളുകൾ ആരും വലിയ രീതിയിൽ ആഘോഷിച്ച് സഹ കളിക്കാർ പോലും ആഘോഷിച്ചില്ല, കാരണം അവർക്കും അറിയായിരുന്നു അത് ഗോളല്ല എന്ന്. പക്ഷെ ഒരാൾ മാത്രം അത് ഗോൾ എന്ന് വിധിച്ചു. ആരാന്നറിയോ? ട്യുണീഷ്യൻ റഫറി ബിൻ നാസർ. അതേപോലെ അത് ഗോളാണെന്ന്.
0: ശരി,
1: ഗോളി അല്ലെങ്കിൽ റഫറി ഗോൾ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് 40 വർഷം മുമ്പാണ്, സാങ്കേതിക വിദ്യയുടെ സഹായം വലിയ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ടീം അംഗങ്ങളെല്ലാം തന്നെ വന്ന് അഭിനന്ദിക്കുമെന്നാണ് മറഡോണ കരുതിയത്. ആരും വന്ന് അഭിനന്ദിച്ചില്ല. റഫറിക്ക് സംശയം തോന്നാതിരിക്കാൻ തന്നെ വന്ന് കെട്ടിപ്പിടിക്കുക, എന്നെ വന്ന് അഭിനന്ദിക്കുക എന്ന് മറഡോണയ്ക്ക് പറയേണ്ടി വന്നു എന്ന് അദ്ദേഹം പിന്നീട് നടന്ന അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് ശേഷം കേട്ടോ. അപ്പൊ അന്ന് ലൈൻ റഫറി ആയിരുന്ന ബോഡ്ഗാൻ ഗണേഷ് ഡോവിഷ്, അദ്ദേഹം ഒരു ബൾഗേറിയക്കാരൻ ആയിരുന്നു. അദ്ദേഹം ഈ വെള്ളവരയ്ക്കപ്പുറത്ത് അജഞ്ചലനായിട്ട് ഒന്നിലിടപെടാതെ നിന്നു എന്നാണ് പറയുന്നത്. ബിന്നാസന്റെ വിധി വന്നു ഗോൾ. ഷിൽട്ടൺ അടക്കമുള്ള ഇംഗ്ലണ്ട് താരങ്ങളെല്ലാം വാദിച്ചു അത് ഗോളല്ല, അത് ഹാൻഡ് ബോൾ ആണെന്ന്. അങ്ങനെ ആസ്ട്രക് സ്റ്റേഡിയത്തിലെ ഇംഗ്ലണ്ട് കാണികളെ ക്ഷുഭിതരായി. ചെഗുത്താന്റെ കൈ എന്നാണ് അവരന്ന് അട്ടഹസിച്ചത്. മറഡോണയ്ക്ക് നേരെ കൂവി വിളിച്ചു. കമന്റേറ്റർമാർ അടക്കം മറഡോണയ്ക്കെതിരെ തിരിഞ്ഞു. അടുത്ത ദിവസം അയാളുടെ പേരിനൊപ്പം ഫുട്ബോളിനെ ചതിച്ചവൻ എന്ന് അച്ഛൻ നിർത്താൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലെ പത്രങ്ങൾ ഒന്നടങ്കം തയ്യാറെടുക്കുമ്പോഴാണ് അക്ഷയ അടുത്ത കാഴ്ച വരുന്നത്. കൃത്യം 4 മിനിറ്റുകൾക്കപ്പുറത്ത് അത്രയും നേരം എല്ലാവരുടെ മനസ്സിൽ ചെകുത്താനും വില്ലനുമായിട്ട് നിന്ന മറഡോണയുടെ ആ കയ്യിൽ പതിഞ്ഞ പാപക്കറ കഴുകിക്കളയാൻ പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള ഗോളാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെ 2-1 മറികടന്ന് അർജന്റീന അന്ന് സെമിയിലേക്കും പിന്നീട് കിരീടത്തിലേക്കും നടന്നു കയറിയതാണ്. അന്ന് തോൽപ്പിച്ചത് ഫുട്ബോൾ ടീമിനെയല്ല, ഒരു രാജ്യത്തെ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ക്വാർട്ടറിലെ 51-ാം മിനിറ്റിൽ പറഞ്ഞ വിവാദ ഗോളിന്റെ അലയൊലികൾ അപ്പോഴും അടങ്ങിയിട്ടില്ല. കിരീടം കൊണ്ടാണ് അർജന്റീന അന്ന് പോയത്, പക്ഷേ അത് ശരിയായില്ല എന്നാണ് പറയുന്നത്. പക്ഷെ 2-ാമത്തെ ഗോള് എന്ന് പറയുന്നത് അതൊരു 1.5 ഗോളായിരുന്നു, 100-ാണ്ടിന്റെ ഗോളായിരുന്നു എന്നാണ്. 5'4" മാത്രമുള്ള മറഡോണയിൽ നിന്ന് പറഞ്ഞ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഈ ലോകത്തിൽ കണ്ട ഗോളുകളുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല ഒരു ഗോൾ. 81-ാം മിനിറ്റിൽ ഗാരി ലിനേക്കറിന്റെ ഗോളിനും അർജന്റീനയുടെ വിജയത്തെ തടയാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് വെള്ളയും നീലയും കുപ്പായത്തിലുള്ള മറഡോണയാണ്. കുറിയ മനുഷ്യനാണ്, ഒരബദ്ധം അദ്ദേഹത്തിന് സംഭവിച്ചു, കൈകൊണ്ട് അത് ഗോളാക്കി മാറ്റി ചെയ്യാൻ പാടുണ്ടോ?
0: തീർച്ചയായും
1: ഒരിക്കലും ശരിയല്ല.
0: ഇപ്പോഴത്തെ കുറച്ചുകൂടെ ഇത് വെച്ചിട്ട് ആ കൈവെച്ച എടുക്കുന്നത് AI ആക്കിയിട്ട് വളരെ 4K ആൾക്കാർ കാണിച്ചിട്ടുണ്ട്
1: ആ ഒരു ശരിക്കും.
0: ഇതാണ് അന്ന് ഇത്രയും ക്ലാരിറ്റി ഇല്ല, നമ്മൾ കണ്ടതാണല്ല.
1: ഇതെന്താണ് മറ്റേ
0: ത്രോബോൾ കളിക്കുന്ന പോലെ കറക്റ്റ് 4K ആക്കിയിട്ട് ഇപ്പൊ യൂട്യൂബിൽ കിടപ്പുണ്ടത്. അപ്പൊ മറഡോണ ഹാൻഡ് ഓഫ് ഗോഡ് അറിയുന്നത്
1: ദൈവത്തിന്റെ കൈ.
0: അപ്പൊ അതില് 4K എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു AI വീഡിയോ ആണ് ഇപ്പൊ യൂട്യൂബ്, ഞാനത് കണ്ടോണ്ടിരിക്കുന്നത്.
1: എല്ലാരും കാണൂട്ടോ പറ്റെങ്കിൽ, കാരണം ഫുട്ബോളിന്റെ ആ ഒരു ഫീവർ നിൽക്കുന്ന സമയത്ത് മറഡോണയുടെ ആ ഗോള്, അതിലൂടെ അവർക്ക് വിജയം കപ്പൊക്കെ നേടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ വർഷം ദ മെസ്സിയിലൂടെ നമുക്ക് ആ ഗോൾ കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണയും മെസ്സിയിലൂടെ കപ്പ് നിലനിർത്താൻ പറ്റുമെന്ന്, ഇപ്പൊ RCB നോക്കിയ അവർ കപ്പ് നിലനിർത്തി. അതുപോലെ തന്നെ അവർക്കും കപ്പേ ഉണ്ടായിരുന്നില്ല, അവർക്ക് വിഷമായിരുന്നു. അപ്പൊ കോഹ്ലിക്കൊരു കപ്പ്, RCBക്കൊരു കപ്പ് എന്നൊരു പദ്ധതിയിലൂടെ അവരിപ്പോ 2-ാം തവണയായി. അതേപോലെ അർജന്റീന വീണ്ടും കപ്പെടുക്കുമ്പോൾ അത് പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും കൂടി വേണ്ട ഒരു കപ്പ്. പോർച്ചുഗൽ അടിക്കട്ടെ ഇത്തവണ അല്ലേ?
0: തീർച്ചയായിട്ടും നമുക്ക് അർജന്റീന പോർച്ചുഗൽ ഒരു ഫൈനലിലേക്ക്
1: എന്നിട്ട് പോർച്ചുഗൽ
0: എന്തായാലും വാശിയേറി ആവേശത്തിന്റെ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ നല്ല കണ്ടതിനെ അറിയാം
1: മനസ്സിൽ, എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയിലൊക്കെ ആ ഈ പറഞ്ഞ പോലെ ആ ഗോൾ ഉണ്ടാവണം. മറന്നുപോയവർക്ക് വേണ്ടിയിട്ട് ഇതിപ്പോ അക്ഷയ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബില്. അത് നല്ല AI സാങ്കേതിക വിദ്യയുടെ മിഴിവിൽ 4K റെസൊല്യൂഷനോട് കൂടി നമുക്ക് കാണാൻ പറ്റും.
0: തീർച്ചയായിട്ടും
2: തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാരോട് നിന്ന് കഴിഞ്ഞ മണിക്കൂറുള്ള പോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാദൽ ശിബാ ഭാഗങ്ങളിലൊക്കെ തന്നെ സ്ലോ മൂവ് ട്രാഫിക് നമുക്ക് കാണുന്നുണ്ട്. ഷാർജ ഏരിയയിൽ ബമ്പർ ടു ബമ്പർ സ്ലോ മൂവിംഗ് ആണ്. അലിത്തേജ് ഓൾ റോഡിലും അതുപോലെ തന്നെയാണ്. എമിറേറ്റ്സ് റോഡിൽ ഇന്ന് എന്ത് പറ്റി, രണ്ട് ആക്സിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ലോ മൂവിംഗ് സ്റ്റിൽ അവിടെ കാണുന്നുണ്ട്. അൽക്കേൽ റോഡൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. ഷെയ്ഖ് സായ റോഡും കമ്പാരിറ്റീവ്ലി നല്ല ഫ്രീ ആണ്. ആകെ നമ്മുടെ ആ സബിയിൽ നിന്നൊക്കെ കയറുന്നിടത്ത് ചെറിയ നമ്മുടെ ആ ഒരു റൗണ്ട് ഔട്ടിൻ്റെ ഭാഗത്ത് മാത്രം ഒരു ചെറിയൊരു വിഷയം കാണുന്നുള്ളൂ കേട്ടോ. ബാക്കി ഉമൽ ഖ്വയിൻ, റസൽ ഖൈമ എല്ലാം തന്നെ, അജ്മാൻ ആയിക്കോട്ടെ, എല്ലാ ഏരിയയിലും നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് കാണുന്നത്. ഇനിയും നമ്മുടെ അൽദെയ്ദ് റൗണ്ട് അബൌട്ട് ഉണ്ട്, വാട്സറ്റ് സ്ക്വയർ, അൽദെയ്ദ് റോഡ് നമ്മുടെ വാട്സറ്റ് സ്ക്വയർ ഷാർജ, അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. എനിക്കൊന്നു ആ ഒരു സ്ക്വയർ ഇച്ചിരി ഒരു കൺജഷൻ ആയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് മെയിൻ റോഡ്സ് നോക്കുമ്പോൾ വലിയ വിഷയമില്ല. ഇൻ്റർ റോഡ്സ് ഒക്കെ തന്നെ ട്രാഫിക്കിൻ്റെയും വെഹിക്കിൾ കൗണ്ടിൻ്റെയും കാരണം ചെറിയ ചെറിയ ഒരു സ്ലോ മൂവിങ് കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. വലിയ മച്ച് പ്രോബ്ലം എങ്ങും തന്നെ കാണുന്നില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അപ്ഡേറ്റ് തരാനാണ്. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം തന്നാതെ കേട്ടോ.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂഡ്സ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
4: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.
2: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. സത്യം പറഞ്ഞാൽ എം ജി ശ്രീകുമാർ ഇത് തകർത്ത് പാടിയേക്കാണ്. ഇതിൻ്റെ ഓരോ എന്തോ വാക്കുകളും ഫൺ സോങ്ങാണ്. ആ സമയത്ത് അത്ര വലിയ ഇതായിട്ട് എടുത്തുകൊണ്ടാവില്ല, പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഓരോ അക്ഷരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർനായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു.
2: ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിക്കാനം.
1: ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: അതെ, എന്താ ന്യൂറൽ സമ ക്ലിനിക്കിന് ഇത്ര പ്രത്യേകത?
4: അത് സിമ്പിൾ അല്ലേ? എല്ലാ ബ്രാഞ്ചിലുമുള്ള റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ പേഴ്സണലായിട്ട് പരിഗണിക്കും. ഇപ്പോ ആണെങ്കിൽ GP കൺസൾട്ടേഷന് വെറും 30 dirhams ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസസ്, കോൺഷ്യസ് സെഡേഷൻ, ഇംപ്ലാന്റ്സ്, പിന്നെ ആയുർവേദ, ഹോമിയോ ചികിത്സ എന്നിവയുണ്ട്.
3: കൊള്ളാലോ, ആ നമ്പർ ഒന്ന് തരൂ.
4: പിന്നെന്താ, 0525352084. പിന്നെ ന്യൂറൽ സമയ്ക്ക് ദുബായിലും കൂടാതെ റാസൽ ഖൈമയിലും ബ്രാഞ്ചസ് ഉണ്ട്.
5: ഞാൻ മുന്നേ എന്റെ ഫൈൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അക്ഷയ്ക്ക് എത്രയാണ് കിട്ടിയത്. ആ എന്ത് രസമാണ്, എനിക്ക് കിട്ടിയ ഫൈൻ എത്രയാണെന്ന് അറിയാൻ. എന്തായാലും ഞാൻ പറയാം, എനിക്ക് കിട്ടിയത് $400 ആണ്. $400 ഒന്നും നല്ല തുകയാണ്. ഞാനത് അപ്പീലൊക്കെ കൊടുത്തു. അപ്പീലൊക്കെ കൊടുത്തിട്ട് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടിയിരുന്നു. അത് ഞാൻ എനിക്ക് 2 fines ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഫൈനാണ് ഈ $400, മറ്റേത് ഇത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അതാണ് എനിക്ക് അവിടെ വെച്ച് കിട്ടിയത്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാർക്ക് ചെയ്യലോ, പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡിക്യാപ്ഡ് പാർക്കിങ്ങിൻ്റെ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ അവിടെ എല്ലാം ഈ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ, പക്ഷേ ഓരോ പാർക്കിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഓരോ ബോർഡ് വെക്കും, ഈ ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞിട്ട് വീൽചെയറിൻ്റെ ഇതൊക്കെ എന്താ പറയുന്നത് സിമ്പിളൊക്കെ കാണിച്ചിട്ട് അങ്ങനെ തന്നെ അവർ എല്ലാത്തിനകത്ത് വെക്കും. അപ്പോൾ നമുക്ക് ഈസിയാണ്. ഇപ്പോൾ ഒരു പാർക്കിങ്ങിൽ മാത്രം അത് ഉണ്ടായില്ല, ആ ബോർഡ് ഉണ്ടായില്ല. അപ്പോൾ താഴത്തെ നമ്മുടെ സിമ്പിളും ഒരു വരച്ചേക്കുന്നത് അത് മാഞ്ഞ് ഏകദേശം ഒരു 90% ഫീഡാണ്. അപ്പോൾ ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് പാർക്ക് ചെയ്തു. ഒരു 5 minutes ഒരു ഷോപ്പിലോട്ട് കയറി, ഞാൻ കാനഡയിലുള്ള സമയത്തെ കാര്യം പറയണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ 5 minutes ഷോപ്പിലേക്ക് കയറാൻ പോയ സമയത്ത് പെട്ടെന്ന് അവിടുത്തെ ടൊറൻ്റോ ഒരു ഒരു സ്പെഷ്യൽ ഡിവിഷൻ പോലീസ് അല്ല, അതൊരു സിറ്റി മാനേജ്മെൻറ്റ് ഒരു ഡിവിഷനാണ്. അവർ നേരെ വന്നിട്ട് ടിക്കറ്റ് എഴുതി അങ്ങ് തന്നു. ഞാൻ പറഞ്ഞു, മേഡം എനിക്ക് ഒരു ലേഡിയായിരുന്നു വന്ന ഓഫീസർ, ഞാൻ പറഞ്ഞു ഞാനിത് കണ്ടിട്ടില്ല, ഇത് നിങ്ങൾ നോക്ക്. പക്ഷേ ഒരു അവിടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ടിക്കറ്റ് അടിച്ചോ അടിച്ചു എന്നോട് പറഞ്ഞു. നിങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്തു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടുത്തെ ഫോൾ വീഡിയോയും ഒരു വ്ളോഗ് തന്നെ ആക്കി ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ പിന്നെ പോയി. ഞാൻ അവിടുത്തെ ഓഫീസറിൻ്റെ അടുത്ത് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം, അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ അവിടെ പോയി. അങ്ങനെ എനിക്ക് $100 അവർ കുറച്ച് വന്നു. അത് നമ്മുടെ റീസൺ ജെന്യുവൻ ആയതുകൊണ്ടും, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞതുകൊണ്ട് ശരി, നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു എനിക്ക് കിട്ടിയ ഫൈൻ. അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾ ഇനിയിപ്പം വെളിരാജ്യത്ത് പോയി ഇതുപോലെ മുന്നേ പറഞ്ഞേക്കുന്ന ടെസ്റ്റിമോണിയലിൻ്റെ കൂട്ടത്തിൽ ഒരാളും പറഞ്ഞിട്ടുണ്ട്, അതായത് പാർക്കിംഗ് ഏരിയ ഡെസിഗ്നേറ്റഡ് പാർക്കിങ്ങിലല്ല നമ്മൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്കും ഫൈൻ കിട്ടും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മൾ വിദേശ രാജ്യത്ത് പോയി നമ്മൾ വാഹനം എടുത്ത് നമ്മൾ ഓടിച്ച് നമ്മൾ അവിടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വർഷങ്ങൾ കഴിഞ്ഞും നമുക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ടോയെന്നായിരുന്നു ചോദ്യം. ആ ചോദിച്ചതിൻ്റെ കൂട്ടത്തിലാണ് എനിക്ക് കാനഡയിൽ വെച്ച് ഫൈൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതാണ് അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരുപാട് പേർക്ക് ഫൈൻ കിട്ടിയതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ളൊരു മോർണിംഗ് ആണ്. എന്നാലും ട്രിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകുന്ന സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കെയർഫുള്ളാകും. ഇത് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു രാജ്യത്തെപ്പറ്റി അറിയാമായിരുന്നു കേട്ടോ. അവിടെ ട്രാൻസ്പോർട്ടേഷൻ വളരെ അഫോർഡബിൾ ആണ്, നമുക്ക് ടാക്സ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ലിവിങ് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ പല ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റിയിട്ടും അവിടുത്തെ കുറേ ആനുകൂല്യങ്ങളെ പറ്റിയിട്ടും നമ്മളധികം സഞ്ചരിക്കാത്ത ഒരു രാജ്യത്തെപ്പറ്റി ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ കേട്ടൊരു സംഭവമാണ്. ഞാൻ എന്തായാലും അതിനെപ്പറ്റി പറയാം. ഒരു എവർ ഗ്രീൻ സോങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ഒരു രാജ്യം ഏതാണെന്നും ആ ഒരു രാജ്യത്തിൻ്റെ കഥയും ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
0: Evergreen Party, brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bai Veettu Kalyana Biryaniyum, ini aaswadikkam. Vasalhav, Block 4, Karama.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നിയമസഭയിൽ അടിയന്തര പ്രമേയം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഭരണമാറ്റത്തിന് ശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് വി ജോയാണ് വിഷയം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി ഇല്ല, സ്ഥലമാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റം. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരും മുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദല്ലാൽമാരും കാര്യങ്ങൾ തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കിയ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനിടെ സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ച് മാത്രമാണെന്ന് മന്ത്രി സൺഡേ ജോസഫ് മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ല, പരാതിയുണ്ടെങ്കിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരോൾ വ്യവസ്ഥ ലംഘിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ റീൽ ഷൂട്ട്. ഏഴാം പ്രതി അശ്വിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അശ്വിൻ തന്നെയാണ് റീൽ പങ്കുവച്ചത്. നിലവിൽ പരോളിലാണ് അശ്വിൻ. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പരോൾ വ്യവസ്ഥയിൽ ഒന്ന്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൂട്ട പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ പരോൾ വ്യവസ്ഥയുടെ ലംഘനം നടന്നത്. ഇറാനിലെ കഷം ഐലൻഡിനടുത്ത് സ്ഫോടനമെന്ന റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്കിനടുത്തുള്ള ദ്വീപാണിത്. ഇറാനിലെ കഷം ദ്വീപിൽ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണ ശ്രമം നടത്തി. ഇതോടെ ഇരു രാജ്യങ്ങളിലും ജനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹ്റൈനിലെ യു എസ് ഫിഫ്ത് ഫ്ലീറ്റ് ആസ്ഥാനം ആക്രമിച്ചെന്ന IRGC അവകാശവാദങ്ങൾ തെറ്റെന്ന് അമേരിക്ക പ്രതികരിച്ചു. ഇറാൻ അയച്ച മിസൈലുകൾക്കൊന്നും അവരുടെ ലക്ഷ്യത്തിലെത്താനായില്ലെന്ന യു എസ് മിലിറ്ററി സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവന. എക്സിലൂടെയാണ് പ്രതികരണം. ഹോർമസ് കടലിടുക്ക് തുറന്നാലും ഇറാനെതിരെയുള്ള ഉപരോധം നീക്കില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിച്ചാൽ മാത്രമേ ഉപരോധങ്ങളിൽ ഇളവ് നൽകുകയുള്ളൂ എന്നും റൂബിയോ വ്യക്തമാക്കി. ഇറാനിലെ ഖാർഗ് ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ച ബോട്സ്വാന പതാകയുള്ള കപ്പൽ പ്രവർത്തനരഹിതമാക്കിയെന്ന് യു എസ് സെൻട്രൽ കമാൻഡ്. ഇസ്രായേൽ ലെബനോൻ നാലാംഘട്ട ചർച്ച അവസാനിച്ചു. നാളെ വാഷിംഗ്ടണിൽ ചർച്ചയുണ്ടാകും. തെക്കൻ ലെബനോനിൽ സൈനിക ആക്രമണം വ്യാപിപ്പിക്കുന്നത് പരിശോധിച്ചു വരികയാണെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി. CMRL എക്സാലോജിക്ക് പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായ റെയ്ഡിനിടെയുണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന ED. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ CBI അന്വേഷണം നടന്നിരുന്നു. CMRX ലോജിക്കുൾപ്പെട്ട വിവാദം റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഇപ്പോൾ പ്രത്യേക സംഘം അന്വേഷിക്കുകയാണ്. കന്റോൺമെന്റ് ACP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ 30 പോലീസ് ഉദ്യോഗസ്ഥർ, 4 SHOs സംഘത്തിൽ. കുറ്റപത്രം ഉൾപ്പെടെ വേഗത്തിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മറ്റന്നാൾ വിധി പറയും. അതുവരെ CMRLനെതിരെ നടപടി പാടില്ലെന്ന് കോടതി നിർദ്ദേശം. ഹർജിയിൽ കക്ഷിയല്ലാത്ത വീണാട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തുടരാമെങ്കിലും വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാനാണ് ED നീക്കം. നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിശദവാദം കേൾക്കുന്നു. പ്രതികൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യഹർജി ഇന്നലെ പരിഗണിച്ചെങ്കിലും ആക്ഷേപം ഫയൽ ചെയ്യാൻ പരാതിക്കാർ സാവകാശം തേടിയതോടെയാണ് സമയം നൽകിയത്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ വാദം കള്ളമെന്ന് SIT റിപ്പോർട്ട്. നവകേരള ബസ്സിന് നേരെ കല്ലേറുണ്ടായി എന്ന് പ്രതികൾ പറഞ്ഞത് കള്ളമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ബസ്സിന് നേരെ കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചില്ല. KSRTC ബസ് ഡ്രൈവറുടെ മൊഴിയും പ്രതികൾക്കെതിരാണെന്ന് SIT റിപ്പോർട്ട്. നവകേരള ബസ് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് ബസ് ഡ്രൈവർ അഭിലാഷ് മൊഴി നൽകി. കേടുപാടുകൾ സംഭവിച്ചതായി KSRTC മെക്കാനിക്കൽ എഞ്ചിനീയറുടെ റിപ്പോർട്ടിലും ബസിന്റെ ഒഫീഷ്യൽ രേഖകളിലും ഇല്ലെന്ന് SIT റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുപേന്ദർ സിംഗ് സുഖു ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. സ്ഥാനമൊഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി നിയമിച്ചു. മകൻ യതീന്ദ്ര സിദ്ധരാമയ്യെ മന്ത്രിസഭയിലേക്കും പരിഗണിച്ചിട്ടുണ്ട്. 10 മന്ത്രിമാരാണ് ഇന്ന് ഡി കെ ശിവകുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മലയാളികളായ യു ടി ഖാദർ, കെ ജി ജോർജ് എന്നിവരും മന്ത്രിസഭയിൽ. കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത് ദീപ്കെ കരുതൽ തടങ്കലിലാക്കാൻ നീക്കം. സി ജെ പി സമരം തുടങ്ങിയാൽ സുരക്ഷാ ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലെത്തിയാൽ ഉടൻ കസ്റ്റഡിയിലെടുക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാലവർഷം എത്തിയെന്നറിയിച്ചു. പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതോടെ കേരളം തമിഴ്നാട് അടക്കം വിവിധ മേഖലകളിൽ കാലവർഷം വ്യാപിക്കും. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning studio clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 63%.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഓൾറൈറ്റ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സമയം 9 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. ജൂൺ 3 ബുധനാഴ്ചയാണ് നമ്മൾ നിൽക്കുന്നത്. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓഫീസിലേക്ക്? ഹേയ് നമസ്കാരം,

എടുക്കുകയാണെങ്കിൽ റോയൽ ബ്രൂണൈ അതിൽ ഫ്ലൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നേരെ നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ബ്രൂണൈയിൽ എത്താൻ പറ്റുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ എന്ന് പറയുന്നത്, ഫ്യൂവൽ എന്ന് പറയുന്നത് വാട്ടറിനെക്കാട്ടിൽ ചീപ്പാണ്. അതാണ് ബ്രൂണൈയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വെൽത്തിയസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എന്താ പറയുന്നത്, നമ്മുടെ സുൽത്താന് എത്ര വണ്ടികളുണ്ടെന്ന് പോലും അറിയത്തില്ല. ആ വീഡിയോസൊക്കെ പണ്ടൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കേട്ടോ. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്രോളും ആയിക്കോട്ടെ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സൊക്കെ ഇന്ന് പ്ലെൻറ്റി ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ടാക്സ് ഇല്ല. ഹോസ്പിറ്റലാണെങ്കിൽ ബില്ലെന്ന് പറയുന്നത് $1 മാത്രമാണ്. ഏകദേശം നമ്മുടെ 100 രൂപ കൂട്ടിക്കൊള്ളൂ. നമ്മുടെ നാട്ടിൽ $1 മാത്രമാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഫാമിലി ലൈഫിന് ഭയങ്കര അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ബ്രൂണൈ എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 4.5 ലക്ഷം പോപ്പുലേഷൻ മറ്റുമാണ് ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയ സമയത്ത് കണ്ടത്. അത്രമാത്രം ആളുകളെ ബ്രൂണൈയിൽ നിൽക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ നല്ലതുമാണ്, അല്ലെങ്കിൽ ചില ടൂറിസ്റ്റുകൾക്ക് എത്ര ഇഷ്ടപ്പെടുമെന്നറിയില്ല. നൈറ്റ് ലൈഫ് പാടെ ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതുമാത്രമല്ല ലോക്കൽസിന് ആൽക്കഹോൾ ബാൻഡായിട്ടുള്ള ഒരു രാജ്യം കൂടെയാണ്. അപ്പോൾ ഈ റോയൽ ബ്രൂണൈയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് വ്യക്തമായിട്ട് അറിയാം? എത്ര പേര് അവിടെ നമ്മൾ ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, മാൽഡീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തായ്ലൻഡ് ആയിക്കോട്ടെ, നമുക്കിതൊക്കെ പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു രാജ്യം കൂടെ നമ്മൾ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ വെക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഈ ഒരു രാജ്യത്തെപ്പറ്റി. അതുമാത്രമല്ല 70% ഈ രാജ്യം കവർ ചെയ്തേക്കുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റാണ്. അതായത് പ്രൊട്ടക്ട് ചെയ്തേക്കുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുള്ള, എന്നാൽ ഒരുപാട് ലക്ഷറീസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇല്ലാതെ പ്രകൃതിപരമായിട്ടും വളരെ നല്ലതായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ബ്രൂണൈ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുക, യൂട്യൂബിൽ നോക്കുക, കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. അടുത്ത നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുമ്പോൾ ബ്രൂണൈ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
0: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
3: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
4: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
0: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
4: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, traffic in the situation. Sheikh Mohammed bin Zayed Road il traffic situation still adupole thanne nilanilkkunnu. Baaki Emirates Road il korchu bhedamayittunde traffic okke alla accidents okke avadunnu maarittunde. Aliyathe Toll Road il oru accident still avade rekhapeduthathayittum kaanunnunde ṭo. Mattu prashnangalo kaaryangalo engum thanne rekhapeduthittilla. Sheikh Zayed Road completely free flowing aanu. Adupole thanne Alkhel Roadum free flowing aayittu thanne povunu. Design Dubai Design District inde aa bhaathu ninnu adayi nammude Russell Core Road il ninnu vannu emoji cheyyunna avadthu oru cheriyoru congestion kaanunnunde. Adallada വേറെ പ്രത്യേകിച്ച് വിഷയങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ജജുമേറ വില്ലേജ് സർക്കിൾ ഏരിയാസ് ഒക്കെ തന്നെ എന്ത് പറ്റിയെന്നറിയില്ല. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ചില പ്രദേശങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ റോഡ്സും വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് ഈ ഒരു സമയത്ത് പോകുന്നത് കേട്ടോ. എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You are listening to Sand Dunes with Akshay and Vidya.
2: വെൽക്കം ബാക്ക് ഹോൺ 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും പറയുമെങ്കിലും നിങ്ങൾ ഇതൊന്ന് നിങ്ങൾ ചെയ്യണമായിട്ടോ, എനിക്ക് വേണ്ടിയെങ്കിലും നിങ്ങളതൊന്ന് ചെയ്യണം. നിങ്ങൾ ഓഫീസിൽ ചെന്നതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഷൗക്കോ കിനാശേരി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പ്രൊഫൈലിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയ ഒരു ആം റെസ്ലറാണ്, ഒരു ഇന്ത്യയുടെ ഒരു ചാമ്പ്യനായി വന്നേക്കുന്ന ഈ ഒരു വ്യക്തി, ഷൗക്കോ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. ഇദ്ദേഹത്തെ ഞാൻ അറിയുന്നത് പലരും ടാഗ് ചെയ്യപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ചെന്നാണ്. ഏകദേശം 8500 പേരാണ് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും 8500 പേര് മാത്രമേ ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം 8500 പേരെ ഉള്ളെങ്കിലും 8500 പേരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി വളരെ റീസെൻ്റായിട്ട് നടന്നൊരു സംഭവമാണ്, ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തെ കാത്ത് ജനപ്രവാഹമോ അല്ലെങ്കിൽ മീഡിയകളോ സോഷ്യൽ മീഡിയയിലെ ചാനലുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്ന ഒരു വ്യക്തി തിരിച്ച് വരുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യമാണോ ഇതെന്ന് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ നാട് ഈ ഗ്ലാമറസ് വേൾഡിൻ്റെ പുറയിലേക്ക് പോയോ? നമ്മൾ എത്രയോ എത്ര ഒരു ഇനാഗ്രേഷന് പോയാൽ പോലും ഈ ലോകത്തുള്ള സകലമാന സോഷ്യൽ മീഡിയ ചാനലുകളും അവിടെ എത്തി അവിടുത്തെ സെലിബ്രിറ്റിയുടെ വീഡിയോ എടുത്ത് അത് 5, 10, 100 വീഡിയോ ആക്കി ഇറക്കി പി ആർ വർക്കുകളൊക്കെ ചെയ്യുന്ന നമ്മുടെ നാട് എന്തുകൊണ്ട് യഥാർത്ഥ പ്രതിഭകളെ അറിഞ്ഞില്ല എന്ന്, അല്ല അറിയാതെ പോയി എന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്നെ ഒരു പക്ഷേ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു കാര്യമാണ്. കാരണം കുഞ്ഞുനാളിന് മുതൽ ഞാൻ സ്കൂളിൽ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പുറകെ നടന്ന് എന്നെ പല ആച്ചിലും ഒക്കെ പഠിപ്പിച്ച് നമ്മൾ പോയി നമുക്ക് വലിയ അംഗീകാരം കിട്ടുമെന്നല്ല, പക്ഷെ നമുക്ക് നമുക്കറിയാം നമുക്ക് അതിൻ്റെ ഒരു പെയിന്, നമുക്കതിൻ്റെ സ്ട്രഗിള് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ പോയി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മുടെ വീട്ടുകാർ തന്നെയാണുള്ളത്. പക്ഷേ ഒരു നാഷണൽ ലെവൽ ചാമ്പ്യന് ഇതല്ല കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഷൗക്കോ കിനാശേരി എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ പല പല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏഷ്യയിൽ ഇദ്ദേഹം 5 ഗോൾഡ് മെഡലും 2 സിൽവറും 1 ബ്രോൺസും നേടിയിട്ടുണ്ട്. നാഷണൽ ലെവലിൽ 7 ഗോൾഡും 3 സിൽവറും 6 ബ്രോൺസും നേടിയിട്ടുണ്ട്. മാസ്റ്റർ വേൾഡിൽ നോക്കുകയാണെങ്കിൽ 2 ഗോൾഡ് മെഡലും ഇദ്ദേഹം നേടി. 2018 കേരളത്തിൻ്റെ ക്യാപ്റ്റനുമായിരുന്നു ആം റെസ്ലിംഗിൽ. ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആരാണ്? ഒരു മലയാളി ഒരു ഇന്ത്യയുടെ തലപ്പത്ത് ആം റെസ്ലിംഗിൽ ഇരിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിൽ വരെ എന്തൊരു അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമാണ്. വേറെ എത്രയോ സംസ്ഥാനക്കാരുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പല കലാ കായിക അല്ലെങ്കിൽ സാംസ്കാരിക ഏതായിക്കോട്ടെ, ജോലി വിഭാഗത്തിലായിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, എഞ്ചിനീയർ ഡോക്ടർ ആയിക്കോട്ടെ, കഴിവുള്ളവരെ വേറെ ഏതെങ്കിലും രാജ്യക്കാർ കൊത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പറ്റുമെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഷൗക്കോ കിനാശേരി ഒരു ഒരു ഒരു ഹാർട്ട് ഇട്ടാൽ മതി കമൻറ്റിൽ, അദ്ദേഹത്തിന് അതായിരിക്കും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഒരു സപ്പോർട്ടും ഒരു ബലവും ഒക്കെ. ഇനി ഫ്രണ്ടിലേക്കുള്ള ഒരുപാട് യാത്രകൾ പോകാനുണ്ട്, ഒരുപാട് മൈൽ സ്റ്റോൺസ് അദ്ദേഹത്തിന് ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെയൊക്കെ നല്ല അക്കൗണ്ടുകൾ ഇതുപോലത്തെ കാര്യങ്ങൾ കാണുക, നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ മെൻഷൻ ചെയ്തു, ആർജെ അക്ഷോത്തമൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മെൻഷൻ ചെയ്തു, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ് ഇതുപോലെയുള്ള വ്യക്തികളെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പറ്റുമെന്നുണ്ടെങ്കിൽ ഷൗക്കോ കിനാശേരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓഫീസിൽ ചെന്നതിന് ശേഷം ഒന്ന് നോക്കുക, പറ്റുമെങ്കിൽ ഒരു ഹൃദയം കൂടെ അവർക്ക് കൊടുക്കുക.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
2: ഡോസ് മെയ് 27 ജി സി സിയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Inde vandiyada
3: kaaryam. Hello. എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
4: എവർഗ്രീൻ പാർട്ടുകൾ brought to you by Basha Bhai Biryani, authentic Dindigal biryaniyum, Chennai Bhai Veet Kalyana biryaniyum ini aaswadikkam. Vasal Hub, Block 4, Karama.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഗ്ലോബൽ എക്സ്പോഷറോട് കൂടി ഒരു ഡോക്ടർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രസന്റ്സ് തുംബെ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാം.
1: ആദ്യ 3 വർഷം UAE-യിൽ GMU-യിൽ പഠിക്കൂ. അടുത്ത 3 വർഷം പോളണ്ട്, റൊമേനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഖാന പോലുള്ള രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കാം.
5: അഫോർഡബിൾ ഫീസ്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസോടെ മെഡിക്കൽ ഡിഗ്രി സെക്യൂർ ചെയ്യൂ. അഡ്മിഷൻസ് ആർ നൌ ഓപ്പൺ. വിസിറ്റ് gmu.ac.ae ഓർ കോൾ 056-549-5755. Gulf Medical University, where the world comes to learn.

നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിലേ, നമ്മൾ ഈ ഫുജേറയ്ക്ക് പോകുന്നതും വാദിയിൽ പോകുന്നതും ഈ ഈദ് കാലത്ത് നമ്മുടെ എന്താ പറയുന്നത് ആഘോഷങ്ങൾക്കായിട്ട് പോയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാടാണ്. നമ്മളെല്ലാ വാദീസിലും നമുക്ക് പോകാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വാദീസിലും പോകാനുള്ള അനുമതിയില്ല. അനുമതിയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് പോകാനായിട്ടുള്ള പെർമിഷനുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് ഫൈനും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഈ ചൂട് കാലത്ത് നമുക്കറിയാം ഡെസേർട്ട് സ്നേക്സ് പോലെയുള്ള പോയിസണസ് ആയിട്ടുള്ള ഒരുപാട് റെപ്റ്റൈൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, ചൂടിൻ്റെ വാർണിംഗും വേറെയാണ് നമുക്ക് തന്നിരിക്കുക. ഇപ്പം 47-48 അൽ ദഫ്ര ഏരിയയിലൊക്കെ കഴിഞ്ഞ ദിവസം വൻ രീതിയിലുള്ള ടെമ്പറേച്ചറായിരുന്നു നോട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഹീറ്റ് വേവ് അടിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. സ്പെഷ്യലി ഈ മൺസൂൺ സിസ്റ്റം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ നമ്മുടെ ഗൾഫിൽ ഭയങ്കരമാണ്. നമ്മൾ പലപ്പോഴും മൺസൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അല്ലേ, ഇന്ത്യൻ മൺസൂൺ അവിടെ മഴ കനക്കുമ്പോൾ നമുക്ക് ഇവിടെ ചൂട് അത്യധികമായിട്ട് കയറുന്ന ഒരു സിസ്റ്റം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ഇനിയിപ്പോൾ റെയിൻഫോളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ദുബായിയുടെ പാർട്ടുകൾ അല്ലെങ്കിൽ യുഎയുടെ പാർട്സിലൊക്കെ തന്നെ നമുക്ക് പല എമിറേറ്റ്സിലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മഴ ഇടയ്ക്കായിട്ട് സമ്മർ റെയിൻസ് കിട്ടും. പക്ഷേ എങ്കിൽ പോലും ചൂട് കൂടുതലാണ്. നമ്മൾ എന്ന് കണ്ട് വാദികളിലൊക്കെ നമുക്ക് ചുമ്മാ നമ്മുടെ നാട്ടിലെ കുളങ്ങളിൽ ഇറങ്ങി പോകുന്ന പോലെ നമുക്ക് ഇറങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അതിനെ ഓരോന്നിനും ഓരോന്നിനായിട്ടുള്ള നിയമങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ റെപ്റ്റൈൽസ് നമ്മളിത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വീക്കെൻഡ്സിലൊക്കെ നമുക്കിപ്പോൾ എന്നാലും മിഡ് വീക്കായി, വീക്കെൻഡ്സിലൊക്കെ പലരും കഴിഞ്ഞ ആഴ്ച പോയില്ലല്ലോ, ഈ ആഴ്ച ഇനി നമുക്ക് പോയി തകർക്കാമെന്നൊക്കെ ആണെങ്കിൽ ആഘോഷിക്കുന്നതിനും ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഉണ്ടല്ലോ, അത് എടുക്കണം. ഒപ്പം തന്നെ ചൂട് നിസ്സാരമായിട്ട് കാണരുത്, ഹൈഡ്രേറ്റ് ആയിരിക്കുക. പിന്നെ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ കൂടുതലും ഈ ഹോം ഡെലിവറീസ് ഒക്കെ മേടിക്കുന്നവരാണെങ്കിൽ ഈ ബൈക്ക് റൈഡേഴ്സ് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നവർ അവർക്ക് വേണ്ടിയിട്ട് ഒരു കേസ് വാട്ടർ ബോട്ടിൽസ് എങ്കിലും നമ്മുടെ വീടിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലൊന്ന് വെക്കുക. 6 ദിർഹംസ് മാത്രമേ ആകത്തുള്ളൂ ഒരു കേസ് മേടിച്ച് വെക്കുന്നതിന്. അല്ല, ചിലപ്പോൾ ചിലയിടത്തൊക്കെ അതിലും കുറവേ, അതിന് കുറവിൽ ഏരിയയിലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഏത് ബ്രാൻഡായിക്കോട്ടെ, വൈദുബായോ അല്ലെങ്കിൽ ഏത്, ഞാൻ മാക്സിമം ഒരു 6 ദിർഹമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് നമ്മളോട് ചോദിക്കാൻ മടിയുണ്ടാവും, അവർക്ക് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഒരു യെസ് പറയാൻ മടിയുണ്ടാവും. ഒന്നും വേണ്ട, അവർ വന്ന് എടുത്തോട്ടെ, അത് നിങ്ങൾ അവിടെ വെക്കുക. ഒരു ചെറിയൊരു പേപ്പറിലും ഒരു ഒരു താങ്ക്സ് ഗിവിങ് നോട്ട് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എടുത്തോളാൻ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരു സ്മൈലി ആയിക്കോട്ടെ, ഇറ്റ്സ് യുവേഴ്സ് ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് അത്ര മാത്രം എഴുതിയാലും മതി. അങ്ങനെ കൂടെ എഴുതി വെക്കുക. നമുക്ക് കെയർ ചെയ്ത് പിടിക്കേണ്ട ഒരു സമയം കൂടെയാണ്. നല്ല ചൂടാണ് വെളിയിൽ, അത് ഏസിക്കത്തിരിക്കുമ്പോൾ അറിയത്തില്ല, എത്ര പേര് അറിയുന്നുണ്ടെന്ന് അറിയില്ല. വെളിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ നമ്മുടെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിരിക്കും വലിയ മാറ്റങ്ങൾ പലരിലും കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പം എന്താണേലും ചൂട് കൂടുതലാണ് എന്നുള്ള വാർണിംഗ് ഉൾപ്പെടെയാണ് ഇന്ന് കലീസ് ടൈംസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സ്ഥലം മാറ്റവും ബന്ധുനിയമനവും നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം, ജാഗ്രതാ നിർദ്ദേശം നൽകി രാജ്യങ്ങൾ. നമസ്കാരം, ഹോം 92.2 FM, വാർത്തകളുമായി മിനി പത്മ. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. വി ജോയ് എംഎൽഎ നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിനുവേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. സ്ഥലംമാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയത്. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സർക്കാർ അധികാരത്തിൽ വരും മുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദല്ലാൽമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പരോൾ വ്യവസ്ഥ ലംഘിച്ച് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ റീൽ ഷൂട്ട്. 7 പ്രതി അശ്വിന്റെ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അശ്വിൻ തന്നെയാണ് റീൽ പങ്കുവച്ചത്. നിലവിൽ പരോളിലാണ് അശ്വിൻ. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പരോൾ വ്യവസ്ഥയിൽ ഒന്ന്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൂട്ടപ്പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ പരോൾ വ്യവസ്ഥയുടെ ലംഘനം നടന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് SIT റിപ്പോർട്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവ് പോലും നശിപ്പിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവ് നശിപ്പിച്ച് മാറ്റം വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ടത് അത്യാവശ്യമാണെന്നും അവർക്ക് ജാമ്യം ലഭിച്ചാൽ നീതി നിർവഹണം തടസ്സപ്പെടുമെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികളുടെ ജാമ്യഹർജി ഇന്ന് പരിഗണിക്കും. അതിനിടെയാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള SIT റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. നവകേരള ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് പ്രതികൾ പറഞ്ഞത് കള്ളമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. KSRTC ബസ് ഡ്രൈവറുടെ മൊഴിയും പ്രതികൾക്കെതിരാണെന്ന് SIT റിപ്പോർട്ട്. ബസ് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് ഡ്രൈവർ അഭിലാഷിന്റെ മൊഴി. CMRL എക്സാലോജിക്ക് പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായ റെയ്ഡിനിടെയുണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് ED ആവശ്യപ്പെട്ടേക്കും. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ CBI അന്വേഷണം നടന്നിരുന്നു. CMRL എക്സാലോജിക്ക് ഉൾപ്പെട്ട വിവാദം റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. കന്റോൺമെന്റ് ACP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ 30 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. 4 SHOമാരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. കുറ്റപത്രം ഉൾപ്പെടെ വേഗത്തിലാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം CPI നേതാക്കൾ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ആസൂത്രിതമെന്ന ED ആരോപണം. CPI നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ED നിലപാട്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിനായി നടക്കുന്ന തർക്കത്തിനിടെ ഇന്ന് നിർണായക CPM CPI ചർച്ച. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് നൽകാൻ കഴിയില്ലെന്നാണ് CPMന്റെ നിലപാട്. നേതൃസ്ഥാനം കിട്ടിയേ തീരൂ എന്നാണ്. അതുവരെ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും തീരുമാനിച്ചിരിക്കുകയാണ് CPI. ഉപനേതൃസ്ഥാനം കൊടുക്കാനാകില്ലെന്ന് ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഉൾപ്പെടെ MV ഗോവിന്ദൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. കുവൈറ്റ്, ബഹ്റൈൻ രാജ്യങ്ങൾക്ക് നേരെ ഇന്ന് പുലർച്ചെ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ. US താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതോടെ ഇരുരാജ്യങ്ങളും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ബഹ്റൈനിലെ US 5th ഫ്ലീറ്റ് ആസ്ഥാനം ആക്രമിച്ചെന്ന IRGC അവകാശവാദങ്ങൾ തെറ്റെന്ന് അമേരിക്ക. ഇറാൻ അയച്ച മിസൈലുകൾക്കൊന്നും അവരുടെ ലക്ഷ്യത്തിലെത്താനായില്ലെന്ന് US മിലിറ്ററി സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവന. എക്സിലൂടെയാണ് പ്രതികരണം. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ US സൈന്യം വിജയകരമായി പ്രതിരോധിച്ചതായും ഇതിന് തിരിച്ചടിയായി ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയതായും US സെൻട്രൽ കമാൻഡ്. ബഹ്റൈനിലെ US നാവികസേനയുടെ 5th കപ്പൽപ്പടയുടെ ആസ്ഥാനവും മേഖലയിലെ മറ്റൊരു വ്യോമത്താവളവും തങ്ങൾ ആക്രമിച്ചെന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ അവകാശവാദം US സൈന്യം പൂർണ്ണമായും നിഷേധിച്ചു. മേഖലയിലെ അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടെങ്കിലും അവയൊന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയില്ലെന്ന് സെൻട്രൽ കമാൻഡ്. ഇറാനിലെ ഖഷം ഐലൻഡിനടുത്ത് നിരവധി സ്ഫോടനങ്ങൾ. ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള ദ്വീപാണ് ഖഷം. ഇറാനിലെ ഖഷം ദ്വീപിൽ ആക്രമണം നടത്തിയതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറന്നാലും ഇറാനെതിരെയുള്ള ഉപരോധം നീക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിച്ചാൽ മാത്രമേ ഉപരോധങ്ങളിൽ ഇളവ് നൽകുകയുള്ളൂ എന്നും മാർക്കോ റൂബിയോ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, കേരള മുഖ്യമന്ത്രി VD സതീശൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖു ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. സ്ഥാനമൊഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി നിയമിച്ചു. 10 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. മലയാളികളായ UT ഖദർ, KJ ജോർജ് എന്നിവരും മന്ത്രിസഭയിൽ ഉണ്ട്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. Very good morning. Dubai ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
6: Time check. Weather update.
7: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിലത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. എക്സസ് ഹീറ്റ് വാർണിംഗും നൽകുന്നുണ്ട്.
7: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ചെക്ക്.
1: കഴിഞ്ഞ ദിവസത്തെ മെമ്മറി ടെസ്റ്റിന്റെ പകരമായിട്ട് ഇവിടെ വിളിക്കാൻ എന്നെ പുതിയ എന്തോ ഒരു സംഭവം കൊണ്ടായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് സംഭവം? എന്താണ് കേൾക്കുന്നില്ല?
0: സത്യം പറഞ്ഞ വെല്ലുവിളിയൊന്നും അല്ല കേട്ടോ. നമുക്ക് ഏറ്റവും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഇളയരാജ, അദ്ദേഹം രണ്ടു ദിവസമായിട്ടാണ് ജന്മദിനം ആഘോഷിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന്, പിന്നെ ഒരു ദിവസം നമ്മുടെ ഇഷ്ടത്തിനുമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോ ഇളയരാജ സാറ് നമുക്ക് മലയാളികൾക്ക് തന്നിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ അതേ ട്യൂണിൽ തന്നെ തമിഴിൽ പോയിട്ടുണ്ട്. നമുക്ക്
1: മലയാളത്തിലെ സോങ് തമിഴിൽ
2: പോയിട്ടുണ്ട്.
1: അപ്പൊ അതില്
0: നമുക്ക് അപ്പൊ അതില് ഞങ്ങൾ വിചാരിച്ചു ഒരു രണ്ടു മൂന്ന് പാട്ട് അക്ഷയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു പാട്ട് ഞങ്ങള് നമുക്കൊരു ഉദാഹരണം
2: പറഞ്ഞു
0: കൊടുക്കാം. ആദ്യത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും
2: അറിയാവുന്ന പാട്ടാണ്. തമിഴ് പോർഷൻ 1 2 3
0: സംഘത്തിൽ പാടാത്ത

0: ഇതാണ് നമ്മൾ മലയാളികൾക്ക് കൂടുതൽ പേർക്കും അറിയാവുന്ന പാട്ട്. ബാക്കി ചില പാട്ടൊക്കെ അറിയാം, പക്ഷെ അത് തമിഴിൽ ഇങ്ങനെ പാട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ശരി, അപ്പൊ റെഡിയല്ലേ അടുത്ത പാട്ട്?
1: ഞങ്ങളുടെ മ്യൂസിക് മാനേജർ കൂടി ആയിട്ടുള്ള
2: സരിയോ സരിയോ ഞാൻ കാതലിത്തത്, സരിയോ സരിയോ ഞാൻ കാതലിത്തത്.

0: പുഴയോരത്തു പുഴയോരത്തിൽ പുത്തോണിയെത്തിയോ മന്ദാരം പൂക്കും മറുതീരത്താണോ പൊന്നാകം പൂക്കും പുഴയോരത്താണോ ആരാനും കണ്ടോട്ട്
1: അല്ല നിങ്ങൾ ആദ്യം പാടുമ്പോ ഉണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്നാ പറയാ മറ്റേ രണ്ട് സഹോദരന്മാരെ വെക്കലു ദോശ എനിക്ക് കറക്റ്റ്
2: അടുത്ത പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ്. വള്ളി വള്ളി എന്നെ വന്ന വടിവേല പുള്ളി വെള്ളി പുള്ളി കൂട്ടാൻ പുതുകോലം
1: നിങ്ങൾ പാടിയത് ഏതാന്ന് മനസ്സിലായി.
2: ഇത് വളരെ നല്ല
1: ഫസ്റ്റ്
2: ലൈൻ. ഓക്കെ, വള്ളി വള്ളി വന വന്താൻ വടിവേലന്താ പുള്ളി വൈത്തു പുള്ളി തോട്ട്.

0: ചിത്രത്തിലെ പാട്ടാണ്.
1: ശ്രീകുമാരൻ വരികളാണ്.
0: ഇനിയിപ്പോ മമ്മൂക്ക ഇഷ്ടല്ലേ? മമ്മൂക്കയുടെ ഒരു അടിപൊളി പാട്ട്, അക്ഷയ്ക്ക് അറിയാവുന്ന പാട്ടായിരിക്കും. ഒരു നന്ദവന കുയൽ തന്നത് താലാട്ട്,
1: അതെ കൊണ്ടുവന്ന ഇങ്ക് തന്നത് പൊങ്കാറ്റ്,
2: പട്ടു പഠിപ്പിച്ചതാണ്.
0: പിന്നെ ഒരു ഇതെല്ലാം നമുക്ക് മലയാളികൾക്ക് പ്രിയപ്പെട്ട പാട്ടാണ്. നമ്മള് ചെലപ്പോ ശ്രദ്ധിക്കൂല, അയ്യോ ഇത് ചില പാട്ടുകൾ മാത്രമേ നമ്മള് തമിഴിൽ ശ്രദ്ധിക്കുള്ളൂ. അതുപോലെ പഴയ ഒരു പാട്ടാണ്.
3: നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് കണക്ട് ആവുന്നത്. അല്ലാതെ നമ്മള് ഇങ്ങനെ താളം പിടിച്ച് വണ്ടിയിൽ ഇങ്ങനെ താളം പിടിച്ച് പോവുംറിയാതെ
1: ഞങ്ങളെ കേൾക്കുന്ന ആൾക്കാർക്കും പക്ഷേ പറയുന്ന ടൈമിനുള്ളിൽ മെസ്സേജ്
0: അയക്കാറു. പാട്ടാണ്, ഒരുപാട് പാട്ടുണ്ട്. പക്ഷെ നമ്മള് ഒരു പഴയ പാട്ട്, അത് അക്ഷയ്ക്ക് അറിയോ എന്തോ നാ പാടാം.

0: ഇസ്രായേലിന് നാഥന.
1: ഈ പാട്ടിലൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ആ പറയുന്ന വേർഡ് തന്നെയാണ് അതിന് അടുത്ത ക്ലൂ ആയിട്ട് വരുന്നത്.
2: കാവാലം സാറിന്റെ
1: വരികളാണ്.

0: ഒറിജിനൽ
1: പാട്ട് നല്ലതാണ്. ഞങ്ങള്
2: വെറുതെ നമ്മളൊരു പരിചയപ്പെടുത്തുകയാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇളയരാജയുടെ ബർത്ത്ഡേ ആയിട്ട് ഇത്രയും സോങ്ങുകൾ നമ്മുടെ മലയാളത്തിൽ ഇനി ഇതുവരെ ഒരുപാട് സോങ്ങുകൾ ഉണ്ടാക്കിയ ഒന്ന് മേടിച്ച രണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പല സോങ്ങുകളും ചെയ്തിരിക്കുന്നത്.
2: ശ്രുതിയും പിച്ചും അതൊന്നും കറക്റ്റ് ആയില്ലെങ്കിൽ പോലും നമുക്ക് ഇളയരാജ സാറിന്റെ അദ്ദേഹം തമിഴിലും മലയാളത്തിലും ചെയ്ത പാട്ടുകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തന്ന അവസരത്തിന് അക്ഷയ് താങ്ക് യു.
1: അക്ഷയ് ഗായകൻ ഉണർന്നില്ല.
0: തീർച്ചയായിട്ടും ഞാൻ പാടില്ല, അതുകൊണ്ട് ഇന്നൊരു രസമുണ്ട്. ഞങ്ങളുടെ പടയിലൂടെ നിൽക്കുന്നില്ല.
2: അപ്പൊ ഇതുപോലുള്ള കളികളും തമാശകളായിട്ട് നമുക്ക്
0: തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും എന്തായാലും ടാസ്കുകൾ നമ്മൾ ഇനിയും തുടരുന്നതാണ്. മെമ്പർ ടെസ്റ്റിന്റെ ടാസ്കുകൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഹോം നെഗറ്റീവ് പോയിന്റ് ടു ഓഫ് ഇൻസ്റ്റാഗ്രാം പേജിൽ ചെന്നാൽ നിങ്ങളുടെ കാണാം.
2: ഞങ്ങളുടെ പാട്ടിനെ വിലയിരുത്തരുത്.
0: തീർച്ചയായിട്ടും ഇതും വീഡിയോ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതാണ്. ഓൾറൈറ്റ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾ റൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. ഷാർജ, ഇനി ദുബായ് റോഡുകളാണെങ്കിലും അജ്മാൻ റോഡുകളാണെങ്കിലും എല്ലായിടത്തും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് കുറച്ച് ഏരിയയിൽ മാത്രം ഇപ്പോൾ ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് കാണുന്നുള്ളൂ, ബാക്കി എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡും നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. അൽഖേൽ റോഡ് ആയിക്കോട്ടെ, ഷെയ്ഖ്സ റോഡ് ആയിക്കോട്ടെ, അലി തേറ്റ ഓൾ റോഡ് മാത്രം ചെറിയ ഷാർജയിലെ ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് ഒരു കഞ്ചഷൻ കാണുന്നത്. പക്ഷേ സാരയില്ല, വലിയ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ എങ്ങും കാണുന്നില്ല. ദൈദ് റോഡൊക്കെ നല്ല പോലെ ഫ്രീ ആയിട്ടുണ്ട്. എന്താണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാനാണ്.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുഖനുണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: അറ്റ് മോളിവുഡ് ടൈംസ് നമ്മുടെ സിനിമ എന്താണല്ലോ ഒരുമിച്ചിരുന്ന് കാണാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്കുള്ളത്. സോ മോളിവുഡ് ടൈംസ് നമുക്ക് റിലീസിംഗ് ജൂൺ 5 ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ്. ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി ആണ്. സോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഞാൻ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ് തരുന്നത്. നിങ്ങൾ എവിടെ ഇരുന്നാണ് എന്നെ കേൾക്കുന്നത് എന്നുള്ളത് മാത്രം അറിയിക്കുക. നിങ്ങൾ വണ്ടിയിലാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളോട് പറയുക കേൾക്കുന്ന സാധനം ഒന്ന് ജസ്റ്റ് ഫോണിൽ റെക്കോർഡ് ചെയ്യുക. വീട്ടിലാണെങ്കിലോ ഓഫീസിലാണെങ്കിലോ നിങ്ങൾ എന്താണ് നമ്മൾക്കൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്താലും മതി. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കുക, കൂടെ ഹോം 92.2 ഓഫ് എം എൻ ആർ ജി അക്ഷയോത്തമൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെയും കൂടെ ഒന്ന് ടാഗ് ചെയ്യുക. ഒരാൾക്ക് കപ്പിൾ പാസ് ആയിരിക്കും നേടാൻ പോകുന്നത് ഇന്ന്. നാളെ ഞാൻ തരുന്നതാണ് ടിക്കറ്റ്സ്. അപ്പോൾ ഇന്ന് ഇത്രയും സിമ്പിളാക്കിയാണ് തരുന്നത്. അപ്പോൾ വേഗം തന്നെ കോൺടസ്റ്റിൽ പങ്കെടുക്കാനുള്ളൊരു അവസരമാണ് ഉള്ളത്. അടുത്ത 20 മിനിറ്റിനുള്ളിൽ, അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാൻ കോൺടസ്റ്റ് അവസാനിപ്പിക്കും. അപ്പോൾ വേഗം തന്നെ ചെയ്തോണം കേട്ടോ. നമുക്ക് ടെക്ടോക്സിലേക്ക് ഒന്ന് പോവാം. ടെക്ടോക്സിൽ കുറേ ആയിട്ടുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ടെക്ടോക്ക് നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യലായിട്ട് തന്നിട്ട്. സോ ലെറ്റ്സ് ഗോ ടു അവർ ടെക്ടോക്ക്. ടെക്ടോക്ക് ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഇന്ന് ടെക്ടോക്കിൽ ഞാൻ പറയാൻ പോകുന്നത് സിയോമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, 17T Pro എന്ന് പറയുന്ന ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ. അതായത് ഐഫോൺ എടുക്കാൻ അത്രയും ആഗ്രഹമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ രീതിയിൽ യൂസ് ഇല്ലാത്തവർക്ക്, എന്നാൽ ഇപ്പുറത്ത് ഏറ്റവും കൂടിയ ഒരു ബാറ്ററി പാക്കേജും അതുപോലെ തന്നെ ഐ കെയർ ഫെസിലിറ്റീസും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഫോൺ. ഏകദേശം ഒരു 3000 ദിർഹത്തിൽ താഴെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ടാണ് അത്രയെങ്കിലും കോസ്റ്റ് വരുന്നത്. അതായത് അതിൻ്റെ ഏറ്റവും നമ്മുടെ 17 Pro Max എന്നൊക്കെ പറയുന്നത് പോലെ, ആപ്പിളിന്റെ അതുപോലെ അതുപോലല്ല, ഐ മീൻ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ സിയോമിയുടെ 17T Pro ആണ് ഈ ഒരു ഫോണ്. ലൈക്കയുടെ 5X ക്യാമറയാണ് ഇത്. ഞാൻ നോട്ടീസ് ചെയ്ത് 2-3 ആളുകൾ അവരുടെ ബാൽക്കണിയിൽ നിന്ന് ദൂരെയുള്ള മോസ്ക് എടുത്തേക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയാണ് സത്യം പറഞ്ഞാൽ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടുന്നത്. പക്ഷേ ഐഫോണിൻ്റെ കൂട്ട് അത്രയും ക്ലാരിറ്റിയിലും കളർ കറക്ഷൻസും ഒക്കെ ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയല്ല. പക്ഷെ എന്നാൽ ആ ഒരു ഫോട്ടോ നമുക്ക് ദൂരത്തെയുള്ള ആ ഒരു ഇമേജും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് പകർത്താൻ സാധിക്കുന്നതാണ്. പിന്നെ എൻ്റെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ 7000 mAh ബാറ്ററിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഫുൾ ഡേ കണ്ടിന്യൂസ് വീഡിയോയും ഫോട്ടോയും പാട്ടും ഫോണും ഒക്കെ യൂസ് ചെയ്താലും ഒരു ഡേ കഴിയുമ്പോൾ നിങ്ങളുടെ ബാറ്ററിയുടെ അവിടെ റെഡ് ലൈൻ കാണിക്കത്തില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വീണ്ടും ഫോൺ ബാറ്ററി ഉണ്ടാവും. അപ്പോൾ കുറേ യൂസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം നല്ലൊരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ ഒരു ടെസ്റ്റിമോണിയലിനകത്ത് ഞാൻ കണ്ടത്, ഞാൻ പറഞ്ഞിരുന്നില്ല ബാൽക്കണിയിൽ നിന്ന് ആ വീഡിയോ എടുത്ത സമയത്തെ ആ ഒരു പിക്ചർ, ആ ഒരു വ്യക്തി പറയുന്നത് ആ ഒരു സമയത്ത് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് ഫോൺ ചൂടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അകത്തേക്ക് കയറിയ സമയത്ത് പെട്ടെന്ന് തന്നെ ചൂട് മാറി കൂൾ ഡൗൺ ആയി. അങ്ങനെ ഒരു റിവ്യൂ ആണ്, ഒരു മിക്സർ റിവ്യൂ ആണ് അവിടെ തന്നത്. പിന്നെ ഫോണ് പറയുന്നത്, കമ്പനി പറയുന്നത് ഐ കെയർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ലോങ് ടൈം നമ്മൾ ഫോൺ യൂസ് ചെയ്താലും നമ്മുടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറും അവർ ഇതിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പ്രീമിയം ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. വില വരുന്നത് 256 GB എല്ലാ തെറ്റാണല്ലോ അതേമേ. കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ പോയി. അതായത് 256 GB 2899 ദിർഹംസ് ആണ് കോസ്റ്റ് വരുന്നത്. 512 GB മെമ്മറിക്ക് 3099 ദിർഹംസും 1 TB 3399 ദിർഹംസും ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, സ്റ്റിൽ എല്ലാവരും ഐഫോണൊന്നും അല്ല ഇപ്പം എന്നെ കേൾക്കുന്നൊരു, എന്തിനാണ് ഈ ഐഫോണിൻ്റെ കാലത്ത്? സത്യം എല്ലാവരും ഐഫോണൊന്നും അല്ല നോക്കുന്നത്. പലരും ഒരു സെക്കൻഡറി ഫോണായിട്ടോ അല്ലെങ്കിൽ എന്തിനെ പ്രൈമറി ഫോണായിട്ടോ ഒക്കെ തന്നെ അവർ വേറെയും പല ബ്രാൻഡ്സുകളും പലരും ചൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കമ്പനി അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണെന്ന് പറഞ്ഞ് ഈ ഒരു പ്രൈസിന് കൊടുക്കുമ്പോൾ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, കമ്പയറിംഗ് ടു സാംസങ് ഐഫോൺ ഒക്കെ വെച്ച് നോക്കുകയാണ്. പക്ഷേ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സും ഗുണങ്ങളും ബ്രാൻഡ് വാല്യൂസും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണേലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞു സിയോമിയുടെ 17T Pro എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ പറ്റിയാണ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാന്റെ ആക്രമണം, നിരവധി പേർക്ക് പരുക്ക്, വിമാനങ്ങൾ റദ്ദാക്കി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ടെർമിനൽ ഒന്നിലാണ് ആക്രമണം നടന്നത്. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങളെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ബഹ്റൈന് നേരെയും ആക്രമണമുണ്ടായി. യു എസിന്റെ 5th കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്ന ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് യു എസ് സെൻട്രൽ കമാൻഡ് നിഷേധിച്ചു. ഇറാനിൽ യു എസ് കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷം ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നാണ് യു എസ് വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 10 പേർ മരിച്ചു. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കി. 40 പേർ സംഭവം നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനെത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ 3 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിരുന്നു. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിന് വേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലംമാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത്. സ്ഥലംമാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമാണെന്ന് മന്ത്രി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയെടുത്തിട്ടില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഭരണമാറ്റത്തിന് ശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നത്. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സിഎംആർഎൽ എക്സാലോജിക്ക് ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായുണ്ടായ റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന സിബിഐ അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടേക്കുമെന്ന് റിപ്പോർട്ട്. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ സിബിഐ അന്വേഷണം നടന്നിരുന്നു. എക്സാലോജിക് ഉൾപ്പെട്ട വിവാദം റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. കന്റോൺമെന്റ് എസിപിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ 30+ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. 4 SHOമാരെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപത്രം ഉൾപ്പെടെ വേഗത്തിലാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മറ്റന്നാൾ വിധി പറയും. അതുവരെ സിഎംആർഎല്ലിനെതിരെ നടപടി പാടില്ലെന്ന് കോടതി നിർദ്ദേശം. ഹർജിയിൽ കക്ഷിയല്ലാത്ത വീണ തൈക്കണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തുടരാമെങ്കിലും വെള്ളിയാഴ്ച വരെ കാക്കാനാണ് ഇഡിയുടെ തീരുമാനം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിനായി നടക്കുന്ന തർക്കത്തിനിടെ നിർണായക സിപിഎം സിപിഐ ചർച്ച നടന്നു. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദനെയാണ് കണ്ടത്. ചർച്ച പരാജയമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വിശദവാദം. പ്രതികൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അതിനിടെ കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ വാദം കള്ളമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. നവകേരള ബസിന് നേരെ കല്ലേറുണ്ടായി എന്ന് പ്രതികൾ പറഞ്ഞത് കള്ളമെന്ന് എസ്ഐടി. ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കെഎസ്ആർടിസി ഡ്രൈവറുടെ മൊഴിയും പ്രതികൾക്കെതിരെയാണെന്ന് എസ്ഐടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു ഉൾപ്പെടെ കോൺഗ്രസിലെ പ്രമുഖർ പങ്കെടുക്കും. ഡൽഹിയിലുണ്ടായ തീപിടുത്തത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപലപിച്ച് ഡൽഹി മുഖ്യമന്ത്രിയും രംഗത്താണ്. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഇപ്പോൾ 20 എത്തിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഡൽഹിയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 20 കവിഞ്ഞിരിക്കുകയാണ്. ഈ മണിക്കൂറിൽ ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി കുവൈറ്റ്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ടെർമിനൽ 1 ആക്രമണം. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങളെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത വാർത്ത 12
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
6: Good morning. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 5
5: Time check.
7: Weather update.
4: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 34°C, ഹ്യൂമിഡിറ്റി 85%.
7: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: A very good morning, everyone. എല്ലാവർക്കും നല്ലൊരു മിഡ് മോർണിംഗ് നേർന്നുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രാവിലെ കേട്ട വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല എങ്കിലും നമുക്ക് എല്ലാം ശുഭമാകുമെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം അല്ലേ. അപ്പൊ ഒരു നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് മിഡ് മോർണിംഗിലാണ് എനിക്ക് നേരാൻ സാധിക്കുന്നതെങ്കിലും ഇനി അങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പോട്ടെ, എത്രയും വേഗം കാര്യങ്ങളൊക്കെ റെഡി ആകട്ടെ അല്ലേ. കൂടുതലായിട്ടൊന്നും ഇതിൽ നമുക്ക് പറയാനില്ല, നമുക്ക് പ്രത്യാശിക്കാം നല്ലതിന് വേണ്ടിയിട്ട്. എന്നാലും ഇന്ന് June 3 ബുധനാഴ്ചയാണ്. ബുധനാഴ്ചയിലെ ഒരു മിഡ് മോർണിംഗ് വിത്തിലേക്കാണ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ മഴയും വെയിലും ഒക്കെ മാറിമറിയുന്ന ഈ സുന്ദരമായിട്ടുള്ള പകലിൽ നമ്മൾ ഇന്ന് രണ്ട് ഇതിഹാസങ്ങളെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ, അതായത് രാഷ്ട്രീയത്തിലും കലയിലും തങ്ങളുടേതായ വലിയ മുദ്ര പതിപ്പിച്ച രണ്ട് വിസ്മയങ്ങളെ ഓർത്തുകൊണ്ടാണ് അവർക്ക് എന്താ പറയുക ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രി DMK നേതാവുമായിരുന്ന കലൈഞ്ചർ എം കരുണാനിധി, അദ്ദേഹത്തിന്റെ 103rd ജന്മവാർഷിക വലിയ മുദ്ര പതിപ്പിച്ച വിസ്മയങ്ങൾ ഓർത്തുകൊണ്ട് അവർ എന്താ പറയുക ആശംസ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് തന്നെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി DMK ആവുമായിരുന്ന കലൈഞ്ചൻ കരുണാനിധി, അദ്ദേഹത്തിന്റെ 103rd ജന്മ

ഒരു സ്നേഹവും റെസ്പെക്റ്റും എല്ലാം കൊണ്ടാണ് ഒരേ ഡേറ്റിൽ ജനിച്ച ഇരുവരും. ജൂൺ 3 ഇളയരാജയും കരുണാനിധിയും ജനിച്ച ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് ജൂൺ 3 എന്നുള്ളത് ഇളയരാജ ജൂൺ 2 മാറ്റുകയാണ്. അപ്പൊ ഒഫീഷ്യലി ശരിക്കും ഇന്നാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ, പക്ഷെ ഇന്നലെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷെ ആ ഒരു കാര്യം പറയുമ്പോഴും നമ്മുടെയൊക്കെ വികാരങ്ങളെ സംഗീതമാക്കി മാറ്റിയ നമ്മുടെ സ്വന്തം ഇസൈജ്ഞാനി ഇളയരാജയുടെ ജന്മദിനം ഒഫീഷ്യലി ഇന്നാണ്, പക്ഷെ അത് കൊണ്ടാടുന്നത് ജൂൺ 2. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആരാധകർ ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷമാക്കുന്ന ഒരു നിമിഷത്തിൽ കമൽഹാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തിന് ആശംസകളുമായിട്ടൊക്കെ എത്തുന്നുണ്ട്. എങ്കിലും പതിവ് ആഘോഷങ്ങളിൽ നിന്നൊക്കെ മാറി തികച്ചും ശാന്തനായിട്ടിരിക്കാനാണ് ഇളയരാജ ഇത്തവണ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മകളും പ്രിയപ്പെട്ട ഗായികയുമായിട്ടുള്ള ഭാവധരണി, ആ ഭാവധരണിയുടെ വിയോഗത്തിന്റെ നോവ് ആ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരച്ഛന്റെ ആ വേദനയിൽ നമുക്കും പങ്കുചേരാം. ആ ഒരു സംഗീത മാന്ത്രികന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശിനികൾ ഇന്നും 2 ഇന്നലെ നേർന്നു, ഇന്നും നമ്മൾ നേരുകയാണ്. അപ്പോഴെപ്പോഴും നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ ആത്മീയമായ സംഗീതമാണല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ രാജസാറിന്റെ ഹൃദയം തൊട്ട ചില പാട്ടുകളിലൂടെയാണ് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് എന്താ, ഒരു യാത്രാമൊഴി എന്ന സിനിമയിലെ തൈമാവിൻ തണൽ എന്ന പാട്ടാണ്. ആ പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേയധികം പാട്ടുകൾ ഇനിയും പുറകെയുണ്ട്, അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം 2 എന്താ റിലീസ് നടക്കുന്നുണ്ട്, ഈ ഒരു ഹോം സ്ക്രീനിങ് ഉടനെ ഉണ്ട് ഈ വീക്കെൻഡിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഹോം 90.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.

0: You are listening to Mid Mornings with Nitya. Nitya.
1: You're listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് തിരികെ എത്തുമ്പോൾ പറയാൻ കൗതുകകരമായ വിശേഷങ്ങളുണ്ട്. എപ്പോഴും ഞാൻ ആദ്യം ഒന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. വേറൊന്നുമല്ല, May 27th റിലീസ് ചെയ്ത സിജു വിൽസന്റെ സിനിമയാണ് ഡോസ്. ഒരു മെഡിക്കൽ ത്രില്ലറാണ് ഈ സിനിമ. നമ്മുടെ ഹോം സ്ക്രീനിങ്ങിലേക്ക് ഈ വീക്കെൻഡിലേക്ക് എത്തുകയാണ്. ഇഷ്ടമുള്ള ആൾക്കാരോ വേഗം തന്നെ മെസ്സേജസ് അയക്കുക. മോളിവുഡ് ടൈംസും ഉണ്ട്, അപ്പോൾ അതിന് മാത്രമാണ് മെസ്സേജസ് കൂടുതൽ വരുന്നത്. പക്ഷേ ഒരാൾക്ക് മാത്രമാണ് കംപ്ലൈൻറ്ററി കിട്ടുന്നത്. ഓരോ സിനിമയ്ക്കും ഓരോ കംപ്ലൈൻറ്ററി പാസ് ാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ രണ്ട് സിനിമ ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കാണാനുള്ള അവസരം കിട്ടുമല്ലോ. അപ്പൊ ഡോസിനും മോളിവുഡ് ടൈംസിനും ഇഷ്ടമുള്ളവരെല്ലാം മെസ്സേജ് അയക്കുക. HT സിനിമ ഏതാണോ, ഡോസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മോളിവുഡ് ടൈംസ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇനി നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. മോളിവുഡ് ടൈംസിൽ ആരാണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഓഫറിൽ ഒരുപാട് കോൾ വന്നിരുന്നു കേട്ടോ. അത് വേറെ ആരല്ല, നമ്മുടെ നസ്ലിൻ. കുറെ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നസ്ലിന്റെ. എനിവേ, നമ്മൾ സിനിമാ വിശേഷങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്കുന്നൊരു സിനിമ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ജയസൂര്യയുടെ സിനിമയാണ്. അതിന്റെ അത് ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വീടിന്റെ ഹാഫ് പോർഷൻ കേരളത്തിലും മറു പോർഷൻ തമിഴ്നാട്ടിലായിട്ടുള്ള ഒരു കഥയാണെന്ന് പറയുന്നത്. അപ്പം അതിലൊക്കെ നമ്മൾ ഒരുപാട് ചിരിച്ചതാണ് അത് കണ്ടിട്ട്. പക്ഷേ ബിലീവ് ഇറ്റ് ഓർ നോട്ട്, സിനിമ വെല്ലുന്നൊരു വീട് നമ്മുടെ റിയൽ ലൈഫിലുണ്ട് ഗൈസ്. സംസ്ഥാനങ്ങൾ തമ്മിലല്ല, ശരിക്കും രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്നൊരു കിടിലൻ വീട്. ഊണുമുറി ഇന്ത്യയിലാണെങ്കിൽ അടുക്കള മ്യാൻമറിലാണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ നാഗാലാൻഡിലെ ലോങ്വ എന്ന സ്ഥലത്തെ ആ അവിടെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തലവൻ്റെ, അതായത് വില്ലേജ് ചീഫിൻ്റെ വീടാണ് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാർ. അപ്പോൾ വീടിൻ്റെ നടുഭാഗത്ത് കൂടി ഒരു അദൃശ്യമായിട്ടുള്ള ബോർഡർ, ഒരു ഇൻവിസിബിൾ ഇന്റർനാഷണൽ ബോർഡർ കടന്നു പോകുന്നുണ്ട്. സോ ജസ്റ്റ് ഇമാജിൻ ഗൈസ്, ഈ വീട്ടിൽ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ വീടിനുള്ളിലെ കോറിഡോറിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള കിടപ്പ് മുറികൾ മ്യാൻമറിലാണ്, വലതുഭാഗത്ത് റൈറ്റ് സൈഡിലെ ബെഡ്റൂമുകൾ ഇന്ത്യയിലും. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് രാജ്യങ്ങളിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്, വേറൊന്നുമല്ല. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സ്റ്റോറിയിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഉള്ളത് കേട്ടോ. രണ്ട് രാജ്യങ്ങളാവുമ്പോൾ ടൈം സോണ് മാറില്ലേ. അപ്പോൾ ഇന്ത്യൻ സമയത്തേക്കാൾ ഒരു മണിക്കൂർ മുൻപിലാണ് മ്യാൻമറിലെ സമയമുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ ചെന്നാൽ വാട്ട് ഹാപ്പൻസ്, എന്തൊക്കെ സംഭവിച്ചേക്കാം? ചില ഫോണുകളിൽ നോക്കുമ്പോൾ മ്യാൻമറിലെ സമയവും മറ്റു ചിലതിൽ ഒരു മണിക്കൂർ ബാക്കിലുള്ള നമ്മുടെ ഇന്ത്യൻ സമയവും കാണിക്കും. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായെന്ന് ചോദിച്ചാൽ വീട്ടുകാർ പോലും നല്ല കൺഫ്യൂഷനിലായിരിക്കും അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഈ ഒരു വീട്ടിലേക്ക് കയറുന്ന ഹാഫ് എന്താ പറയുക, ഫെൻസിൽ അല്ലെങ്കിൽ ആ ഒരു പകുതി മതിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നതിന് മലയാളത്തിൽ നമ്മൾ നാട്ടിൽ പറയുന്നൊരു വേർഡുണ്ടല്ലോ, അരമതിൽ അല്ലേ. അപ്പോൾ അതിന് ഒരു ഭാഗത്ത് മ്യാൻമറിൻ്റെ ഫ്ലാഗും മറുഭാഗത്ത് ഇന്ത്യൻ ഫ്ലാഗും പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച്, ഹൗ കൂൾ ഈസ് ദാറ്റ്. ഇനി ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ, ഇന്ത്യ മ്യാൻമർ അതിർത്തികൾ ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ കൊന്യാക്ക് എന്ന ഗോത്ര വിഭാഗം ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ശൈലിയിലുള്ള വീടാണിത്. അപ്പോൾ ഉള്ളിൽ കയറിയാൽ കൊന്യാക്ക് നാഗ സംസ്കാരത്തിൻ്റെ ഒരു ലൈഫ് മ്യൂസിയം പോലെ നമുക്ക് തോന്നും. അപ്പോൾ യോദ്ധാക്കളുടെയും വന്യജീവികളുടെയും ചിത്രങ്ങളൊക്കെ കൊത്തിയ വളരെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൊത്തുപണികൾ, അതുപോലെ ഈ അനിമൽസിൻ്റെ തലയോട്ടികൾ, പരമ്പരാഗത ആയുധങ്ങളൊക്കെ ഈ വീട്ടിൽ അടുത്ത ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തടിയും കല്ലും ഒക്കെ ഉപയോഗിച്ച് പണിഞ്ഞ ഈ ഒരു വീടിൻ്റെ പാരമ്പര്യം ഒട്ടും ചോർന്നു പോകാതെയാണ് ആ ഗോത്രത്തലവൻ ഇന്നും ഇത് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര വൈറലാണ് ഈ ഇന്ത്യ മ്യാൻമർ അതിർത്തി വീട്. എന്തായാലും കേൾക്കുമ്പോൾ തന്നെ ഒരു തവണയെങ്കിലും നമുക്ക് അവിടെ നിന്ന് പോകാൻ, പ്രത്യേകിച്ച് ട്രാവൽ ലവേഴ്സിനൊരു കൊതി തോന്നും അല്ലേ. അപ്പോൾ നിങ്ങളുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് ഈ മനോഹരമായ പകലിൽ ചിറകൾ മുളക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായി കഴിഞ്ഞു. കേട്ടതിന് ശേഷം തിരികെ എത്താം. അപ്പോഴും സിനിമാ ടിക്കറ്റിന്റെ കാര്യം മറക്കണ്ട, അയച്ചുകൊണ്ടേ ഇരിക്കൂ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: നമുക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കിസൈസ് ഭാഗത്തേക്ക് ആദ്യം പോവാം അല്ലേ. അൽനാദ സ്ട്രീറ്റിൽ, അതായത് D93 അൽനാദ സ്ട്രീറ്റ് നോക്കുമ്പോൾ സ്കൂൾസ് ലൊക്കേഷൻ്റെ ഒക്കെ സ്കൂൾ ലൊക്കേഷൻ അടുത്തൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ അവിടെ വെഹിക്കിൾസൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹോറലൻസ് ഈസ്റ്റ്, അതായത് ഈ ഭാഗത്ത് രണ്ട് പ്രധാന സ്ട്രീറ്റുകളിൽ ബ്ലോക്ക് ഉണ്ട്. അതായത് ഒന്ന് 16 സ്ട്രീറ്റിൽ ഒരു 5 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. പിന്നെന്താ, ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ, അവിടെ എക്സ്പ്രസ് വേ വഴി S112 മലിഹ റോഡിലൂടെ പോകുന്നവർക്കും അത്യാവശ്യം ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. പിന്നെ അൽ റംല വെസ്റ്റ്, ഹൽദെയ്ദ് റോഡിലും ഇവർ ഏരിയ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് ഷെയ്ഖ് സായിദ് റോഡിൽ ദുബായിൽ നിന്ന് അബുദാബി ഭാഗത്തേക്ക് ട്രാഫിക് ഇപ്പോൾ നോർമലായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഡൗൺ ടൗൺ ബിസിനസ് ബേ എക്സിറ്റ്സിലൊക്കെ ചെറിയ രീതിയിൽ വാഹനങ്ങൾ പതുക്കെ ആവുന്നുണ്ട്. അതുപോലെ ഷാർജയിൽ ദുബായ് ഭാഗത്തേക്ക് വരുന്ന ഇത്തിഹാദ് റോഡിലും അൽമദാസ് ഭാഗങ്ങളിലൊക്കെ മിഡിയ റഷ്യൻ്റെ ഭാഗമായിട്ട് ചെറിയ റെഡ് ലൈനുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടുകളിലൊക്കെ യാത്ര ചെയ്യുന്നവർ ദയവായിട്ട് ക്ഷമയോടെ ഡ്രൈവ് ചെയ്യുക. കീപ് സേഫ് ഡിസ്റ്റൻസ് ആൻഡ് സ്റ്റേ സേഫ് ഓൺ ദ റോഡ് ഗൈസ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Mid Mornings with Nitya.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Mutina. For appointments, call 04385-7841.
2: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്, മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: ഡോസ് മെയ് 27 ജി സി സിയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Mid Morning with Nitya.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം വെച്ചാൽ, അത് ഈ ഡോസ് എന്ന മൂവി ടിക്കറ്റ് തരണം, പക്ഷെ മെസ്സേജ് അയക്കൂല എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരാൾ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പേര് പാട്ടുകൾ ചോദിക്കുന്നുണ്ട്. പാട്ടുകൾ ആവശ്യപ്പെടാനുള്ള പരിപാടി 2 to 4 ആണ്. ഷീബയാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്, മലയാളിയുടെ. ആ ഷോയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. ഇത് നമ്മൾ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾപ്പിക്കുന്നില്ല, പകരം നല്ല പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ പ്ലേ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സിറ്റീസിലെ ഈ വാഹനങ്ങളുടെ ഓട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറ് പലപ്പോഴും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. പലപ്പോഴും പല പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു അല്ലേ. എന്നാലും ഈ ഡ്രൈവിംഗ് എത്ര എൻജോയ് ചെയ്യുന്നവർക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രം എപ്പോഴും ചെറിയൊരു ടെൻഷൻ, ആ ഒരു ടെൻഷൻ്റെ കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്തായാലും മറ്റൊന്നും അല്ല, നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് കൃത്യമായിട്ടൊരു പാർക്കിംഗ് സ്പേസ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, ബാംഗ്ലൂരൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്നും പറഞ്ഞു കേൾക്കുക, ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളൊരു സിറ്റിയാണ് അത് എന്നുള്ളത്. അവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ടായിട്ടും കാര്യമില്ല, അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ യൂസ് ചെയ്താലും ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്. ഈ ഓരോ ദിവസവും നമ്മൾ തള്ളി നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എവിടെ പോയാലും അങ്ങനെ തന്നെ, ഇവിടെയാണെങ്കിലും ശരി, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പാർക്കിംഗ് കിട്ടുമോ, എന്താണ് അവിടുത്തെ അവസ്ഥ, ഫീ അടയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷനാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു വലിയ തലവേദനയും കൊണ്ട് നടക്കുന്നത് നമ്മളോട്, ആ പാർക്കിംഗ് സോണിന്റെ കോഡ് നോക്കണം, മൊബൈലിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തയക്കണം, അല്ലെങ്കിൽ ടിക്കറ്റ് മെഷീൻ്റെ അപ്പം ഇടന്ന് കോയിൻ ഇട്ട് ടിക്കറ്റ് എടുത്ത് വണ്ടിയുടെ ഡാഷ് ബോർഡിൽ കൊണ്ടുപോയിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ തലവേദനകളാണ് അല്ലേ. ഇതിനിടയിൽ എപ്പോഴെങ്കിലും മെസ്സേജ് അയക്കാൻ മറന്നുപോയാലോ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് പാർക്കിംഗ് പുതുക്കാൻ വിട്ടുപോയാലോ, പിന്നെ നമ്മൾ നമ്മുടെ കാറിലേക്ക് തിരികെ വരുമ്പോൾ വിൻഡ്ഷീൽഡിൽ ഒരു വൈറ്റ് പേപ്പറോ ലവ് ലെറ്ററോ വെച്ചിട്ടുണ്ടാവും. അതവിടെ അന്നത്തെ ദിവസം നമ്മുടെ മൂഡ് തന്നെ മാറും അല്ലേ. അത് പോയിട്ട് തിരിച്ചു വരണ്ട, എവിടെയെങ്കിലും കൊണ്ടുവന്ന് റോങ് പാർക്കിംഗിൽ ഇട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്നും ഇടുന്ന സ്ഥലത്ത് തന്നെ ഇടുമ്പോൾ രാവിലെ വരുമ്പോൾ ഒരു ലവ് ലെറ്റർ കിട്ടും. അങ്ങനെ പല പല പല പരിപാടികളാണ്. എന്നാലും വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും വലിയൊരു ആശ്വാസമാകുന്ന, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ ഒരുപാട് സിമ്പിളാക്കാൻ പോകുന്ന ഒരു കിടിലൻ വാർത്തയാണ് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ അയൽക്കാരായ നമ്മുടെ അബുദാബി ക്യാപിറ്റൽ സിറ്റി ഈ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതായത് അബുദാബി മുനിസിപ്പാലിറ്റിയും ഗതാഗത വകുപ്പും ചേർന്ന് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ, അതായത് നമ്മുടെ AI പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഒരു പുതിയ സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുന്നു. അതാണ് പറയാനുള്ള കാര്യം. എന്താണ് ഇനി അതിന്റെ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രായോഗിക വശം എന്ന് പറയുമ്പോൾ, നമ്മളൊരു പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കാർ കയറ്റിയിടുമ്പോൾ തന്നെ അവിടെ വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ള അത്യാധുനിക AI ക്യാമറകളും സെൻസറുകളും നമ്മുടെ കാറിൻ്റെ പ്ലേറ്റ് നമ്പറും സമയവും ഒക്കെ സ്വയം റെക്കോർഡ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ മെഷീനിൽ പോയി ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ നിന്ന് SMS അയക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ലാന്ന് സാരം. അപ്പോൾ കാർ പാർക്ക് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുമ്പോഴാണ് ഇതിൻ്റെ റിയൽ മാജിക്. എന്താണെന്നറിയോ, നമ്മുടെ ഈ വാഹനം നമ്മുടെ കാറ് സ്ലോട്ടിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന കൃത്യമായിട്ടുള്ള സമയം കണക്കാക്കി നമ്മൾ എത്ര നേരമാണോ അവിടെ പാർക്ക് ചെയ്തത് അതിനുള്ള ഫീസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സിസ്റ്റം ഈടാക്കും. അപ്പോൾ പണം തനിയെ ഈടാവുമെന്ന് സാരം, നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ടാന്ന്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ മറന്നു പോകുന്നുള്ള പേടിയോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വൻ തുകയുടെ ഫൈനുകളെക്കുറിച്ചുള്ള ആശങ്കയോ ഒന്നും ഡ്രൈവേഴ്സിന് ഒട്ടും വേണ്ടി വരില്ല. കാരണം ഈ ഒരു AI സംവിധാനം ഒന്നും മറക്കില്ല, എവറിഥിങ് ഈസ് ഫുള്ളി ഓട്ടോമേറ്റഡ്. അപ്പൊ സ്മാർട്ട് പാർക്കിങ്ങിന്റെ ഗുണങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ഗായ്സ്. ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ സിറ്റിയിൽ എവിടെയൊക്കെ പാർക്കിംഗ് സ്പേസുകൾ ഒഴിവുണ്ടെന്ന് നമുക്ക് ലൈവായിട്ട് അറിയാൻ ഒരു വഴിയും ഇതിലൂടെ സാധിക്കും. അപ്പൊ പാർക്കിംഗ് ഏരിയകളിൽ വാഹനങ്ങൾ ചുറ്റിച്ചും തിരിച്ചും സമയം കളയേണ്ടി വരില്ല എന്ന് സാരം. ഇത് നമ്മുടെ ഇന്ധനവും അതോടൊപ്പം വിലപ്പെട്ട സമയമൊക്കെ ലാഭിക്കാൻ വളരെയധികം സഹായിക്കും. അപ്പൊ ടെക്നോളജി അതിന്റെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഇതാ ഇതുപോലുള്ള മാറ്റങ്ങളിലൂടെയാണ് അല്ലേ. എന്തായാലും UAE ഗതാഗത മേഖലയെ കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ സ്മാർട്ട് സിസ്റ്റം നടപ്പിലാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ കൂടുതൽ നഗരങ്ങളിലേക്ക് ഈ സംവിധാനം വ്യാപിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ ഉടമകൾക്ക് ഇതിലും വലിയൊരു സന്തോഷവാർത്ത ഉണ്ടോ? അപ്പോൾ ഈ ഒരു ഉച്ചനേരത്ത് അല്ലെങ്കിൽ ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ ഈ നല്ല വിശേഷം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർക്കിംഗ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ആശ്വാസകരമായ വാർത്തകൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടേ നിങ്ങൾ ഓരോരുത്തർക്കും സമാധാനം തരുന്നതെന്ന് എനിക്കറിയാം. ആ സമാധാനത്തോടുകൂടി നമ്മൾ അടുത്ത എവർഗ്രീൻ ഹിറ്റൊക്കെ കേട്ട് ഇനി അടുത്ത മണിക്കൂറിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കൂടെ തന്നെ ഉണ്ടാവും. ഡോസ് സിജു വിൽസൺ നായകനാകുന്ന സിനിമയാണ് May 27 റിലീസ് ചെയ്ത സിനിമയാണ്. ഈ വീക്കെൻഡിൽ നമ്മുടെ ഹോം സ്ക്രീനിങ്ങിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ള ഡോസ് HD സ്പേസ് കൃത്യമായ ഫോർമാറ്റ് തന്നെ അയക്കണം കേട്ടോ. HD ഹോം തിയേറ്റർ എന്നതിൻ്റെ HD സ്പേസ് മൂവിയുടെ പേര് ഡോസ് ആണെങ്കിൽ അത് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കുക. അതുപോലെ മോളിവുഡ് ടൈംസ് June 5 റിലീസാവുന്ന മൂവിയാണ്, അത് വീക്കെൻഡ് ഷോയിൽ നിൽക്കി എത്തുകയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് HD സ്പേസ് മോളിവുഡ് ടൈംസ് നസ്ലിൻ നായകനാകുന്ന സിനിമയാണ്, നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 058 5 8 2 9 2 0.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാന്റെ ആക്രമണം. നിരവധി പേർക്ക് പരുക്ക്. വിമാനങ്ങൾ റദ്ദാക്കി. ഡൽഹിയിൽ തീപിടുത്തം. 20-ലധികം മരണം. സ്ഥലംമാറ്റവും ബന്ധുനിയമനവും സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ടെർമിനൽ ഒന്നിലാണ് ആക്രമണം ഉണ്ടായത്. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റിന് നേരെയും ആക്രമണമുണ്ടായി. യുഎസിന്റെ 5th കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് യുഎസ് സെൻട്രൽ കമാൻഡ് തള്ളി. ഇറാനിൽ യുഎസ് കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷൻ ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യുഎസ്. ഹോർമുസ് കടലിടുക്ക് തുറന്നാലും ഇറാനെതിരെയുള്ള ഉപരോധം നീക്കില്ലെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിച്ചാൽ മാത്രമേ ഉപരോധങ്ങളിൽ ഇളവ് നൽകുകയുള്ളൂവെന്നും റൂബിയോ. ഡൽഹിയിലെ റെസ്റ്റോറന്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 20-ലധികം പേർ മരിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൽഹി മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ദുരിതം അനുഭവിക്കുന്നവർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിനുവേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്ന് മന്ത്രി. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് എംഎൽഎ ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരുംമുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദല്ലാൽമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന് സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പരോൾ വ്യവസ്ഥ ലംഘിച്ച് പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ റീൽ ഷൂട്ട്. 7th പ്രതി അശ്വിന്റെ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അശ്വിൻ തന്നെയാണ് റീൽ പങ്കുവച്ചത്. നിലവിൽ പരോളിലാണ് അശ്വിൻ. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പരോൾ വ്യവസ്ഥയിൽ ഒന്ന്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൂട്ട പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ പരോൾ വ്യവസ്ഥയുടെ ലംഘനം നടന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് SIT റിപ്പോർട്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവ് പോലും നശിപ്പിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവ് നശിപ്പിച്ച് മാറ്റം വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ടത് അത്യാവശ്യമാണെന്നും അവർക്ക് ജാമ്യം ലഭിച്ചാൽ നീതി നിർവഹണം തടസ്സപ്പെടുമെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികളുടെ ജാമ്യഹർജി ഇന്ന് പരിഗണിക്കും. അതിനിടെയാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള SIT റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. നവകേരള ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് പ്രതികൾ പറഞ്ഞത് കള്ളമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. KSRTC ബസ് ഡ്രൈവറുടെ മൊഴിയും പ്രതികൾക്കെതിരാണെന്ന് SIT റിപ്പോർട്ട്. ബസ് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് ഡ്രൈവർ അഭിലാഷിന്റെ മൊഴി. CMRL എക്സാലോജിക്ക് പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായ റെയ്ഡിനിടെയുണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് ED ആവശ്യപ്പെട്ടേക്കും. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ CBI അന്വേഷണം നടന്നിരുന്നു. CMRL എക്സാലോജിക്ക് ഉൾപ്പെട്ട വിവാദം റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. കന്റോൺമെന്റ് ACP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ 30 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. 4 SHOമാരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. കുറ്റപത്രം ഉൾപ്പെടെ വേഗത്തിലാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം CPI നേതാക്കൾ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ആസൂത്രിതമെന്ന ED ആരോപണം. CPI നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ED നിലപാട്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിനായി നടക്കുന്ന തർക്കത്തിനിടെ ഇന്ന് നിർണായക CPM CPI ചർച്ച. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് നൽകാൻ കഴിയില്ലെന്നാണ് CPMന്റെ നിലപാട്. നേതൃസ്ഥാനം കിട്ടിയേ തീരൂ എന്നാണ്. അതുവരെ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും തീരുമാനിച്ചിരിക്കുകയാണ് CPI. ഉപനേതൃസ്ഥാനം കൊടുക്കാനാകില്ലെന്ന് ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഉൾപ്പെടെ MV ഗോവിന്ദൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, കേരള മുഖ്യമന്ത്രി VD സതീശൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖോ ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. സ്ഥാനമൊഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി നിയമിച്ചു. 10 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. മലയാളികളായ UT ഖദർ, KJ ജോർജ് എന്നിവരും മന്ത്രിസഭയിൽ ഉണ്ട്. നിർബന്ധിത തൊഴിലെടുപ്പിക്കലിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50+ രാജ്യങ്ങൾക്കുമേൽ പുതിയ തീരുവ ചുമത്താനുള്ള നീക്കവുമായി US ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. US ട്രേഡ് റെപ്രസെന്റേറ്റീവ് മുന്നോട്ട് വച്ചിരിക്കുന്നത് 10 മുതൽ 12.5% വരെ തീരുവയാണ്. ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രസീൽ, സ്വിറ്റ്സർലാന്റ് തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ 12%ത്തിലധികവും കാനഡ, മെക്സിക്കോ, തായ്വാൻ, UK തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ 10%വുമാണ് തീരുവ ചുമത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. വിശദവാർത്ത ഒരു മണിക്ക്.
4: HOME FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 7 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Aldras Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 34°C, ഹ്യൂമിഡിറ്റി 85%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ. അപ്പോൾ ഈ സമയം ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ത്രില്ലർ മൂവീസ് നോക്കിയിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടും മൂന്നും ത്രില്ലർ മൂവീസൊക്കെ കാണാറുണ്ട് നെറ്റ്ഫ്ലിക്സിലിരുന്ന്. അവരിഷ്ടം കൊണ്ടങ്ങ് തുടങ്ങുന്നതാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മൾ അഡിക്റ്റഡ് ആയി പോകും. പക്ഷെ നമ്മളിത് രക്ഷപ്പെടണം. എന്നിവ എന്തായാലും ത്രില്ലർ മൂവീസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ബിഗ് അപ്ഡേറ്റിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയൊരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത ഫ്രാഞ്ചൈസിയാണ് ദൃശ്യം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് എന്താ പറയുക മൊഴിമാറ്റം നടത്തിയ സിനിമ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് പ്രത്യേകതകളാണ് ദൃശ്യം 3 നമ്മൾ കണ്ടു. ദൃശ്യം 2 ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അത് ഒ ടി ടിയിലാണ് ഫസ്റ്റ് റിലീസ് ചെയ്തത്. കാരണം ആ സമയത്തുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് കൊറോണയുടെ ഇഷ്യൂസൊക്കെ ഞാൻ തോന്നുന്നു. യെസ്, അതുകൊണ്ടാണ് അത് അങ്ങനെ റിലീസ് ചെയ്തത്. അങ്ങനെ തന്നെയല്ലേ? തെറ്റാണോ? ശരിയല്ലേ? ഓക്കെ. എന്തായാലും ജോർജ് കുട്ടിയും കുടുംബവും നമുക്ക് മാറ്റി നിർത്താനേ പറ്റില്ല. നമ്മുടെ ലൈഫിൽ നിന്നും നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സമയത്തുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് കൊറോണയുടെ ഇഷ്യൂസൊക്കെ ഞാൻ തോന്നുന്നു. യെസ്, അതുകൊണ്ടാണ് അത് അങ്ങനെ റിലീസ് ചെയ്തത്. അങ്ങനെ തന്നെയല്ലേ? തെറ്റാണോ? ശരിയല്ലേ? ഓക്കെ. എന്തായാലും ജോർജ്

ഇത് സിനിമയുടെ മൂന്നാം ഭാഗത്തെ കുറിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കിടിലൻ സർപ്രൈസ് ന്യൂസ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒഫീഷ്യൽ അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അപ്പൊ സാധാരണ ഒരു സിനിമയുടെ ചിത്രീകരണം തുടങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ ഹൈപ്പും ന്യൂസൊക്കെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷെ ഇതൊരു സീക്രട്ട് പ്രോജക്ട് എന്ന രീതിയിലാണ് ഈ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഫുള്ള് കംപ്ലീറ്റ് ആയി എന്ന വാർത്ത കേട്ട് ഇപ്പൊ എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ സംവിധായകൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു കംപ്ലീറ്റ് ലോങ് ത്രില്ലർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ രണ്ട് ഭാഗങ്ങളെക്കാൾ കൂടുതൽ പ്രേക്ഷകരെ സീറ്റിൻ്റെ അറ്റത്തിരുത്തുന്ന തരത്തിലുള്ള ഒരു സസ്പെൻസ് എലമെൻറ്റ് ഇതിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ദൃശ്യം 3 ഒരു സിനിമയും നമ്മൾ മോശം പറയാൻ പാടില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ വലിച്ചുകീറി ഒട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ പലതരത്തിലുള്ള കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ, പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. എനിവേ, എന്തായാലും ദൃശ്യം 3 കണ്ടപ്പോൾ എനിക്ക് തോന്നി വെച്ചാൽ ഓക്കെ, നമ്മളൊന്ന് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ നമ്മളെ കൊണ്ടുപോകും. പക്ഷെ സിനിമ കഴിഞ്ഞിറങ്ങിയിരുന്നിട്ട് വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷനിലാവും. ഇപ്പം താക്കോൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് പിന്നീട് ഉത്തരം കിട്ടുന്ന ഒരവസ്ഥയല്ല വരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ത്രൂ ഔട്ട് ഞാൻ ആ മൂവിയുടെ കൂടെ അങ്ങ് പോയി, എൻജോയ് ചെയ്യേണ്ടിടത്തല്ലേ എൻജോയ് ചെയ്തു, ത്രില്ല് എടുപ്പിച്ചിരുന്നു, ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് പിന്നീടിരുന്ന് അതിനെക്കുറിച്ച് ആലോചിക്കരുത്, ഫ്രണ്ട്സുമായിട്ടിരുന്ന് സംസാരിക്കരുത്, അത് അങ്ങനെ ആയിരുന്നില്ലെന്ന് ചോദിച്ചാൽ തീർന്നു. അതാണ് അങ്ങോട്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, സിനിമയല്ലേ, ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചത്. ആ കൺഫ്യൂഷനുള്ളത് കൊണ്ടാണല്ലോ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും സിനിമ തരുന്നൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞില്ലേ, സിനിമാ ലോകം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തതൊന്നാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടു പോയി അല്ലേ, ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു പോയി, അവളുടെ പോസിറ്റീവും നെഗറ്റീവും, അതൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മൾ അതുപോലെ സ്വീകരിക്കില്ലേ, അങ്ങനെ അങ്ങോട്ട് കാണുക. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒരു സിനിമയുടെ ഈ ഒരു വിശേഷം പറയുമ്പോൾ ഹിന്ദിയിൽ അജയ് ദേവഗണും തബുവും പ്രധാന വേഷങ്ങളിലാണ് ഈ സിനിമയിലെത്തിയത്. നമുക്കറിയാലോ ബോക്സ് ഓഫീസിൽ വലിയ റെക്കോർഡുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൃശ്യം 3 ഹിന്ദി പതിപ്പിന് വേണ്ടി വളരെ കൃത്യമായ പ്ലാനിങ് നിർമ്മാതാക്കൾ നടത്തിയിരുന്നു. ഒടുവിൽ എന്തായാലും സിനിമയുടെ ചിത്രീകരണം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അത് ഒഫീഷ്യലി അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മൂന്നാം ഭാഗത്തിൻ്റെ കഥയെക്കുറിച്ച് സംവിധായകൻ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ കൂടി അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി പതിപ്പിനകത്ത് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഇനിയും നമ്മൾ അതിശയിക്കേണ്ടതുള്ളൂ. അങ്ങനെ വല്ല കാണുമോ? ഇതിനിപ്പോൾ എല്ലാം സംവിധായകരുടെ കയ്യിലാണല്ലോ കാര്യങ്ങൾ, അങ്ങനെ ഉണ്ടാവില്ല. എനിവേ, അതവിടെ നിൽക്കട്ടെ. ഹിന്ദി പതിപ്പ് ഒഫീഷ്യലി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമ്മൾ അതിശയിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട ഒരു കാര്യം, അതിശയിക്കുകയല്ല സന്തോഷിക്കേണ്ട കാര്യം. എനിവേ, നമ്മുടെ ഡോസും ബോളിവുഡ് ടൈംസും കാണാൻ നിങ്ങൾ റെഡിയല്ലേ? വീക്കെൻഡിലാണ് നമ്മുടെ ഹോം സ്ക്രീനിങ് നടക്കാൻ പോകുന്നത്. May 27 ഓൾറെഡി റിലീസ് ചെയ്ത സിനിമയാണ് ഡോസ്. മെഡിക്കൽ ത്രില്ലറാണ്, സിജു വിൽസൺ ആണ് നായകൻ. അപ്പോൾ ആ സിനിമ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ മെസ്സേജ് അയക്കാം, HT DOS നിങ്ങളുടെ പേര് ചേർത്ത് 0585829220 എന്ന നമ്പറിലേക്ക്. വീക്കെൻഡുകളിലേക്കാണ്, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ്. ഏത് ദിവസങ്ങളിൽ ഏത് സിനിമ എന്നുള്ളത് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ദ സെക്കൻഡ് മൂവി നസ്ലിൻ സ്റ്റാറിംഗ് ആയിട്ടുള്ള മൂവി മോളിവുഡ് ടൈംസ്, ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് HT മോളിവുഡ് ആണ്, മലയാളം അതിന്റെ മോളിവുഡ് ടൈംസ് ആണ്. എന്നാലും ഹോളിവുഡും ബോളിവുഡും ഒക്കെ വന്നു. മോളിവുഡ് ടൈംസ് നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ടത് സെയിം നമ്പർ 0585829220.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: ആലിലക്കാവിലെ എന്നുള്ള പാട്ട് കുറേ ദിവസങ്ങളായിട്ട് ഷാർജയിൽ നിന്നും പിന്നെ ബിന്ദു എന്നൊരു ഫ്രണ്ടും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണ് എനിക്കത് കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ ഈ ഒരു ടൈമിലാണ് മെസ്സേജ് വരുന്നത്. ഇന്ന് മെസ്സേജ് ഒന്നും കണ്ടതുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും ആളുടെ മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ എന്ന്. കറക്റ്റ് ആൾക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെയായി. ഞാൻ എപ്പോഴും പറയും 2 to 4 നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കി കിട്ടും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇന്ന് എന്തായാലും ബിന്ദുവിന് സന്തോഷമൊക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഞാനിങ്ങനെ പറഞ്ഞു തരാം. നമ്മുടെ ഈ ഒരു പ്രവാസ ജീവിതത്തിനിടയിൽ നമ്മളെല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മാസ വരുമാനവും അതിൽ നിന്നും നമ്മുടെ റെന്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്നൊരു ചെറിയ തുകയും, ചില ചെറുതല്ല വലിയ തുകയും. അപ്പോൾ ഈ റെന്റിലുണ്ടാവുന്ന ചെറിയൊരു വർധനവ് പോലും സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ കുടുംബ ബജറ്റിനെ വലിയ രീതിയിൽ അത് ബാധിക്കാറുണ്ട് അല്ലേ. പ്രത്യേകിച്ചും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത ഘട്ടങ്ങളിൽ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസമേകുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജനജീവിതത്തെ ബാധിക്കാതിരിക്കാൻ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് താങ്ങായിട്ട് അബുദാബി സർക്കാർ പുറപ്പെടുവിച്ചൊരു അടിയന്തര ഉത്തരവാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്നത്. മേഖലയിലെ സംഘർഷം കാരണം ജനങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ അബുദാബിയിലെ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ മേഖലകളിലെ വാടക വർധനവ് താൽക്കാലികമായിട്ട് റദ്ദാക്കി എന്നൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് അറിയിക്കാനുള്ളത് നിങ്ങളോട്. നിലവിലുള്ള സാഹചര്യങ്ങൾ ഏകദേശം ഒന്ന് കാമാകുന്നത് വരെ, ഒന്ന് ശാന്തമാകുന്നത് വരെ കെട്ടിട ഉടമകൾക്ക് വാടക വർദ്ധിപ്പിക്കാൻ ഒരു രീതിയിലും അനുവാദം ഉണ്ടാവില്ല. ആ ഒരു കർശന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാടകക്കാരായിട്ടുള്ള സാധാരണക്കാരെയും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരെയൊക്കെ ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഈ ഒരു എമർജൻസി ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് കരാറുകൾ പുതുക്കുന്ന സമയത്ത് ഒരു നിശ്ചിത ശതമാനം വാടക കൂട്ടാറുള്ളതാണ്, അത് പതിവാണല്ലോ. പക്ഷേ പുതിയ ഉത്തരവ് നിലവിൽ വന്നതോടെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർക്ക് അവരുടെ നിലവിലെ വാടകയിൽ തന്നെ തുടർന്നു പോകാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഇപ്പോൾ വലിയൊരു സാമ്പത്തിക ഭാരമാണ് ഇതിലൂടെ നമുക്ക് നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് അല്ലേ. അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴും ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു യുവയുടെ ഒരു ആ ഒരു സ്പെഷ്യൽ ലവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നയത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു വലിയ തീരുമാനം. അപ്പോൾ സിറ്റിയിലെ ജീവിത ചെലവ് നിയന്ത്രിച്ചു നിർത്താനും പിന്നെ ഈ സാഹചര്യത്തിലും ജനങ്ങൾക്ക് മികച്ച രീതിയിലുള്ളൊരു സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനൊക്കെ എന്തായാലും ഈ നിയമത്തിലൂടെ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കെട്ടിട ഉടമകൾ ഈ നിർദ്ദേശം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശക്തമായിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിയമം ലംഘിച്ചാരെങ്കിലും വാടക വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും ദേ ആർ റെഡി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അബുദാബിയിലുള്ള താമസക്കാർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് ഈ ഒരു സ്മാർട്ട് ഡിസിഷൻ നൽകുന്നത് അല്ലേ. അപ്പൊ ഏതൊരു വലിയ പ്രതിസന്ധിയും നമ്മൾ മറികടക്കുന്നതാ ഇതുപോലുള്ള കരുതൽ നിറഞ്ഞ തീരുമാനങ്ങളിലൂടെയാണ്. നമുക്ക് ചുറ്റിനും നമുക്ക് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ കൈകളുണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം ഏത് സാഹചര്യത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തും. അതായത് ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജാഗ്രതയോടുകൂടി തന്നെ സ്നേഹത്തോടുകൂടി തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തിനോടുള്ള എപ്പോഴും നമ്മുടെ ഒരു കടപ്പാടും സ്നേഹവും ഒക്കെ. അപ്പോൾ സുപ്രധാന തീരുമാനങ്ങളെ കുറിച്ച് അബുദാബിയിൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൗ. മെസ്സേജ് ചെയ്യാനുള്ള നമ്പർ 0585829220. നമുക്ക് തമിഴ് ഹിറ്റൊക്കെ കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: Yes, ഇപ്പോ സമയം 12:34 ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ഷോർട്ട് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഷാർജയിൽ നിന്ന് ദുബായ് ഭാഗത്തേക്ക് വരുന്ന അൽ ഇത്തിഹാദ് റോഡിൽ ഇപ്പോൾ സാധാരണക്കാളും കൂടുതൽ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മിഡ് ഡേ റഷിന്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ പതുക്കെയാണ് നീങ്ങുന്നത്. പിന്നെ അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ മുംബൈയിലെ എക്സറ്റിനോട് അടുത്ത ഭാഗങ്ങളിലും ദുബായ് ഷാർജ ബോർഡറിലും ചെറിയ രീതിയിൽ റെഡ് ലൈൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഷെയ്ഖ് സയ്യിദ് റോഡിൽ അബുദാബി ഭാഗത്തേക്ക് ട്രാഫിക് പൊതുവെ സുഗമമാണ്. എങ്കിലും ഡൗൺ ടൗൺ ബിസിനസ് ബേ എക്സിറ്റ്സിലേക്ക് നോക്കുമ്പോൾ എൻ്റർ ചെയ്യുന്ന ഭാഗങ്ങളിൽ വാഹനങ്ങൾ കുറച്ചും കൂടെ പതുക്കെയാണ് പോകുന്നത്. അൽഖിൽ റോഡിലും ജെ വി സി ഭാഗങ്ങളിലേക്ക് തിരിയുന്ന എക്സിറ്റ്സിലൊക്കെ ചെറിയ ബ്ലോക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റൂട്ടുകളിലൂടെ യാത്ര ചെയ്യുന്നവർ ദയവായിട്ട് ശ്രദ്ധിക്കുക, സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യുക. ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: You are listening to Mid Mornings with Nitya.
5: Nitya.
6: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു.
7: ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിക്കാനം.
6: ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് TV.

0: Mid Morning with Nitya.
1: യെസ്, ഞാൻ ഇവിടെ തന്നെ എങ്ങും പോയിട്ടില്ല. മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഹോം 90.2 FM-ൽ. ഞാനേ ഇങ്ങനെ ഒരു പാട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ആ പാട്ട് കേട്ടതിന് ശേഷം മുന്നോട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ എനിക്കത് കേൾപ്പിച്ച് തരാൻ പറ്റില്ല. യെസ്, നമുക്ക് കേട്ടാലോ. വൈ, കേൾക്കുന്നില്ലല്ലോ. എന്താ പറ്റിയെന്നറിയില്ല, ഇപ്പോൾ അത് കേൾക്കുന്നില്ല. എന്താ പറ്റി? അയ്യോ, യെസ്, ഐ ഡോണ്ട് നോ. ആ പോട്ടെ, ഞാൻ പിന്നെ കേൾപ്പിച്ച് തരാം. ഓക്കെ, ആ അതല്ലാതെ തന്നെ കേൾക്കാൻ പറ്റുമോ നോക്കട്ടെ. യെസ്, ഇത് വേറെ ഒന്നുമല്ല, ഐഷോ സ്പീഡിന്റെ ചാമ്പ്യൻ എന്ന് പറഞ്ഞ വേൾഡ് കപ്പിനെ. യാ, കറക്റ്റാണ്. ഇനിയിപ്പോൾ കൂടുതൽ കേൾപ്പിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. സി, നമുക്ക് വേൾഡ് കപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ബ്ലഡ് ഇങ്ങനെ തിളയ്ക്കും അല്ലേ. അത്രയ്ക്കും ആവേശം നിറയ്ക്കാൻ ലോകം മുഴുവനും ഒറ്റ എന്താ പറയുക, ഒറ്റ സ്വപ്നത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ എന്തായാലും എല്ലാ സംഗീത ആസ്വാദകരെയും ഫുട്ബോൾ പ്രേമികളെയും ഒരുപോലെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി മ്യൂസിക് അപ്ഡേറ്റാണ് ഇപ്പോൾ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്നത്. അതായത് സോഷ്യൽ മീഡിയയിലെ പ്രമുഖ കോണ്ടന്റ് ക്രിയേറ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐഷോ സ്പീഡ് കേട്ടോ, അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ള ചാമ്പ്യൻസ് എന്ന് പറഞ്ഞ പുതിയ പാട്ടാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയൊരു വേവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രശസ്ത പോപ്പ് ഗായിക ഷക്കീറയുടെ ഔദ്യോഗിക ഫിഫ വേൾഡ് കപ്പ് പാട്ടറിയാലോ, ദായ് ദായ്, അതിനെ പോലും പാട്ടിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നിലാക്കി നമ്മൾ പറയില്ല, പാട്ടിലാക്കിക്കൊണ്ടാണ് ചാമ്പ്യൻസ് ഇപ്പോ എന്താ പറയാ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മ്യൂസിക് ചാർട്ടുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ ഷക്കീറയുടെ ട്രാക്കിനെ കംപ്ലീറ്റ്ലി മലർത്തിയടിച്ച് ഈ പാട്ട് ട്രെൻഡിങ് ആയി മാറുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളെ കേൾപ്പിച്ചെന്ന് എനിക്ക് നല്ല രീതിയിൽ കേൾപ്പിക്കാൻ പറ്റില്ല പിന്നീടൊരു അവസരത്തിലാവട്ടെ. അപ്പോൾ വെറുമൊരു ഫാൻ മെയ്ഡ് ട്രിബ്യൂട്ട് എന്ന നിലയ്ക്കാണ് ഈ ഐഷോ സ്പീഡ് ഈ പാട്ട് റിലീസ് ചെയ്തെങ്കിൽ ഇതിൻ്റെ എനർജറ്റിക് ബീറ്റ്സും വൈബും ഫാൻസിനിടയിലൊരു വൻ ഹിറ്റായി മാറുകയാണ് കേട്ടോ. സ്പോർട്സ് പ്രേമികളുടെ ആവേശം കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ഈ പാട്ടിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം പറയാൻ. അതിപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ കേൾക്കാത്തതുകൊണ്ട് നമുക്കത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നല്ല. എനിവി, അയ്യോ, ഞാൻ ഇപ്പം കേൾപ്പിച്ച് തരാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാലും ഈ പാട്ടിൻ്റെ ആ ഒരു അസാധ്യ ജനപ്രീതി കണ്ടിട്ട് ഈ പാട്ടിനെ എന്തുകൊണ്ട് ഈ വർഷത്തെ ഒഫീഷ്യൽ വേൾഡ് കപ്പ് ആന്തമായിട്ട് പ്രഖ്യാപിച്ചുകൂടാ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർക്കിടയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫിഫ അധികൃതർ ഈ പാട്ട് ഔദ്യോഗികമായിട്ട് ഏറ്റെടുക്കണമെന്ന ആവശ്യമായിട്ട് വലിയൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തന്നെ ആരാധകർ ഇതിനോടകം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ് ക്രിയേറ്ററുടെ പാട്ട് ആഗോളതലത്തിൽ ഇത്രയും വലിയൊരു ചർച്ചയായി മാറുന്നത് എന്താ പറയുക, സംഗീത ലോകത്ത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവം അല്ലേ. അപ്പോൾ ഫുട്ബോൾ മൈതാനങ്ങളിലെ ആവേശത്തെ ഇരട്ടിയാക്കുന്ന ഈ പാട്ട് വരുന്ന ദിവസങ്ങളിൽ ഇനിയും പുതിയ റെക്കോർഡുകൾ കുറിക്കുന്നതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. എന്നാൽ ഈ പാട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഐഷോ സ്പീഡിന്റെ ചാമ്പ്യൻ എന്ന് പറഞ്ഞ പാട്ട് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി ഒന്ന് കണ്ടു നോക്കട്ടെ എങ്ങനെയുണ്ട്. നമ്മളെ കൂടുതൽ ആവേശത്തിലേക്ക് ഫിഫയിലേക്ക് ഫിഫയുടെ ഒരു ആവേശം എന്ന് പറയുന്നത് ഷക്കീറയുടെ ആ ഒരു ബൈ ബൈ എന്നുള്ള ദായ് ദായ് എന്നുള്ള പാട്ടാണ്. അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്താൻ കഴിയും ഓരോരുത്തരുടെയും കേൾക്കുന്ന ഓരോ രീതിയിലാണ്, ഓരോരുത്തരുടെയും മൂഡ് അനുസരിച്ച് അതിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം എല്ലാവരിലും ഉണ്ട് ഇതിനെ ഒഫീഷ്യലി ആക്കണം എന്നുള്ളത്. എനിവേ, നമുക്ക് കാത്തിരുന്ന് കാണാം ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്നറിയാം. അടുത്തൊരു എവർഗ്രീൻ സോങ് വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വിശേഷങ്ങളും വാർത്തകൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വിശേഷങ്ങൾ ബാക്കിയാണ്. അപ്പൊ ഡോസും മോളിവുഡ് ടൈംസും ഈ വീക്കെൻഡ് സ്ക്രീനിങ്ങിലേക്ക് എത്തുകയാണ്. യെസ്, നിങ്ങൾക്ക് രണ്ട് സിനിമയിൽ ഏതാണോ ഇഷ്ടം നിങ്ങൾ മെസ്സേജ് അയക്കുക. HT Space Dos ആണെങ്കിൽ അങ്ങനെ, അല്ല മോളിവുഡ് ടൈംസ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: എന്റെ വണ്ടിയുടെ
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്, ഇതിനകത്ത് എസിയെ ജെ എമ്മിന്റെ എസിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
0: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1980.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാന്റെ ആക്രമണം. നിരവധി പേർക്ക് പരുക്ക്. വിമാനങ്ങൾ റദ്ദാക്കി. ഡൽഹിയിൽ തീപിടുത്തം. 20-ലധികം മരണം. സ്ഥലംമാറ്റവും ബന്ധുനിയമനവും സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ടെർമിനൽ ഒന്നിലാണ് ആക്രമണം ഉണ്ടായത്. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റിന് നേരെയും ആക്രമണമുണ്ടായി. യുഎസിന്റെ 5 കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് യുഎസ് സെൻട്രൽ കമാൻഡ് തള്ളി. ഇറാനിൽ യുഎസ് കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷൻ ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യുഎസ്. ഹോർമുസ് കടലെടുക്ക് തുറന്നാലും ഇറാനെതിരെയുള്ള ഉപരോധം നീക്കില്ലെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിച്ചാൽ മാത്രമേ ഉപരോധങ്ങളിൽ ഇളവ് നൽകുകയുള്ളൂ എന്നും റൂബിയോ. ഡൽഹിയിലെ റെസ്റ്റോറന്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 20-ലധികം പേർ മരിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൽഹി മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ദുരിതം അനുഭവിക്കുന്നവർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിനുവേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്ന് മന്ത്രി. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് എംഎൽഎ ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരുംമുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദല്ലാൾമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന് സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പരോൾ വ്യവസ്ഥ ലംഘിച്ച് പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ റീൽ ഷൂട്ട്. 7 പ്രതി അശ്വിന്റെ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അശ്വിൻ തന്നെയാണ് റീൽ പങ്കുവച്ചത്. നിലവിൽ പരോളിലാണ് അശ്വിൻ. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പരോൾ വ്യവസ്ഥയിൽ ഒന്ന്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൂട്ട പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ പരോൾ വ്യവസ്ഥയുടെ ലംഘനം നടന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് SIT റിപ്പോർട്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവ് പോലും നശിപ്പിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവ് നശിപ്പിച്ച് മാറ്റം വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ടത് അത്യാവശ്യമാണെന്നും അവർക്ക് ജാമ്യം ലഭിച്ചാൽ നീതി നിർവഹണം തടസ്സപ്പെടുമെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികളുടെ ജാമ്യഹർജി ഇന്ന് പരിഗണിക്കും. അതിനിടെയാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള SIT റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. നവകേരള ബസിനു നേരെ കല്ലേറുണ്ടായെന്ന് പ്രതികൾ പറഞ്ഞത് കള്ളമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കെഎസ്ആർടിസി ബസ് ഡ്രൈവറുടെ മൊഴിയും പ്രതികൾക്കെതിരാണെന്ന് SIT റിപ്പോർട്ട്. ബസ് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് ഡ്രൈവർ അഭിലാഷിന്റെ മൊഴി. CMRL എക്സാലോജിക്ക് പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായ റെയ്ഡിനിടെയുണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് ED ആവശ്യപ്പെട്ടേക്കും. ബംഗാളിൽ സമാന ആക്രമണമുണ്ടായപ്പോൾ CBI അന്വേഷണം നടന്നിരുന്നു. CMRL എക്സാലോജിക്ക് ഉൾപ്പെട്ട വിവാദം റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. കന്റോൺമെന്റ് ACP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ 30 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. 4 SHOമാരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. കുറ്റപത്രം ഉൾപ്പെടെ വേഗത്തിലാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം CPI നേതാക്കൾ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ആസൂത്രിതമെന്ന് ED ആരോപണം. CPI നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ED നിലപാട്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിനായി നടക്കുന്ന തർക്കത്തിനിടെ ഇന്ന് നിർണായക CPM CPI ചർച്ച. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് നൽകാൻ കഴിയില്ലെന്നാണ് CPMന്റെ നിലപാട്. നേതൃസ്ഥാനം കിട്ടിയേ തീരൂ എന്നാണ്. അതുവരെ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും തീരുമാനിച്ചിരിക്കുകയാണ് CPI. ഉപനേതൃസ്ഥാനം കൊടുക്കാനാകില്ലെന്ന് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ MV ഗോവിന്ദൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, കേരള മുഖ്യമന്ത്രി VD സതീശൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖോ ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. സ്ഥാനമൊഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി നിയമിച്ചു. 10 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. മലയാളികളായ UT ഖദർ, KJ ജോർജ് എന്നിവരും മന്ത്രിസഭയിൽ ഉണ്ട്. നിർബന്ധിത തൊഴിലെടുപ്പിക്കലിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50 രാജ്യങ്ങൾക്കുമേൽ പുതിയ തീരുവ ചുമത്താനുള്ള നീക്കവുമായി US ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. US ട്രേഡ് റെപ്രസെന്റേറ്റീവ് മുന്നോട്ട് വച്ചിരിക്കുന്നത് 10 മുതൽ 12.5% വരെ തീരുവയാണ്.
4: Home FM News.
5: Time check.
6: Good afternoon. ഇപ്പോൾ സമയം 1:07.
5: Time check.
7: Weather update.
8: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
9: Current temperature in Dubai 35°C, humidity 54%.
5: Weather update.
8: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ നമ്മള് ഉച്ച എത്തി അല്ലേ, ലാസ്റ്റ് അവറിലേക്ക് എത്തി. ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഈയിടെയായിട്ട് ഞാൻ ചോദിക്കാറേ ഇല്ല, എല്ലാവരും തിരക്കുകളിലായിരിക്കും എന്നറിയാം. എന്നാലും കൃത്യസമയത്ത് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുന്നവരും ഉണ്ട് അല്ലേ. ഓഫീസിൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ചോറ്റുപാത്രമൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പാൻട്രിയിലേക്ക് ഓടുന്ന എത്രയോ ഫ്രണ്ട്സ് നമുക്കുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ആ ഒരു സ്റ്റൈലി അല്ല കേട്ടോ. നമ്മൾ ഈ ഒരു ടൈമിൽ ഞാൻ മിക്കവാറും എനിക്ക് തോന്നുന്നു ജോലിയിൽ മീൻസ് റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ കാലം മുഴുവൻ ആ ടൈമിലൊക്കെ ഈ ഒരു ടൈം ഞാൻ എന്തൊക്കെയോ കൊണ്ട് ലൈവിലാണ്. ഒരു മണിക്ക് കൃത്യമായിട്ട് പലപ്പോഴും എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. യോഗമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ കഴിച്ചോ എന്നറിഞ്ഞ് ചോദിച്ചു എന്നേ ഉള്ളൂ. എനിവേ, നമ്മൾ ഉച്ച നേരത്തിലേക്ക് എത്തുമ്പോൾ എപ്പോഴും ഈ ഒരു ടൈമിൽ നമ്മൾ പറയുന്നതാണ് ട്രാവൽ കഥകൾ അല്ലേ. ഒരുപാട് ആൾക്കാർ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഇൻ കേസ് അവരിവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. എന്തായാലും നമ്മുടെ ട്രാവൽ ലിസ്റ്റിലേക്ക് പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് ആഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ അല്ലേ. അപ്പോൾ ആഗോളതലത്തിലുള്ള വലിയ വലിയ ടൂറിസം ബോർഡുകൾ ഇപ്പോൾ ഇന്ത്യൻ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ജനപ്രിയ താരങ്ങളെ അവരുടെ ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പുതിയ ട്രെൻഡ് പരക്കെ കാണാം നമുക്ക്. അപ്പോൾ ഈ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ സ്വന്തം കിങ് ഖാൻ ഷാറുഖ് ഖാൻ തന്നെയാണ്. ദുബായ് ടൂറിസത്തിന്റെ ഫേസ് ആയിട്ട് വർഷങ്ങളായിട്ട് തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം അല്ലേ. ഇപ്പോൾ ദുബായുടെ ലക്ഷറിയും ഫാമിലി എക്സ്പീരിയൻസുകളും ഒക്കെ തന്റെ ഗ്ലോബൽ അപ്പീൽ വഴി ലോകമെമ്പാടും എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് ഷാറുഖ് ഖാൻ വഹിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെ കത്രീന കൈഫ് മാൽദീവ്സിന്റെ ടൂറിസത്തിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടുത്തെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചുകൾ, സണ്ണി സൈഡ് ഓഫ് ലൈഫ് എന്നൊരു ക്യാമ്പയിനും ഇന്ത്യൻ ട്രാവൽ മാർക്കറ്റിലേക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് എത്തിക്കാൻ കത്രീന കൈഫിന് സാധിച്ചിട്ടുണ്ട്. അതൊരു എന്താ പറയുക, ഒരു 90% നമുക്കത് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടുപേരുടെ കാര്യമാണെങ്കിൽ, ഇനി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൾ സാറ ടെണ്ടുൽക്കർ, അത് ഇവിടെ എങ്ങുമല്ല, നേരെ പോയത് ഇവിടെ ഓസ്ട്രേലിയയിലേക്കാണ്. എന്തായാലും ഓസ്ട്രേലിയ തങ്ങളുടെ പുതിയ പ്രൊമോഷണൽ ക്യാമ്പയിന്റെ ഭാഗമാക്കി മാറ്റി. അതൊരു എന്താ പറയുക, ഒരു 90% നമുക്കത് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടുപേരുടെ കാര്യമാണെങ്കിൽ, ഇനി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൾ സാറ ടെണ്ടുൽക്കർ, അത് ഇവിടെ എങ്ങുമല്ല, നേരെ പോയത് ഇവിടെ ഓസ്ട്രേലിയയിലേക്കാണ്.

നല്ലൊരു നടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ്. എനിക്ക് ആക്ച്വലി നമ്മുടെ മലയാളത്തിലൊരു ആക്ട്രസ്സുമായിട്ട് വളരെ സാമ്യമുള്ളൊരു ഫേസാണ് പ്രിയങ്കയ്ക്ക്. ഇന്നലെ ഞാൻ വേറൊരു എനിക്കൊന്നു ദ റൈഡ് എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നൊരു കുട്ടിയില്ലേ, പേര് പെട്ടെന്ന് വിട്ടുപോയി, ഞാൻ ഇനി ഓർക്കുമ്പോൾ പറയാം. ആ പ്രിയങ്കയ്ക്ക് ശരിക്കും ആ ഒരു ഫേസോട് ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. എനിവേ, എന്തായാലും പ്രിയങ്ക മോഹനെ കൊറിയ ടൂറിസം ഓർഗനൈസേഷൻ തങ്ങളുടെ ഓണററി അംബാസഡറായിട്ട് ഒഫീഷ്യലായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ടൂറിസം കൾച്ചറൽ ബന്ധങ്ങൾ കൂടുതൽ എന്താ പറയുക കൂടുതൽ ആഴത്തിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ നീക്കം വന്നിരിക്കുന്നത്. ഇപ്പൊ കൊറിയൻ സിനിമകളും വെബ് സീരീസും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു തരംഗം എന്ന് പറയുന്നത് ചെറുതല്ല അല്ലേ. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത മെയ്ഡ് ഇൻ കൊറിയ എന്ന് പറഞ്ഞ സിനിമ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പ്രിയങ്ക മോഹന്റെ തകർപ്പൻ പെർഫോമൻസ് അതിൽ ശ്രദ്ധേയമാണ്. അപ്പൊ ആ ഒരു പോപ്പുലാരിറ്റി തന്നെയാണ് കൊറിയൻ ടൂറിസത്തിന്റെ മുഖമായി പ്രിയങ്കയെ മാറ്റാൻ കാരണമായത്. അപ്പൊ ഇന്ത്യൻ ഐക്കൺസ് എല്ലാം ഇങ്ങനെ ആഗോള ടൂറിസത്തിന്റെ അമരത്തേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് കൂടിയാണ് വലിയൊരു അഭിമാനം അല്ലേ. അപ്പൊ പ്രിയങ്ക മോഹന്റെ ഈ ഒരു പുതിയ ഗ്ലോബൽ നേട്ടത്തെക്കുറിച്ച് ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം എനിക്ക് ആ ഒരു മൂവി കണ്ടപ്പോഴേക്കും പ്രിയങ്കയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ആക്ടിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ആ ഒരു മൂവി കണ്ടതിന് ശേഷം ഞാൻ പലതവണ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പറയുമ്പോൾ ആ മൂവി കാണണമെന്ന് സജസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് രണ്ട് പേരൊന്ന് മെസ്സേജ് അയച്ചിരുന്നു ആ ഒരു വീക്കെൻഡ് അവർ കാണാം കണ്ടിട്ട് പറയാന്ന്. ഒരാളാന്ന് തോന്നുന്നു റാസൽ ഖൈമയെന്നോ മറ്റോ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. പേര് ഞാൻ മറന്നുപോയി. അവർ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ. ആ മൂവി കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ട്രെൻഡിങ് സോങ്ങിലേക്ക് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. എങ്ങനെയാണ് ഡോസ് മൂവി കാണണ്ടേ? May 27 ശരിക്കും സിജു വിൽസൺ നായകനായ ഈ സിനിമ, ഒരു മെഡിക്കൽ ത്രില്ലറാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ ഹോം സ്ക്രീനിലേക്ക് ഈ വീക്കെൻഡിലേക്ക് വീക്കെൻഡിലെത്തുകയാണ് ഡോസ് എന്ന സിനിമ, സിജു വിൽസൺ നായകനാകുന്നത്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ മെസ്സേജ് അയക്കാം. സി, നമുക്കൊരു സിനിമ അങ്ങനെ ഫ്രീ ആയിട്ട് കാണാൻ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ. സോ ഹോം സ്ക്രീനിൽ നമുക്ക് സ്വസ്ഥമായിട്ട് വന്നിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് ഡോസ് ആണ് കാണാൻ ആഗ്രഹമെങ്കിൽ ഡോസ് എന്ന് പേരെഴുതുക. നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ടത് 0585829220. അതുപോലെ ഈ വരുന്ന June 5 വെള്ളിയാഴ്ചയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ മൂവി, നസ്ലിൻ അഭിനയിക്കുന്ന മൂവി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും ഈ വീക്കെൻഡ് ഹോം സ്ക്രീനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ HT സ്പേസ് മോളിവുഡ് ടൈംസ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിലേക്കും പൈതൃകത്തിലേക്കൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഏതൊരു ട്രാവൽ ലവേഴ്സിനെ ഒരുപോലെ ആകർഷിക്കുന്ന മധ്യപ്രദേശിലെ സുന്ദരമായ ഒരു ചരിത്രഭൂമിയെക്കുറിച്ചാണ് ഇനി ഇപ്പം ഈ നിമിഷം പറയാൻ പോകുന്നത്. ലോക പ്രശസ്തമായിട്ടുള്ള സാഞ്ചി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ട്രാവലിനെ ഒരുപാട് നെഞ്ചേറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ചരിത്ര നഗരത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി യാത്ര. ഓക്കെ, അപ്പോൾ ബുദ്ധമത സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നായിട്ടുള്ള സാഞ്ചി സ്തൂപങ്ങൾ കാണാൻ ഓരോ വർഷവും അവിടെ എത്തുന്ന ആൾക്കാരുടെ കണക്കെടുക്കാൻ പറ്റില്ല, ലക്ഷക്കണക്കിന് ട്രാവലേഴ്സാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രവാസി എന്ന നിലയിൽ നമ്മൾ UAE മോഡേൺ ആർക്കിടെക്ചറൊക്കെ ഒരുപാട് കാണാറുണ്ടെങ്കിലും ഈ കാലത്തെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന ഇത്തരം ഒരു ഏൻഷ്യൻറ്റ് ഹെറിറ്റേജ് സൈറ്റ് നേരിട്ട് കാണുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അല്ലേ. മധ്യപ്രദേശിലെ റൈസൻ ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ സാഞ്ചി സ്തൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ BC 3 നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, BC 3 മൗര്യ സാമ്രാജ്യം അങ്ങനെ പറഞ്ഞ ഒരുപാട് സാമ്രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ, അതിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന അശോക ചക്രവർത്തി, അദ്ദേഹമാണ് ഈ സ്തൂപങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. അശോകനെ കുറിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളിതെല്ലാം പഠിച്ച് കാണാതിരുന്ന് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഭാരതീയ കലയുടെയും വാസ്തുവിദ്യയുടെയൊക്കെ ഒരു വലിയ ലൈഫ് മ്യൂസിയം തന്നെയാണ് ഈ ഒരു സാഞ്ചി സ്തൂപങ്ങൾ നിലനിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചരിത്രഭൂമിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുക എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രേറ്റ് സ്തൂപയാണ്. അതായത് ബുദ്ധദേവന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള അർദ്ധഗോളാകൃതിയിലുള്ള നിർമ്മിതിയാണ്. അപ്പോൾ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായിട്ട് നമുക്കിതിനെ കാണാം. ഇതിന് ചുറ്റുമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവാടങ്ങൾ, അതായത് തോരണങ്ങൾ കാണാൻ വേണ്ടി മാത്രം ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തുമാത്രം സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നതെന്ന് അറിയാമോ. അപ്പോൾ ഈ 4 കവാടങ്ങളിലും കൊത്തിവെച്ചിട്ടുള്ള നമ്മുടെ ശില്പകലകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ ബുദ്ധൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ, ജാതക കഥകളൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിലാണ് ഈ കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഇങ്ങനെ പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സ്റ്റോറി ബുക്ക് ഈ കല്ലുകളിൽ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ, അതായത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ സാഞ്ചി ഇടം പിടിച്ചതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണും ഈ അപൂർവമായിട്ടുള്ള നിർമ്മിതികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചരിത്രത്തെയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്ന ആൾക്കാരാണെങ്കിൽ സാഞ്ചിയിലെ സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് ഒട്ടും മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കുന്നിൻമുകളിൽ ഈ എന്താ പറയുക, കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ സൺലൈറ്റൊക്കെ ഈ സ്തൂപങ്ങളിൽ വന്ന് പതിക്കുന്ന ആ ഒരു കാഴ്ച, അത് ശരിക്കും എന്താ പറയുക, ബ്രത്ത് ടേക്കിംഗ് ആണ്. മനസ്സിനൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയും സമാധാനം ഒക്കെ ആ ഒരു വൈബ് കൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ സാഞ്ചി സ്തൂപങ്ങൾക്ക് പുറമെ അവിടുത്തെ പുരാവസ്തു മ്യൂസിയവും, അതായത് ആർക്കിയോളജിക്കൽ മ്യൂസിയവും വിസിറ്റേഴ്സ് കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അശോകസ്തംഭത്തിൻ്റെ അവശിഷ്ടങ്ങളും അക്കാലത്തെ അപൂർവമായിട്ടുള്ള നാണയങ്ങൾ, ശില്പങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ മാത്രം നമ്മൾ വായിച്ചു പഠിച്ച കാര്യങ്ങളിൽ നേരിട്ട് കാണാൻ പറ്റുന്നൊരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് കൂടിയായിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ റോഡ് മാർഗ്ഗമാണെങ്കിലും റെയിൽ മാർഗ്ഗമാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ ഏതാണ്ട് ഒരു 46 കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് പോകാനായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഭോപ്പാലിൽ നിന്നും നമുക്ക് ടാക്സി വേണമെങ്കിൽ അങ്ങനെ ആകാം, അതല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻസ് വഴിയാണെങ്കിൽ അങ്ങനെ പോകാം. ഇനി എന്തായാലും കംഫർട്ടബിളായിട്ട് നമുക്ക് സാഞ്ചിയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് സാഞ്ചി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. അപ്പോൾ ഇനി അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ബക്കറ്റ് ലിസ്റ്റിൽ സാഞ്ചി കൂടി കൂട്ടിക്കോ. അപ്പോൾ നമ്മുടെ ഈ തിരക്കേറിയ ബിസി ലൈഫിൽ നിന്നും മാറി വളരെ കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഫ്കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിരിക്കും സാഞ്ചി. അപ്പോൾ പോയിട്ട് വന്നവരോ അല്ലെങ്കിൽ ഇതുവരെയും പോകാൻ കഴിയാതിരിക്കുന്നവരോ പ്ലാനിലുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് മീ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ട്രാഫിക് അപ്ഡേറ്റ്സ് എവിടെയെങ്കിലും അറിയുന്നെങ്കിൽ പറയുക. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സന്തോഷാണെന്ന് തോന്നുന്നു, അദ്ദേഹം നമ്മുടെ ഗ്ലോബൽ വില്ലേജിനടുത്ത് ഭയങ്കരമായിട്ട് ട്രാഫിക് ഇപ്പോൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ട്രാഫിക് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഞങ്ങളെ അറിയിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പ്ലീസ് മെസ്സേജ് വിത്ത് അസ്. അപ്പോൾ ടാറ്റ ബബായി. ഞാനും പാട്ടൊക്കെ കേട്ട് നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാൻ 2-4 സമയമുണ്ട് കേട്ടോ. മലയാളി ഡയൽ ഷീപ്സ് എത്തും, അപ്പോൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ പാട്ടുകൾ കേൾക്കാം, അതോടൊപ്പം തന്നെ ട്രാഫിക് അപ്ഡേറ്റ് ഉടനെ അറിയാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ സമയം 1:36 ആയിട്ടുണ്ട്. നമുക്ക് ദുബായ് ഷാർജ റോഡുകളിലെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. അന്ന് തന്നെ ഈ 311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുക്കുമ്പോൾ ദുബായിൽ നിന്ന് അബുദാബി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലെ ഗ്ലോബൽ വില്ലേജിന് തൊട്ട് മുമ്പായിട്ട് നിലവിൽ വളരെ കടുത്ത ഹെവി കണ്ടീഷനാണ് അനുഭവപ്പെടുന്നത്. ട്രാഫിക് ബ്ലോക്ക് കാരണം ഈ ഭാഗത്ത് വെഹിക്കിൾസ് ഒക്കെ വളരെ സ്ലോലിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അബുദാബി ലക്ഷ്യമായിട്ട് പോകുന്നവർ ഈ റൂട്ടിലെ ഡിലേ പ്രത്യേകം ശ്രദ്ധിക്കണേ. കുറച്ച് പേര് അതുമായിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ട്, ഷാറൂഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ പേര് ആ വഴി യാത്ര ചെയ്യുന്നുണ്ട്. യെസ് ഓക്കെ, നമുക്ക് D61 ഹെസ സ്ട്രീറ്റ് നോക്കുമ്പോൾ ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും അൽഖേൽ റോഡ് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ അൽ ബർഷ ഏരിയയ്ക്ക് സമീപം ഇപ്പോഴും മിഡ് ഡേ റഷ് തുടരുന്നുണ്ട്. അതുപോലെ E44 അൽ അവീർ റോഡ് നോക്കുമ്പോൾ റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്കും അതുപോലെ ഇന്റർനാഷണൽ സിറ്റിക്കും അടുത്തുള്ള ജംഗ്ഷൻസിൽ ഇപ്പോഴും നേരിയ തോതിൽ സ്ലോ ട്രാഫിക്കാണ് കാണിക്കുന്നത്. ഇനി ഷാർജ അൽഖാൻ ഏരിയ നോക്കുമ്പോൾ അൽഖാൻ സ്ട്രീറ്റിൽ നിന്നും മജാസ് ഭാഗങ്ങളിലേക്ക് തിരിയുന്ന റൗണ്ട് ബോട്ടിലും വാഹനങ്ങളുടെ ചെറിയ നിര കാണാം. അപ്പോൾ ഈ പറഞ്ഞ റൂട്ടിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നവർ ദയവായി അല്പം എക്സ്ട്രാ ടൈം കരുതുക കേട്ടോ. ഡ്രൈവ് സേഫ് ഗൈസ്, കീപ് എ സേഫ് ഡിസ്റ്റൻസ് ആൻഡ് സ്റ്റേ കൂൾ. അപ്പോൾ അടുത്ത പാട്ടുകൾ കേൾക്കുക. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
2: ഡോസ് മെയ് 27 GCCയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. Mid morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സ്ഥലം മാറ്റവും ബന്ധു നിയമനവും സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ടെർമിനൽ ഒന്നിലാണ് ആക്രമണം ഉണ്ടായത്. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റിന് നേരെയും ആക്രമണമുണ്ടായി. യുഎസിന്റെ അഞ്ചാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് യുഎസ് സെൻട്രൽ കമാൻഡ് തള്ളി. ഇറാനിൽ യുഎസ് കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷൻ ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യുഎസ്. രാജ്യത്തെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചതായി കുവൈറ്റ് എയർവേസിന്റെ അറിയിപ്പ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് നടപടിയെന്ന് കമ്പനി വ്യക്തമാക്കി. വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ച ശേഷം യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുകയും പുതിയ യാത്രാസമയ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ. യാത്രക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി കുവൈറ്റ് എയർവേസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും നിരന്തരം പരിശോധിക്കണമെന്നും കമ്പനി നിർദ്ദേശിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറന്നാലും ഇറാനെതിരെയുള്ള ഉപരോധം നീക്കില്ലെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിച്ചാൽ മാത്രമേ ഉപരോധങ്ങളിൽ ഇളവ് നൽകുകയുള്ളൂവെന്നും റൂബിയോ. ഡൽഹിയിലെ റെസ്റ്റോറന്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 20-ലധികം പേർ മരിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൽഹി മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ദുരിതം അനുഭവിക്കുന്നവർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി. ഡൽഹി ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. അനുമതിയില്ലാതെ 25 മുറികൾ പ്രവർത്തിച്ചുവെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ വിദേശ പൌരന്മാരായിരുന്നു ഉണ്ടായത്. രാവിലെ താമസക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. ഇതാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിനുവേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലംമാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്ന് മന്ത്രി. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് എംഎൽഎ ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരുംമുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദലാൽമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന് സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പുതിയ അംഗങ്ങളെ നിയമസഭാ ചട്ടം പഠിപ്പിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ഇടപെടരുതെന്ന് സഭയിൽ സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകി. പുതിയ എംഎൽഎമാരെ നിയമസഭാ ചട്ടം പഠിപ്പിക്കാൻ ഈ മാസം 17 സെമിനാർ സംഘടിപ്പിക്കും. ശൂന്യവേളയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രത്യേക റൂളിംഗ്. 71 പുതിയ എംഎൽഎമാരാണുള്ളതെന്നും ഇന്നലെ തുടക്കമായതിനാൽ പലരും സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടെന്നും സ്പീക്കർ. അംഗങ്ങൾ ചേർന്ന് മുഖം മറച്ചു നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണമെന്ന് സ്പീക്കർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി സിപിഎം സിപിഐ ചർച്ച മുറുകുന്നു. ഇക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും ഇന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ച വിജയിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അപമാനത്തിന്റെ പ്രശ്നമില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവിയുടെ പ്രശ്നമല്ല ഉള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുന്നണിയാണത്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ സിപിഐക്ക് കഴിയും, സിപിഎമ്മിനും അതിന് കഴിയണമെന്ന് ബിനോയ് വിശ്വം. പരോൾ വ്യവസ്ഥ ലംഘിച്ച പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ റീൽ ഷൂട്ട്. 7 പ്രതി അശ്വിന്റെ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അശ്വിൻ തന്നെയാണ് റീൽ പങ്കുവച്ചത്. നിലവിൽ പരോളിലാണ് അശ്വിൻ. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പരോൾ വ്യവസ്ഥയിൽ ഒന്ന്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൂട്ടപ്പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ പരോൾ വ്യവസ്ഥയുടെ ലംഘനം നടന്നിരിക്കുന്നത്. ഇനി സഹയാത്രികനല്ല, പാർട്ടിയുടെ ഭാഗമെന്ന് കെ ടി ജലീൽ. താനും ഭാര്യയും സിപിഎം പാർട്ടി അംഗത്വം എടുക്കുന്നുവെന്ന് സ്ഥിരീകരിച്ച് ജലീൽ. പ്രസ്ഥാനത്തിന്റെ പ്രതിസന്ധിക്കാലത്ത് ഒപ്പം ചേരുകയെന്നത് സാമൂഹിക ഉത്തരവാദിത്വം. മതാചാരങ്ങൾ പിന്തുടരുന്ന ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം എടുക്കാനാകില്ലെന്ന് വ്യാപക വ്യാജ പ്രചരണമുണ്ട്. അതിനെതിരായ പ്രതിരോധം കൂടിയാണ് തന്റെ പാർട്ടി അംഗത്വമെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നവകേരള ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് പ്രതികൾ പറഞ്ഞത് കള്ളമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കെഎസ്ആർടിസി ബസ് ഡ്രൈവറുടെ മൊഴിയും പ്രതികൾക്കെതിരാണെന്ന് എസ്ഐടി റിപ്പോർട്ട്. ബസ് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് ഡ്രൈവർ അഭിലാഷിന്റെ മൊഴി. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
6: Time check.
7: Weather update.
8: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 41%.
6: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
9: You're tuned into Home 92.2 FM. Home is a feeling.

സർവം മായ എന്ന ചിത്രത്തിലെ ഗാനം. ചിരിതൊട്ട് ചിലമ്പിട്ട് ചുവടുവയ്ക്ക് വലം വെച്ച് പറക്കുന്ന കുരുവികളെ, അതിലലിയാനാരു. ഈ പാട്ട് ഇന്നലെ എന്നോട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സീമ മെസ്സേജ് അയച്ചതായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്യാനായിട്ട് വിട്ടുപോയി സീമ. ഇന്ന് പെട്ടെന്ന് സീമയുടെ മെസ്സേജ് ആദ്യമേ തന്നെ നമ്മുടെ മലയാളിയുടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ടപ്പോഴാണ്, അയ്യോടാ ഞാനിത് ഇന്നലെ പ്ലേ ചെയ്തില്ലല്ലോ, സീമ കാത്തിരുന്ന് കാണുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ചേച്ചി, ഇനി ഒരിക്കലും വൈകരുത്, പെട്ടെന്ന് തന്നെ ആ പാട്ട് പ്ലേ ചെയ് ഷീബ എന്ന് ഞാൻ പറഞ്ഞു. ഞാനങ്ങ് പ്ലേ ചെയ്തു. അത് കേട്ടുകൊണ്ടിരുന്ന പോലെ തന്നെ സീമ സന്തോഷത്തോടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വാവ് താങ്ക് യു ഷീബ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും എനിക്ക് വിഷമിപ്പിക്കാൻ ഇഷ്ടമല്ല. എപ്പോഴാണോ നിങ്ങൾ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നത്, ചിലപ്പോൾ ചില സമയത്ത് എൻ്റെ കയ്യിൽ ആ പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന അവസരമായിരിക്കില്ല. ചിലപ്പോൾ ട്രാക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുക, ചിലപ്പോൾ എൻ്റെ ലൈബ്രറിയിൽ അത് ആഡ് ആയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ കുറേ കുറേ പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും പാട്ടും ഉൾപ്പെടുത്താനും പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ചില സമയത്താണ് ചിലപ്പോൾ നിങ്ങളുടെ പാട്ട് വെക്കാൻ പറ്റാതെ പോകുന്നതെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഫുൾ എൻ്റെ മനസ്സിലിങ്ങനെ വിഷമമായിരിക്കും. ഞാൻ വൈകുന്നേരം ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആലോചിക്കും, ഇന്ന് ആ പാട്ട് പ്ലേ ചെയ്തില്ല, നോക്കട്ടെ നാളെ ആ പാട്ട് പ്ലേ ചെയ്യണമെന്ന് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ എന്താ ചിന്തിക്കുന്നത്, കയറി വാട മക്കളെ, കയറി വാ, ഇത് ഹോം എടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാം. വേഗം വേഗം സന്ദേശങ്ങൾ അയച്ചോളൂ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഒരു ഹായ്, ഒരു ഹലോ, ഒരു നമസ്കാരം, ഒരു ഹലോ നീണ്ടെന്ന ഹലോ, പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാം. വേഗം വേഗം സന്ദേശങ്ങൾ അയച്ചോളൂ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഒരു ഹായ്, ഒരു ഹലോ.

0: ആശംസകളാണെങ്കിൽ ആശംസകളായിട്ട് പറയാനും അല്ലാതെ കുഞ്ഞു കുഞ്ഞു മെസ്സേജുകളൊക്കെ സന്തോഷത്തോടെ പറയാനും നിങ്ങളുടെ പേര് പറയാനും ഒക്കെ ആഗ്രഹിച്ചാണ് ഞാനിവിടെ ഉള്ളത്. അപ്പോൾ മെസ്സേജ് അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഓരോരോ സുഹൃത്തുക്കളായിട്ട്. പിന്നെ ഈ വീക്കെൻഡിൽ നമുക്ക് രണ്ട് സിനിമയുണ്ട്. ഒന്ന് ഡോസ് ആണ്, എല്ലാവർക്കും അറിയാം. പിന്നെ ഒന്ന് മോളിവുഡ് ടൈംസ് ആണ്. ഈ രണ്ട് സിനിമയും ഫ്രൈഡേ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ടണ്ടടേ, രണ്ട് സിനിമയും ഫ്രൈഡേയോ? ആ ഇപ്പോൾ ആ ഒരു ടൈമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടിക്കറ്റിന് വേണ്ടിയൊരു മെസ്സേജ് അയക്കേണ്ട, ഞാൻ പറയാം. ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, മോളിവുഡ് ടൈംസിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് പെട്ടെന്ന് തന്നെ അയച്ചോ കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഞാൻ അടുത്ത ട്രെൻഡിങ്ങിലുള്ള പാട്ട് നമ്മുടെ മോളിവുഡ് ടൈംസിലെ അപ്ന ഫ്രൈഡേ ആയക അതെല്ലാം പ്ലേ ചെയ്യാൻ പോകുന്നത്. അത് ഓൾറെഡി നിങ്ങൾ കുറേ പ്രാവശ്യം കേട്ടതല്ലേ. ഞാൻ അതിലെ തന്നെ ഗോഡ് സോങ് ആണ് പ്ലേ ചെയ്യാൻ പോകുന്നത് മോളിവുഡ് ടൈംസിലെ പാട്ട്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളൊരു പാട്ടാണ്, നല്ല കിടിലം ഒരു പാട്ടാണ്, കിടുക്കാച്ചി പാട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു കിടുക്കാച്ചി പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ വേഗം മെസ്സേജ് അയച്ചോളൂ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മോളിവുഡ് ടൈംസ് അല്ലെങ്കിൽ MT എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അച്ഛന്തമുള്ള പേരും കൂടി ചേർത്തുകൊണ്ട് വേഗം നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 0585829220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനി നമ്മുടെ ട്രെൻഡിങ് സോങ്.
1: Trending song of the heart.

0: ടിക്ടോക് സംഘർഷം. ഷാർജയിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊലപാതകത്തിലേക്ക് നയിച്ചത് ലൈവ് സ്ട്രീമിംഗിനിടെയുള്ള വെല്ലുവിളി. മലയാളികളായ 5 പേരെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. സാമൂഹിക മാധ്യമങ്ങൾ കൊലയാളികളാകുമ്പോൾ.
1: Let's talk with Mini Padma. Vilikam toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
4: എന്ത് കാര്യം?
5: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.
16: എന്റെ വണ്ടിയുടെ കാര്യം.
17: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
18: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, division of Dhanya Group since 1982.
19: You are listening to Home 92.2 FM. Home is a feeling.
20: Malayalita,
21: kerala makale, kerala.

0: കുഞ്ഞിന്റെ അച്ഛൻ നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ട് വാഴത്തൂലെ പാട്ടൊന്ന് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സജീവാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ സജീവിന് ഹാപ്പിയായി, സന്തോഷമായി സജീവിന്. ഇല്ലേ സജീവേ, സജീവ് അപ്പൊ തന്നെ ഒരു ചിരിയൊക്കെ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ചിരിയൊക്കെ എനിക്ക് കിട്ടി കേട്ടോ, ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്നുള്ള ആ ഒരു ഊർജം എന്ന് പറയുന്നത്. അപ്പൊ ഇനി കുറച്ച് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവരുടെ പേരിലേക്ക് ഞാനൊന്ന് പോയിക്കോട്ടെ. നമ്മുടെ സനീഷിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് സനീഷ്, മെഹബൂബ മെഹബൂബാടാ, ഹായ് മെഹബൂബ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ഷീബ, ഇത് നമ്മുടെ ഹോമാണ്, ഇത് നമ്മുടെ വീടാണ്, കയറി വാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗണേഷ് കയറി വന്നിട്ടുണ്ട്. കയറി വന്നു ഗണേഷ്, സന്തോഷം. നമ്മുടെ റോഷ്നി ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. ഹായ് റോഷ്നി, സീമ ഷാജിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹലോ, ഹായ്, സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട്, സുഖമാണോ, പേര് വെച്ചിട്ടില്ല, ഞാനതാ നോക്കുന്നത്. എവിടെ പേരെവിടെ പേരെവിടെ 1325 അവസാനിക്കുന്ന നമ്പറിൽ നിന്നും പ്രൊഫൈൽ നോക്കുമ്പോൾ മാത്തുക്കുട്ടി തങ്കച്ചൻ എന്നാണ് കാണുന്നത്. മാത്തുക്കുട്ടി, മാത്തുക്കുട്ടിയുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദ് ഹാരിസിന് ഒരു ആഗ്രഹം, ദുബായ് ചോക്ലേറ്റ് എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ? ടണ്ടടാങ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഞങ്ങളിവിടെ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഓഫീസിലേക്ക് വന്നാൽ മതി. ഈ ചോക്ലേറ്റ് നിമിഷ നേരം കൊണ്ട് തീരുന്നത് താങ്കൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും താരാ, എനിക്ക് തോന്നുന്നു ഹാരിസ് അജ്മാനിൽ എവിടെയാണെന്ന് അല്ലേ. എന്തായാലും ഇത്ര ദൂരം യാത്ര ചെയ്ത് വരണ്ട, ഞങ്ങൾക്ക് തരാനായിട്ടുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിൻ്റെ മുന്നിൽ ഞാനിതാ ഒരു താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ്, ഒരു നമസ്കാരം, ഒരു സ്നേഹമൊക്കെ അറിയിച്ചിരിക്കുകയാണ്. ഹായ് ഷീബ ചേച്ചി, സുഖമാണോ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടിക്കുള ചേട്ടനാണ് ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഇടിക്കുള ചേട്ടാ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും കൂടെ ചേർന്നതിനും ഒക്കെ. പിന്നെ നമ്മുടെ അർജുൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വി ജി എസ് നായർ, ഹായ് വി ജി എസ് നായർ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുട്ടി ഷാർജയിൽ നിന്നും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് കുട്ടി, അവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു. എം ടി വിജിലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഗാർഗിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അർജുൻ, പ്രവീൺ, ഷഹീർ കോട്ടയിൽ, അശ്വന്ത്, അതുപോലെ തന്നെ മേഘ്ന, മുഹമ്മദ് സിഞ്ചു, പിന്നെ ഇന്നലത്തെ പാട്ട് തന്നില്ല. ഇന്നലത്തെ പാട്ട് ഏതായിരുന്നു? വെട്ടത്തിലെ പാട്ടാണോ ചോദിച്ചത്? നോക്കാം കേട്ടോ, നമുക്ക് ശരിയായി കളയാം. നമ്മുടെ ലോറൻസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ലോറൻസ്. ഹാർദിക്കിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഹാർദിക്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അസിറുവിൻ്റെ സുഖമല്ലേ എന്നുള്ള ചോദ്യം, അസിറു സുഖമാണ് ഇവിടെ എല്ലാവരും സുഖം. ആതിര സുരാജിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സന്തോഷ് കുമാർ പച്ചാട്ടിൻ്റെ മനോഹരമായ ഒരു മെസ്സേജ് ഇവിടെ വന്നു. പിന്നെ നമ്മുടെ നിയാസിയം മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അവിടെ ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് കാണാം. അപ്പോൾ ഇനിയും ഒരുപാട് പേര് സന്ദേശങ്ങളൊക്കെ അയക്കാനുണ്ട്. എന്തെങ്കിലും ആശംസകൾ പറയാനുണ്ടോ? ഇന്ന് ആരുടെയെങ്കിലും ജന്മദിനമാണോ? ഇന്ന് നമ്മുടെ ഇവിടെ നമ്മുടെ ഓഫീസിൽ രണ്ട് പേരുടെ ജന്മദിനമാണ്. നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഹോം 92.2 എഫ് എമ്മും അതുപോലെ തന്നെ 89.4 തമിഴ് എഫ് എമ്മും ഒരേ നമ്മൾ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ്. അവിടെ നമ്മുടെ തമിഴ് എഫ് എമ്മിലെ കീർത്തന, ആർ ജെ കീർത്തനയുടെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലെ വിവേകിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ടുള്ള ആശംസകളൊക്കെ അറിയിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം എന്നോട് തമിഴ് പാട്ടിൻ്റെ സമയത്ത് കറുപ്പ് മൂവിയിലെ പാട്ട് പ്ലേ ചെയ്യണേ ഷീബ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നോക്കി, കണ്ടില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം കേൾക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല, പേരോ എനിക്ക് ഓർമ്മയില്ല, ക്ഷമിച്ചേക്കണം. എന്നാലും കറുപ്പിലെ പാട്ടിന് നമുക്ക് തമിഴ് സോങ്ങിൻ്റെ സമയമാണല്ലോ, അതുകൊണ്ട് ഞാൻ കറുപ്പിലെ പാട്ട് പ്ലേ ചെയ്യുന്നു, നമുക്ക് കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 11A സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണാം. അതുപോലെ തന്നെ D92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ അൽസഫാ 2 ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. D95 ബാഗ്ദാദ് സ്ട്രീറ്റ് ഇൻ അൽനാദ 1 ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഓൺ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 11 അറൌണ്ട് S102 ഷാർജ റിംഗ് റോഡ്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
0: You are listening to

0: Home 92.2 FM. Home is a feeling.
1: ടിക്ടോക് സംഘർഷം. ഷാർജയിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊലപാതകത്തിലേക്ക് നയിച്ചത് ലൈവ് സ്ട്രീമിംഗിനിടെയുള്ള വെല്ലുവിളി. മലയാളികളായ 5 പേരെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. സാമൂഹിക മാധ്യമങ്ങൾ കൊലയാളികളാകുമ്പോൾ.
2: Let's talk with Mini Padma. Vilikam toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
3: You're tuned into Home 92.2 FM. Home is a feeling.

கருவாடா மக்களே கருவா.

0: സമുദ്രത്തിലെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് നമ്മുടെ മനോജാണ് മെസ്സേജ് അയച്ചിരുന്നത്. താങ്ക് യു മനോജ്, നല്ല പാട്ട്. ഒരുപാട് ദിവസമായി ഞാൻ ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ കൈകൾ കൊണ്ട് പ്ലേ ചെയ്തിട്ട്, അപ്പൊ എന്തായാലും അതിനൊരു അവസരം തന്നതിനുള്ള താങ്ക് യു ആണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് നമുക്കിനി എവർഗ്രീൻ പാട്ടുകളുടെ സമയമാണ്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹബീബ് ആവശ്യപ്പെട്ട ഗാനമാണ്. ഹബീബ് ചോദിച്ചിരിക്കുന്നത് ഒരു തലം മാത്രം എന്നുള്ള പാട്ടാണ്, അപ്പൊ അത് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്ത് ഹബീബേ ഹബീബേ ഹബീബിന്റെ പാട്ടാണ് അടുത്ത് വരാൻ പോകുന്നത്. നമ്മുടെ നിർമ്മൽ എവിടെയായിരുന്നു, നിർമ്മലിനെയും കൂട്ടുകാരെയും കാണാനേ ഇല്ലായിരുന്നല്ലോ, എന്തായാലും ഞാൻ ഇവിടെ ഉണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിർമ്മൽ. ഞാനും ഇവിടെ ഉണ്ട് നിർമ്മലെ, ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിർമ്മൽ കേൾക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ നള്ളിയമ്മ ബാംഗ്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ ഷീബക്കുട്ടി, രാവിലെ നമ്മുടെ അക്ഷയുടെ കൂടെ ആയിരുന്നു നമ്മൾ, ഞാനും ഇന്ന് നിത്യം കൂടെ കുറച്ച് ഇളയരാജ സാറിന്റെ തമിഴ് പാട്ടുകളും മലയാളം പാട്ടും ഒക്കെ പാടിയിരുന്നു, പാട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അമ്മ അത് കേട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അമ്മ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. പിന്നെ നമ്മുടെ ഹാർദിക് പറഞ്ഞിരിക്കുകയാണ്, ഹാർദിക് ഇന്നലെ ക്രിക്കറ്റ് വിജയിച്ചു എന്ന്. അപ്പോ വേറെ ആരും ഇല്ലായിരുന്ന, ഒരൊറ്റ ടീമായിരുന്നു ഉണ്ടായിരുന്നത് ഹാർദിക്. അയ്യോ വേണ്ട, അല്ലൊന്നും പറയണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ, ഇന്നലെ ക്രിക്കറ്റ് വിജയിച്ച ഹാർദിക്കിന് എല്ലാവിധ ആശംസകളും, നിങ്ങളുടെ ടീമിന് തന്നെ ആശംസകൾ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ നിയാസ് എൻ്റെ ഖൽബിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്, ക്ലാസ്മേറ്റ്സിലെ പാട്ട്. അപ്പോൾ ഇപ്പം ആദ്യം ഒരു തലം മാത്രം ഞാൻ പ്ലേ ചെയ്യും, അത് കഴിഞ്ഞ് ഒരു ചിന്ന ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം എൻ്റെ ഖൽബിലെയും പ്ലേ ചെയ്യുന്നതായിരിക്കും. സന്തോഷ് കുമാർ പച്ചാട്ട് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാനും ഇവിടെ തന്നെ ഉണ്ട് സന്തോഷേ. പിന്നെ നമ്മുടെ ലോറൻസ് ചായന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് ലോറൻസ് ചായ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും അങ്ങോട്ടും ആശംസകൾ അറിയിക്കുകയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ അറിയിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വരാം. അതിന് മുമ്പ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് ഈ വീക്കെൻഡിൽ രണ്ട് മൂവി കാണാനുള്ള അവസരമാണുള്ളത്, ഒന്ന് ഡോസ്, പിന്നെ ഒന്ന് മോളിവുഡ് ടൈംസ്. ഇപ്പം ഞാൻ മോളിവുഡ് ടൈംസിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഈ മണിക്കൂറിൽ. അടുത്ത മണിക്കൂറിൽ നമുക്ക് ഡോസിൻ്റെ ടിക്കറ്റിനെ പറ്റി പറയാം കേട്ടോ. അപ്പം മോളിവുഡ് ടൈംസ് സിനിമയ്ക്കുള്ളിൽ ഒരു നല്ലൊരു സിനിമ, ഒരു ഹൊറർ മൂവി, ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു ഹൊറർ മൂവി എടുക്കാൻ ഒരുങ്ങുകയാണ് മോളിവുഡ് ടൈംസിലൂടെ നമ്മുടെ നെസ്ലിൻ ടെൻഡേ. അപ്പോൾ നല്ലൊരു സിനിമയായിരിക്കും, അതിൻ്റെ ട്രെയിലർ പാട്ടും എല്ലാം കിടിലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ചിരുന്ന് ആ മൂവി കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ ടിക്കറ്റുകൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം MT അല്ലെങ്കിൽ മോളിവുഡ് ടൈംസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ട് നേരെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 0585829220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ റെഡിയല്ലേ അടുത്ത പാട്ട് കേൾക്കാനായിട്ട്?
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ശിവ.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ടിക്ടോക്ക് സംഘർഷം. ഷാർജയിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊലപാതകത്തിലേക്ക് നയിച്ചത് ലൈവ് സ്ട്രീമിംഗിനിടെയുള്ള വെല്ലുവിളി. മലയാളികളായ 5 പേരെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. സാമൂഹിക മാധ്യമങ്ങൾ കൊലയാളികളാകുമ്പോൾ.
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.
14: Malayalita!
15: Malayalita! Kerala, Kerala!

വേണം, എനിക്ക് അത്ര വേണം, എത്ര കാലമായിട്ട് അത്ര വേണ്ടേ അത്ര വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു, പാടിക്കൊണ്ടേ ഇരിക്കുന്നു, വേണോ വേണോ അത്ര വേണോ വേണോ എന്ന് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതുവരെയും കിട്ടിയിട്ടില്ല, കൊണ്ട് തന്നിട്ടേ ഇല്ല, എത്ര കാലമായി. ശരി, നടക്കട്ടെ. എന്നാലും ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് നമ്മുടെ നിയാസാണ്. നിയാസ് കേട്ടോ എന്തോ, നിയാസേ ഹൂയ് പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി, ഒരനക്കോ ഇല്ല, കേട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അപ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ മുക്താറിൻ്റെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, റോഷ്നി രേഷ്മയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഷഹീർ കോട്ടയിൽ, പിന്നെ നമ്മുടെ നൌഫലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് ജോസ് ദുബായിൽ നിന്നും. ഹായ് ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ജോസ്. പിന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ജോസ് ഒരു ഹായ് പറയുന്നത് നമ്മുടെ മലയാളി ഡായിലേക്ക്, അതുകൊണ്ടാണ് ഒരു സ്നേഹം കൂടുതൽ. ഇല്ലേ ജോസ്, ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ടുണ്ട് ജോസ്. എന്തായാലും ആ ചിരി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹാർദിക്കിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഒരു തലം മാത്രം പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നിർമ്മൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ജാക്സൺ ഇരുന്ന് ഒരേ പാട്ടെന്ന്, ഒരു തലം മാത്രം. ഞാൻ പെട്ടെന്ന് വിചാരിച്ചാണ് നമ്മുടെ റേഡിയോ ഒന്ന് ആ പാട്ടൊന്ന് നിർത്തിയാലോ, ഒന്ന് ഓഫ് ചെയ്താലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചതാ. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇരിക്കണ്ടേ ജാക്സ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ജാക്സൺ അങ്ങ് അന്തം വിട്ട് പാടിക്കോ, എന്നിട്ട് ആരെങ്കിലും എന്തടേ ഇവിടെ കൂവണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാനല്ല, ഞാൻ ജാക്സൺ അല്ലടാ എന്നങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കുവൈറ്റ് വിമാനത്താവള ആക്രമണം, ഒരു മരണം, 50-ലധികം പേർക്ക് പരിക്ക്, പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരും. ഗൺമാൻ മർദ്ദിച്ച കേസിൽ SIT ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്ത് കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ടെർമിനൽ ഒന്നിലാണ് ആക്രമണം ഉണ്ടായത്. കുവൈറ്റിലെ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 56 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേർ ഇന്ത്യക്കാരാണ്. കുവൈറ്റിൽ നയതന്ത്ര മിഷൻ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റിന് നേരെയും ആക്രമണമുണ്ടായി. US അഞ്ചാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് US സെൻട്രൽ കമാൻഡ് തള്ളി. ഇറാനിൽ US കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷൻ ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് US. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ക്വിഷം ദ്വീപിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചിരുന്നു. വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് വിവരം. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുവൈറ്റിനും ബഹ്റൈനും നേരെ നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ഇറാനെതിരെ രൂക്ഷമായ വിമർശനവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോ അൻവർ മുഹമ്മദ് ഗർഗാഷ്. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെ നേരിടണമെന്ന് അൻവർ ഗർഗാഷ്. രാജ്യത്തെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചതായി കുവൈറ്റ് എയർവേസിന്റെ അറിയിപ്പ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് നടപടിയെന്ന് കമ്പനി വ്യക്തമാക്കി. വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ച ശേഷം യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുകയും പുതിയ യാത്രാസമയ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ. യാത്രക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി കുവൈറ്റ് എയർവേസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും നിരന്തരം പരിശോധിക്കണമെന്നും കമ്പനി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിമാനം റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. 122 യാത്രക്കാരുമായി പുറപ്പെടാനൊരുങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. വിമാനം പുറപ്പെടാൻ ആരംഭിക്കാനിരിക്കെ യാത്ര റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. യാത്രക്കാരെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡൽഹി ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. അനുമതിയില്ലാതെ 25 മുറികൾ പ്രവർത്തിച്ചുവെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ വിദേശ പൌരന്മാരായിരുന്നു ഉണ്ടായത്. രാവിലെ താമസക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. ഇതാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിനുവേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലംമാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്ഥലംമാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്ന് മന്ത്രി. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്ഥലംമാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് MLA ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലംമാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരുംമുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദലാൽമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന് സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പുതിയ അംഗങ്ങളെ നിയമസഭാ ചട്ടം പഠിപ്പിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ഇടപെടരുതെന്ന് സഭയിൽ സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകി. പുതിയ എംഎൽഎമാരെ നിയമസഭാ ചട്ടം പഠിപ്പിക്കാൻ ഈ മാസം 17 സെമിനാർ സംഘടിപ്പിക്കും. ശൂന്യവേളയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിനു മുമ്പായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രത്യേക റൂളിംഗ്. 71 പുതിയ എംഎൽഎമാരാണുള്ളതെന്നും ഇന്നലെ തുടക്കമായതിനാൽ പലരും സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടെന്നും സ്പീക്കർ. അംഗങ്ങൾ ചേർന്ന് മുഖം മറച്ചു നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണമെന്ന് സ്പീക്കർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി സിപിഎം സിപിഐ ചർച്ച മുറുകുന്നു. ഇക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും ഇന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ച വിജയിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അപമാനത്തിന്റെ പ്രശ്നമില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവിയുടെ പ്രശ്നമല്ല ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുന്നണിയാണത്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ സിപിഐക്ക് കഴിയും, സിപിഎമ്മിനും അതിന് കഴിയണമെന്ന് ബിനോയ് വിശ്വം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമത്തിനുള്ള കുറ്റം ചുമത്തിയതിൽ ചോദ്യങ്ങളുമായി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. പരിശോധനകളില്ലാതെയാണ് നരഹത്യാകുറ്റം ചുമത്തിയതെന്നും എസ്ഐടിയുടെ ഉദ്ദേശം എന്തെന്നും കോടതി ചോദിച്ചു. വാദിഭാഗം ഇപ്പോൾ തയ്യാറാക്കിയ പരാതി പൊലിപ്പിച്ച് എഴുതിയതുപോലെയെന്നും കോടതി പരാമർശിച്ചു. ദൃശ്യങ്ങൾ പ്രധാനമെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി. ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഗൺമാൻമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. ഹർജി പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി. ആലപ്പുഴയിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് എസ്ഐടി റിപ്പോർട്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവ് പോലും നശിപ്പിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവ് നശിപ്പിച്ച് മാറ്റം വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ടത് അത്യാവശ്യമാണെന്നും അവർക്ക് ജാമ്യം ലഭിച്ചാൽ നീതി നിർവഹണം തടസ്സപ്പെടുമെന്നും എസ്ഐടി റിപ്പോർട്ടിൽ പറയുന്നു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 കഴിഞ്ഞ 9 മിനിറ്റ്.
6: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39°C, ഹ്യൂമിഡിറ്റി 41%.
6: Weather update.
7: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: You're tuned into Home 92.2 FM. Home is a feeling.

ഇവിടെ വിശന്ന് നിൽക്കുമ്പോഴാണ് അരുൺ വന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്, വട്ടേ ഇപ്പം എന്തെങ്കിൽ തായോ എന്ന്. എന്റെ പൊന്നരുണെ, ശരി എന്തായാലും ഞാൻ വട്ടേപ്പം പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഹലോ, എന്താണ് നോക്കിയിരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ, ഒരിക്കൽ കൂടി നമസ്കാരം. കേറി വാട മക്കളെ, കേറി വാ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അങ്ങനെ നമ്മളിതേ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് ഇങ്ങനെ കടന്നു കഴിഞ്ഞ് എപ്പോഴേ കടന്നു എന്ന് ചോദിച്ചാൽ മതി. കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ ഒരുപാട് പേരുടെ പാട്ടുകൾ ഇനിയും പ്ലേ ചെയ്യാനുണ്ട്. ഞാൻ പ്ലേ ചെയ്യാം, ഓരോന്നോരോന്നോരോന്നായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേരുടെ മെസ്സേജ് ഉണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ. പ്രശാന്ത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഷീബ എന്ന് പറഞ്ഞൊരു ഹായ്, ഒരു കുഞ്ഞു പുഞ്ചിരിയുമാണ് എനിക്ക് സമ്മാനമായി തന്നിരിക്കുന്നത്. ഹായ് പ്രശാന്ത്, ഞാനും ചിരിച്ചില്ലെങ്കിൽ പിന്നെ പരാതി പറഞ്ഞാലോ പ്രശാന്ത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ജോൺ ബോസ്കോയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷിയാസ്, വിഷ്ണു, പ്രവീൺ, നവീൻ, അതുപോലെ തന്നെ ഹംസ, ഷാജി, അബ്ദുൾ അസീസ്, നവാസ്, എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതാരാണ് ഫൈസല്, സുഖമാണ്. ഫൈസൽ ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഷാറൂഖിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് ഷാറൂഖ്, എവിടെയായിരുന്നു, കാണാനില്ലല്ലോ ഷാറൂഖിനെ. പ്രവീണിന്റെ മെസ്സേജ് ഉണ്ട്, ഷഹീർ കോട്ടയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കൂട്ടുകാർ, പിന്നെ ഒരുപാട് പേര് മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ മോളിവുഡ് ടൈംസ് എന്ന മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ട് ഇന്നത്തെ ആ ഒരു ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്, സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്നത് സനീഷ്. ആരും ഇല്ലേ കൈയടിക്കാൻ, ഞാൻ മാത്രമല്ല, സനീഷ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ മണിക്കൂറിൽ നമുക്കൊരു മൂവി ടിക്കറ്റ് ഉണ്ട്, ഡോസ് എന്ന മൂവിയുടെ ടിക്കറ്റാണ്. എന്ന മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ട് ഇന്നത്തെ ആ ഒരു ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്, സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്നത് സനീഷ്. ആരും ഇല്ലേ കൈയടിക്കാൻ, ഞാൻ മാത്രമല്ല, സനീഷ് അഭിനന്ദനം.

അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിന്ന ചിന്ന ആസൈ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ചിന്ന ചിന്ന ആസൈ അന്ത പാടൽ അല്ല, ഇത് മൂവിയാണ്. ചിന്ന ചിന്ന ആസൈ എന്നുള്ള നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. മൂവി ഒരു ജൂൺ 14 കറക്റ്റായിട്ട് എനിക്ക് ഞാൻ റിലീസ് ഡേറ്റ് മറന്നു പോയിട്ടോ. 10 ശേഷം എന്തായാലും മൂവി റിലീസ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രൻസും അതുപോലെ തന്നെ മധുബാല, ചിന്ന ചിന്ന ആസൈ ആ പാട്ടിലുള്ള നമ്മുടെ മധുബാലയാണ് ഈ മൂവിയുടെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് എത്തുന്നത്. ഗോവിന്ദ് വസന്ത ടണ്ടടേ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഗോവിന്ദ് വസന്ത. അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മഴ, ചെറിയൊരു ചാറ്റൽ മഴ, ഇങ്ങനെ നല്ല ചൂടത്ത് ഇങ്ങനെ കുഞ്ഞി ചാറ്റൽ മഴ പെയ്താലും നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു സുഖമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്ന് എനിക്ക് കിട്ടാറുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി നമുക്ക് ചിന്ന ചിന്ന ആസയിലെ ആ കരകവ്യാതെ എന്നുള്ള പാട്ട് കേൾക്കാം, കേട്ടിട്ട് വരാം.

0: You are listening to Malayalida with Sheba. You're tuned into Home 92.2 FM. Home is a feeling.
1: ടിക്ടോക് സംഘർഷം. ഷാർജയിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊലപാതകത്തിലേക്ക് നയിച്ചത് ലൈവ് സ്ട്രീമിംഗിനിടെയുള്ള വെല്ലുവിളി. മലയാളികളായ അഞ്ചു പേരെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. സാമൂഹിക മാധ്യമങ്ങൾ കൊലയാളികളാകുമ്പോൾ.
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home.

0: 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Malayalita!
3: Malayalita! Kerala, Kerala!

0: കല്യാണി പാട്ട്, കല്യാണി പാട്ട് എന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് ആരാണെന്നറിയാമോ? ഞാൻ ഇപ്പൊ പറയാം കേട്ടോ, വേറെ ആരുമല്ല, രതീഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്ലേ ചെയ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കല്യാണിയൊക്കെ ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ള പാട്ടല്ലേ, അതുകൊണ്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോ പ്ലേ ചെയ്തത് ചോദിച്ചാൽ മതി. പിന്നെ ഇനി നമുക്ക് നമ്മുടെ മുക്താറിന്റെ പാട്ട് കേൾക്കേണ്ടതുണ്ട്. മുക്താർ മഹേഷിന്റെ പ്രതികാരത്തിലെ മലമേലെ തിരിവെച്ചോ ഇടുക്കി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അത് പ്ലേ ചെയ്യും. പിന്നെ കല്യാണി കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഷാറൂഖിന് സന്തോഷമായി, ഓ എന്റെ ഇഷ്ടപ്പെട്ട പാട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിരീഷ്, ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ? ഗിരീഷ് ഹായ് പറഞ്ഞിട്ട് ഒരു ചിരിയും ചെയ്തിട്ടുണ്ട്. ഹായ് ഗിരീഷ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ സുഖമല്ലേ? ആ സുഖമാണ്, സുഖമാണ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മൂവി ടിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറേ മെസ്സേജ് അയച്ചു, ഒന്നും തന്നില്ല. ഞാൻ പിണക്കമാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എനിക്കൊരു പാട്ട് വെച്ചു തരൂ, ഭരതം സിനിമയിലെ രാമകഥ എന്നുള്ള പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. രാമകഥ പാട്ട് ഞാൻ പ്ലേ ചെയ്യാം, കുറച്ചെന്ത് കാത്തിരിക്കണം, കാരണം ഇനി നമുക്ക് തമിഴ് സോങ് ഓഫ് ദി അവറിൻ്റെ ടൈമാണ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ദീയുടെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏത് പാട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്ലേ ചെയ്യുന്നത് മലമേലെത്തിരി വെച്ച് അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എവർഗ്രീൻ സോങ് വരുന്ന സമയത്ത് രാമകഥാ ഗാനലയം അത് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ റഹീമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കുട്ടി ഷാർജയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹർഷാദ്, ജിതിൻ, എൻ്റെ മെസ്സേജൊന്നും നോക്കാൻ ടൈം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കുഞ്ഞു പരാതിയുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ. രാഹുലെ ഞാൻ നോക്കി, രാഹുലെ നോക്കി, ഒരുപാട് മെസ്സേജ് എനിക്ക് നോക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ടിക്കറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടുകാർ ചെറുപ്പറ ചെറുപ്പറ ചെറുപ്പറ ചെറുപ്പറ എന്നിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഡോസ് മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറുപറയെന്ന് മെസ്സേജ് അയക്കാം. ചെറുപറയെന്നല്ല, ഡോസ് എന്ന് തന്നെ മെസ്സേജ് അയക്കണം. അതായത് പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോളാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേഗം മെസ്സേജ് അയച്ചോളൂ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിന് ശേഷം ഡോസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേര്, നല്ല ചന്തമുള്ള ആ മനോഹരമായിട്ടുള്ള പേര് ഇങ്ങോട്ടേക്ക് അയച്ചാൽ മതി. 0585829220 എന്ന നമ്പറിലേക്ക്. നമുക്ക് തമിഴ് സോങ് കേൾക്കേണ്ട സമയമാണ്. ദീയുടെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്, കേട്ടിട്ട് വരാം.
1: ഹോം FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ஹோம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர் தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ അൽനാദ ഷാർജ അറൌണ്ട് E11 അൽ ഇതിഹാസ് സ്ട്രീറ്റ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് കാണാം നമുക്ക്. ഓൺ D83 അൽ റീബാത്ത് സ്ട്രീറ്റ് ഇൻ ഫെസ്റ്റിവൽ സിറ്റി ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ D65 അൽ മറേബിയ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ മാപ്പിൽ നോക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ട്രാഫിക് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. 0585829220 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത്

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: പുള്ളിക്കും തോറ്റി?
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: ടിക്ടോക് സംഘർഷം. ഷാർജയിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊലപാതകത്തിലേക്ക് നയിച്ചത് ലൈവ് സ്ട്രീമിംഗിനിടെയുള്ള വെല്ലുവിളി. മലയാളികളായ 5 പേരെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. സാമൂഹിക മാധ്യമങ്ങൾ കൊലയാളികളാകുമ്പോൾ.
8: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ഈ പാട്ട് നമ്മുടെ മുക്താറാണ് ചോദിച്ചത്. മുക്താറിനെ കേട്ടുകൊണ്ടിരുന്നപ്പം സന്തോഷമായി, താങ്ക് യു പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കും സന്തോഷമായി, ആ താങ്ക് യു ഞാൻ ഇങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ മലയാളി ഡായിലൂടെ. അടുത്ത നമ്മുടെ ഗിരീഷ് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇന്ന് എവർഗ്രീൻ സോങ്ങിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരീഷിന്റെ ഇഷ്ടപ്രകാരം രാമകഥാപാട്ട് ഭരതത്തിലെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ആ പാട്ടിലേക്ക് നമ്മൾ പോവും. പിന്നെ ഈ വീക്കെൻഡിൽ നമുക്ക് രണ്ട് മൂവിയുണ്ട്. അത് ഒരു മൂവിയുടെ ടിക്കറ്റ് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി ഡോസ് മൂവിയുടെ ടിക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അത് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മനോഹരമായിട്ടുള്ള പേര് വയ്ക്കണം. അതിനിടയിൽ ഡോസ് ഒന്നും കൂടെ എഴുതിയിട്ട് വേണം മെസ്സേജ് അയക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ എൽസ ബാബുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷീബേച്ചി എന്തൊക്കെയുണ്ട്, ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹസ്ബൻഡും മോളും അവരുടെ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഉള്ള വഴിയാണെന്ന് മനസ്സിലായത്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് മിന്നിത്തണ്ടം നക്ഷത്രങ്ങൾ നിറത്തിലെ പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് എൽസക്കുട്ടി. എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും, ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഹായ് ഹലോ നമസ്കാരം. ഇന്ന് കുറേ പാട്ടുകൾ എനിക്ക് പ്ലേ ചെയ്യാനുണ്ടായിരുന്നു. ഓരോന്നായിട്ട് ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയമുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. എന്തായാലും എല്ലാവരോടും അന്വേഷണം പറയണം, വീട്ടുകാരോടൊക്കെ നിറയെ നിറയെ ഞങ്ങളുടെ സ്നേഹമൊക്കെ പറഞ്ഞേക്കൂ. പിന്നെ എൻ്റെ മെസ്സേജ് നോക്കി രാഹുലെ, ഞാൻ നോക്കി രാഹുലെ മെസ്സേജ്. രാഹുലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, രാഹുലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, രാഹുലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് അഷ്റഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പേര് വയ്ക്കാതെ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു, ഒത്തിരി സന്തോഷം. നല്ല വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹോം എഫ് എം ഇഷ്ടമാണ്, മലയാളി ഡാ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. ഞാനിതാ നമ്മുടെ ശിരസ്കി ആയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട്
1: വരാമേ. ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: ടിക്ടോക്ക് സംഘർഷം. ഷാർജയിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊലപാതകത്തിലേക്ക് നയിച്ചത് ലൈവ് സ്ട്രീമിംഗിനിടെയുള്ള വെല്ലുവിളി. മലയാളികളായ 5 പേരെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. സാമൂഹിക മാധ്യമങ്ങൾ കൊലയാളികളാകുമ്പോൾ
8: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. Only on Home 92.2 FM.
9: You are listening to

ഇൻഡിപെൻഡൻസ് ലൈവ് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വിചിത്രയാണ് മെസ്സേജ് അയച്ചത്. താങ്ക് യു വിചിത്ര, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിന്, നമ്മുടെ കൂടെ ചേർന്നതിനും ഒക്കെ. ഒരുപാട് പേരുടെ പാട്ടുകൾ ഇന്ന് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നല്ല, ഞാൻ മാക്സിമം എല്ലാവരുടെ പാട്ടിലേക്ക് ഓടി ഓടി എത്തിയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ എൽസ ബാബുവിൻ്റെ പാട്ടിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. എൽസയ്ക്കും ഫാമിലി മെമ്പേഴ്സിനും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. പിന്നെ റിജോയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു നല്ല പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിജോ, റിജോയുടെ പാട്ട് നോക്കട്ടെ, പറ്റാണെങ്കിൽ എന്തായാലും മിന്നി തന്നെ നക്ഷത്രങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ചിലപ്പോൾ സമയം തികയില്ല, അതുകൊണ്ടാണ്. പിന്നെ രാജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. വിശക്കുന്നുണ്ടോ ഷീബ എന്ന് ചോദിച്ചിട്ട് നേരത്തെ വട്ടയപ്പം എന്തെങ്കിലും തായോ അത് പറഞ്ഞപ്പോഴാണ് മെസ്സേജ് അയച്ചത്. വിശപ്പൊന്നുമല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. പിന്നെ നമ്മുടെ ഷിബിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് ഷിബി, അവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു. റഹീമിൻ്റെ മെസ്സേജ് കിട്ടി. പിന്നെ ഹായ് റഹീം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വിഷ്ണു പാട്ട്, വിഷ്ണുവിൻ്റെ പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കൂട്ടോ, അടുത്ത ദിവസം പ്ലേ ചെയ്തുതരാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോസിൻ്റെ മൂവിയുടെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ മെസ്സേജ് അയച്ചോ, ഞാൻ ഇന്ന് വരുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് എനിക്ക് ഡോസിൻ്റെ രണ്ട് വിന്നേഴ്സിനെ പറയേണ്ടതുണ്ട്. അപ്പോൾ പറയട്ടെ, ഇനിയിപ്പോൾ സമയമില്ല, അതുകൊണ്ട് പറയാം. ഡോസിൻ്റെ ഒരു മൂവി ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്, ഒരു കപ്പിൾ ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ഹാർദിക്കാണ്. പിന്നെ മറ്റൊരു കപ്പിൾ ടിക്കറ്റ്, അതായത് ഇന്നത്തെ കപ്പിൾ ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഗണേഷാണ്. അപ്പം രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി നമുക്ക് നാളെയുണ്ട് മോളിവുഡ് ടൈംസിൻ്റെ ടിക്കറ്റും ഉണ്ട്, ഡോസിൻ്റെ ടിക്കറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ പാട്ടുകൾ ഒന്നും ഇല്ല, ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരു നാലഞ്ച് പാട്ട് ഇനിയും പ്ലേ ചെയ്യാനുണ്ട്, പക്ഷെ സമയമില്ലല്ലോ, തീർന്നു പോയി. അതുകൊണ്ടാണ് ഇനി വരുന്ന പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ നമ്മളെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഹോം 92.2 FM, 2 മണി മുതൽ 4 മണി വരെ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഞാനാണ് ഷീബയാണ് ഇവിടെ ഉണ്ടാവുക. രാവിലെ 6 മണി മുതൽ 7 മണി വരെ നമ്മുടെ ഹോം 92.2 FM പ്രോഗ്രാം ഹെഡായിട്ടുള്ള ജയലക്ഷ്മിയാണ് നിങ്ങളോട് വർത്തമാനം പറയുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അക്ഷയ് വരും. രാവിലെ 7 മണി മുതൽ 11 മണി വരെ അക്ഷയുടെ സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ, നിത്യക്കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഞാനാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 4 മണിക്ക് നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു തീപ്പൊരു ചർച്ചയാണ് ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. അത് കഴിഞ്ഞാൽ ബാക്ക് ടു ഹോമുമായിട്ട് ആസിഫും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് അപ്പോഴെപ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. അടുത്ത പാട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ സമർപ്പിക്കുന്നു.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കുവൈറ്റ് വിമാനത്താവള ആക്രമണം, ഒരു മരണം, 50-ലധികം പേർക്ക് പരുക്ക്, പരുക്കേറ്റവരിൽ ഇന്ത്യക്കാരും. ഗൺമാൻ മർദ്ദിച്ച കേസിൽ SIT യുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്ത് കോടതി. നമസ്കാരം, ഹോം 92.2 FM, വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ടെർമിനൽ ഒന്നിലാണ് ആക്രമണം ഉണ്ടായത്. കുവൈറ്റിലെ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 56 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേർ ഇന്ത്യക്കാരാണ്. കുവൈറ്റിൽ നയതന്ത്ര മിഷൻ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റിന് നേരെയും ആക്രമണമുണ്ടായി. US അഞ്ചാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് US സെൻട്രൽ കമാൻഡ് തള്ളി. ഇറാനിൽ US കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷൻ ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് US. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ക്വഷം ദ്വീപിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചിരുന്നു. വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് വിവരം. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുവൈറ്റിനും ബഹ്റൈനും നേരെ നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ഇറാനെതിരെ രൂക്ഷമായ വിമർശനവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ്. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെ നേരിടണമെന്ന് അൻവർ ഗർഗാഷ്. രാജ്യത്തെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചതായി കുവൈറ്റ് എയർവേസിന്റെ അറിയിപ്പ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് നടപടിയെന്ന് കമ്പനി വ്യക്തമാക്കി. വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ച ശേഷം യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുകയും പുതിയ യാത്രാസമയ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ. യാത്രക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി കുവൈറ്റ് എയർവേസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും നിരന്തരം പരിശോധിക്കണമെന്നും കമ്പനി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള വിമാനം റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. 122 യാത്രക്കാരുമായി പുറപ്പെടാനൊരുങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. വിമാനം പുറപ്പെടാൻ ആരംഭിക്കാനിരിക്കെ യാത്ര റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. യാത്രക്കാരെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡൽഹി ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. മാളവ്യനഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. അനുമതിയില്ലാതെ 25 മുറികൾ പ്രവർത്തിച്ചുവെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ വിദേശ പൌരന്മാരായിരുന്നു ഉണ്ടായത്. രാവിലെ താമസക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. ഇതാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിനുവേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്ന് മന്ത്രി. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് MLA ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരും മുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദലാൽമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന് സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പുതിയ അംഗങ്ങളെ നിയമസഭാ ചട്ടം പഠിപ്പിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ഇടപെടരുതെന്ന് സഭയിൽ സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകി. പുതിയ എംഎൽഎമാരെ നിയമസഭാ ചട്ടം പഠിപ്പിക്കാൻ ഈ മാസം 17 സെമിനാർ സംഘടിപ്പിക്കും. ശൂന്യവേളയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രത്യേക റൂളിംഗ്. 71 പുതിയ എംഎൽഎമാരാണുള്ളതെന്നും ഇന്നലെ തുടക്കമായതിനാൽ പലരും സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടെന്നും സ്പീക്കർ. അംഗങ്ങൾ ചേർന്ന് മുഖം മറച്ചു നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണമെന്ന് സ്പീക്കർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി സിപിഎം സിപിഐ ചർച്ച മുറുകുന്നു. ഇക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും ഇന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ച വിജയിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അപമാനത്തിന്റെ പ്രശ്നമില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവിയുടെ പ്രശ്നമല്ല ഉള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുന്നണിയാണത്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ സിപിഐക്ക് കഴിയും, സിപിഎമ്മിനും അതിന് കഴിയണമെന്ന് ബിനോയ് വിശ്വം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമത്തിനുള്ള കുറ്റം ചുമത്തിയതിൽ ചോദ്യങ്ങളുമായി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. പരിശോധനകളില്ലാതെയാണ് നരഹത്യാകുറ്റം ചുമത്തിയതെന്നും എസ്ഐടിയുടെ ഉദ്ദേശം എന്തെന്നും കോടതി ചോദിച്ചു. വാദിഭാഗം ഇപ്പോൾ തയ്യാറാക്കിയ പരാതി പൊലിപ്പിച്ച് എഴുതിയതുപോലെയെന്നും കോടതി പരാമർശിച്ചു. ദൃശ്യങ്ങൾ പ്രധാനമെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി. ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഗൺമാൻമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. ഹർജി പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി. ആലപ്പുഴയിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് എസ്ഐടി റിപ്പോർട്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവ് പോലും നശിപ്പിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവ് നശിപ്പിച്ച് മാറ്റം വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ടത് അത്യാവശ്യമാണെന്നും അവർക്ക് ജാമ്യം ലഭിച്ചാൽ നീതി നിർവഹണം തടസ്സപ്പെടുമെന്നും എസ്ഐടി റിപ്പോർട്ടിൽ പറയുന്നു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: You're tuned into Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. തൊണ്ടയ്ക്ക് കുറച്ചൊരു കിച്ച് കിച്ച് പ്രശ്നമുണ്ട്, ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചർച്ചയിലേക്ക്. ഇന്നത്തെ ചർച്ച നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഷാർജയിൽ സംഭവിച്ചത്. നമ്മൾ മലയാളികൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരാണെന്ന് പറയാറുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ അങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്? ടിക്ടോക്ക് സംഘർഷം, ഷാർജയിൽ കഴിഞ്ഞ ദിവസം ഒരു മലയാളി കൊല്ലപ്പെടുന്നു, കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് ലൈവ് സ്ട്രീമിങ്ങിനിടെയുള്ള വെല്ലുവിളികൾ, മലയാളികളായ 5 പേരെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു, സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ കൊലയാളികളാകുമ്പോൾ, ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വിളിക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് 800-922-0. നമ്മളൊരു വിദേശ രാജ്യത്താണ് ഇരിക്കുന്നത്. ആ രാജ്യത്തെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാനും നമ്മൾ പ്രവർത്തിക്കാനും നമ്മൾ കമന്റ് ചെയ്യാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ സ്വന്തം നാടാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് അഭിപ്രായം. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ മുഖം കാണുന്നില്ല, നമ്മുടെ ശബ്ദം കാണുന്നില്ല. ഇനി ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ആളുകളെ ഇങ്ങനെ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു സുരക്ഷിത സ്ഥലത്തിരുന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്, പിന്നീട് ആ വെല്ലുവിളി നടുമധ്യത്തിലേക്ക് റോഡിലേക്ക് എത്തുക, അവിടെ നിന്ന് അത് കൊലപാതകത്തിൽ അടിപിടി കൊലപാതകത്തിലേക്കൊക്കെ നീങ്ങുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടായിരിക്കാം പുതിയ തലമുറ പോകുന്നത്? പുതിയ തലമുറ എന്ന് പറയാൻ പറ്റുമോ? 40 വയസ്സുള്ള ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഏതാണ്ട് അതിലെ പ്രതി ചേർക്കപ്പെട്ടവർക്കൊക്കെ 35 മുകളിൽ പ്രായമുണ്ട്. അപ്പോൾ പ്രായമോ അല്ലെങ്കിൽ ജൻസി കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയില്ല. എന്തായിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ? ഇത് പാടുണ്ടോ? എങ്ങനെയായിരിക്കും വേറൊരു രാജ്യത്ത് നമ്മുടെ മലയാളികളുടെ പേര് ഇത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? നമ്മളാരും ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞ കൂടി എടുക്കുകയല്ലേ ഇന്നത്തെ ദിവസം വേണ്ടത്? വിളിക്കാം 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
1: നമസ്കാരം, ആരാണ്?
0: ജോസഫ്. ആ, ഓക്കെ ഓക്കെ, കേട്ടില്ലായിരുന്നു, പറയൂ.
1: ഈ കേസ്, ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ട് ഈ കേസിന്റെ കൂടെ ഒരു കേസും കൂടെ കൂട്ടി വായിക്കാനുണ്ട്. അതും ചാർജിൽ തന്നെ വന്നൊരു റിപ്പോർട്ടായിരുന്നു. ഒരു കുട്ടി
0: അറിയില്ലേ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ വാർത്തകളും വരുന്നുണ്ട്. അതെ
1: അതെ. അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് കൺസിഡർ ചെയ്തിട്ടാണ് എത്രത്തോളം സ്വാധീനം ഈ ഉപയോഗിക്കുന്ന ആൾക്കാരെ മേല് ഈ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ ചെലുത്തുന്നുണ്ടെന്നുള്ളത്. അതിപ്പോ ടിക്ടോക്കിന്റെ ഒരു കേസ് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ മുമ്പ് ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഞാൻ അതിന്റെ പേര് ഞാൻ മറന്നുപോയി, വളരെ പ്രസിദ്ധി നേടിയ ഗെയിം ഉണ്ടായിരുന്നു. ആ, അപ്പൊ ആ ഗെയിമും അതുപോലെ തന്നെയല്ല, ഈ എന്താ പറയാ, നമ്മുടെ പ്ലേ സ്റ്റേഷൻ വെച്ചിട്ടുള്ള ഗെയിമുകൾ, അവിടെയൊക്കെ ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മേഡേഴ്സ്, യുദ്ധം, ഇതൊക്കെയാണ് കൂടുതൽ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഗെയിമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്വാധീനം നമ്മൾ അറിയാതെ നമ്മളുടെ ക്യാരക്ടേഴ്സിൽ ഉണ്ടാവും. ഈ ടോളറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ആ ഷാജയിൽ ആ കുട്ടിയുടെ, ഒരു പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്, അവർ ഒരു 9 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് എന്ത് ജാതോവിധാരം ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക?
0: തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് തന്നെയല്ലേ അത്രയും ചെറിയ കുട്ടികളിൽ ഇങ്ങനെ ഒരു ഇമേജ് കൊടുക്കുന്നത്?
1: നമ്മൾ ആലോചിക്കേണ്ടത് വീട്ടുകാരെ സംബന്ധിച്ചിട്ട്, വീട്ടുകാർക്ക് കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോ, അതായത് അവരെ ശല്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഏറ്റവും ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഗെയിം അല്ലെങ്കിൽ പിന്നെ മൊബൈല്, അവര് അത് എന്താണ് കാണുന്നതെന്നോ അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഒന്നും ഇല്ല. നിലവിൽ സമയമില്ല ആർക്കും, അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ഇനി രണ്ടാമത്തെ വിഷയം, അതായത് ഇന്ന് ചർച്ചയിലെടുത്ത വിഷയത്തിലേക്ക് വന്നാല്, ഈ ടിക്ടോക്ക് കൊണ്ട് മാത്രം വന്ന ഒരു ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ചെയ്ത സംഭവം അല്ല അത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ഈഗോ ഹേർട്ട് ആയിട്ടുണ്ട്. കാരണം ഈ തമ്മിലുള്ള സംസാരവും ഇൻസൾട്ട് ചെയ്യുന്ന കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ പോസ്റ്റ് ചെയ്യുക.
0: തീർച്ചയായിട്ടും ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ നടത്തുന്നത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും.
1: ഇപ്പൊ നമുക്കറിയാം വാളെടുത്തൊക്കെ വിളിച്ചപ്പോഴാണ്, നമ്മളൊരു ടിവിയിൽ അല്ല ഒരു റീല് ചിത്രീകരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം വന്ന എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആയി. ഇത് എന്താണ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആൾക്കാർ ഇവരുടെ ഒക്കെ പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്ത് കണ്ടിട്ട് ഫോളോ ചെയ്യണം? എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ് ചീത്ത പറയുന്നത് കേട്ട് രസിക്കാൻ വേണ്ടിട്ട് ഒരു പൊതു എന്താ പറയാ സ്വഭാവം, അത് മലയാളികളുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. അവർ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് പോയിരിക്കുന്നതാണ്. അത് ഇവര് മാത്രമല്ല, ഇനിയും കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ യു എ ഒരു നിയമം പാസ്സാക്കിയിട്ട് ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇനി നടപടി നേരിടും. ഇനി കുറച്ചും കൂടെ കർശനമായിരിക്കും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുക.
0: തീർച്ചയായിട്ടും കർശനമായിട്ട് വരും. കാരണം ഒന്നാമത് മലയാളികളെ സംബന്ധിച്ചിട്ടുള്ള പേരുകൾ വളരെ മോശമാക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്കറിയാം.
1: ഇവര് മാത്രമല്ല, ഈ ഈ ഒരു ടീം മാത്രമല്ല, നമുക്കറിയാം. ഇത് എനിക്ക് പൊതുവായിട്ട് ആൾക്കാരുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള,
0: നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട. അതെ അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും വക്രീകരിച്ച് കാണിക്കുന്നത് വെച്ചാൽ നമ്മളൊക്കെ ഈ യു എനെ സംബന്ധിച്ചിട്ട് അവർ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു ഒരു നാഷണാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആണ്. അത് ഇന്ന് മുതലുള്ളതല്ല, പണ്ട് മുതലേ നമ്മൾ തമ്മിലുള്ള സഹകരണവും ഇത്ര ഇന്ത്യക്കാർ ഇവിടെ വന്നിട്ട് ഈ ഭൂമിയുടെ എന്താ മുഖഛായ മാറ്റിയതും യു എയുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ളൊരു പൊതു സമൂഹമാണ് നമ്മൾ. ആ സമൂഹത്തിനെയാണ് ഇനി ഇവര് സംശയ ദൃഷ്ടിയോടെ കാണാൻ വേണ്ടി പോകുന്നത്. കാരണം ആ സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുക ഈ ഇൻഫ്ലുവൻസേഴ്സ് സോ കോൾഡ്. അപ്പൊ അതിനോട് എന്താ പറയുക ശക്തമായ ഒരു വിയോജിപ്പുണ്ട്. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ കയറി വരാനുള്ള ഒരു കാരണം ഈ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരാണ്, അതിന് കമന്റ് ഇടാൻ നിൽക്കുന്ന കുറെ ആൾക്കാർ. ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാണ് വേണ്ടത്. അങ്ങനത്തെ എന്നാൽ തന്നെ കുറേയൊക്കെ എന്താ പറയാ സെറ്റിൽ ഡൗണായി പോയി. കാരണം ആരും ഉണ്ടാവില്ല ഫോളോ ചെയ്യാൻ, ആരും ഇത് കേൾക്കാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും സമയങ്ങൾ.
0: തീർച്ചയായിട്ടും വളരെ വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ജോസഫ്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലോ, അഭിപ്രായം പറയാം. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഇന്നത്തെ രാഷ്ട്രീയ വിഷയങ്ങളല്ലെങ്കിലും നമ്മുടെ ഓരോ മലയാളികളും പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ച് കൂടി നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട സംഭവമാണ്. ആരാണിത്?
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഷമീർ, പറയൂ. ഷമീർ അല്ലേ? ക്ലിയർ ഉണ്ട്, ക്ലിയർ ഉണ്ട്, പറഞ്ഞോളൂ.
2: അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേ ഇതിനു മുമ്പ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രണ്ടാള് കപ്പി തൊഴിലാളികള് ഒക്കെ പല കാര്യങ്ങൾക്ക് കഴിഞ്ഞ മുമ്പ് ഇപ്പൊ കുറച്ച് അധികമായിട്ടില്ല, ഒരു മാസത്തിന് രണ്ടാള് കൊല്ലപ്പെട്ടെ. അപ്പൊ ഇത്തരം ഇത് വർദ്ധിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് വർദ്ധിച്ച് കുറച്ച് ചെയ്യും. അല്ലാതെ ചിന്തിക്കണം, രണ്ടെ ഈ വാണിജ്യ നടത്തുന്ന ആളുകള് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെന്നുള്ള പേരിൽ ഒക്കെ കുറെ പ്രൊമോഷൻ കൊടുക്കുന്നത് അത് നിർത്തണമെന്നാണ്. കാരണം അത് ഒരു തരത്തില് ഒരു പ്രത്യേകതരം മത്സരത്തിലേക്കും സോഷ്യൽ മീഡിയയുടെ ആളാവാൻ വേണ്ടിയിട്ടുള്ള വളരെ മോശം മത്സരം തന്നെ പറയണം. അതിന് ഭാഗ്യബുദ്ധിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം വേറെ തൊഴിലൊന്നും ചെയ്യാതെ പൈസ കയ്യിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന പോലെ തോന്നുന്നു. നമുക്കറിയില്ല, ആരെങ്കിലും അങ്ങനത്തെ ആരെങ്കിലും വലിയ ബന്ധമില്ല.
0: സമൂഹ മാധ്യമങ്ങൾ എത്ര നന്നായിട്ട് ഉപയോഗിക്കാം എന്ന കാര്യത്തിൽ അതിലൊരു സാക്ഷരത കുറവ് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ?
2: വളരെ പാടുണ്ട്. അത് ഇതിലൂടെ കുറെ പണം കൈവരുന്നു. ആ പണം ഉപയോഗിച്ച് വലിയ ലൈഫ് അടിച്ചോടി ലൈഫായിട്ട് ഇങ്ങനെ ലോകം കറങ്ങുന്നു കാണിക്കുന്ന തരത്തിൽ കാണുമ്പോ അതിൽ പല ആളുകളും അതിൽ വീഴണം. ഇതിന്റെ ഇതെന്തുകൊണ്ട് എങ്ങനെ അവർ സംഭവിക്കുന്നു ചിന്തിക്കാതെ അതിലൊക്കെ അവർ പോവുകയാണ്. അപ്പൊ അത് ഈ വാണിജ്യം ഇവിടുത്തെ വ്യവസായികൾ വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ നടത്തുന്നവര് അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിച്ചിരിക്കല് ഇതിനൊരു വലിയൊരു ഘടകമാണ്.
0: യെസ്, അത് തന്നെയാണ് ഷമീറിന് പറയാനുള്ളത്. മറ്റൊരു കോളിലേക്ക് നമുക്ക് പോയാലോ. താങ്ക് യു ഷമീർ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ശ്രീ ഷാജി, എന്തൊക്കെയാണ് നമ്മുടെ ഈ ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന
3: വളരെ വേദനിപ്പിക്കുന്ന തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഇതിൽ പ്രതികളായിട്ടുള്ളവരുടെ അവസ്ഥയും അവരുടെ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ.
0: ഭാര്യ, മക്കള്, വയസ്സായ മാതാപിതാക്കൾ ഇവർക്കൊക്കെ ഉള്ള ഏക അത്താണി എന്ന് പറയുന്നവരൊക്കെയാണ് ജയിലിനകത്ത് മരിച്ചിട്ടൊക്കെ പോയേക്കുന്നത്.
3: അതെ, ഇനി ആ വീടുകളിൽ എന്ത് സന്തോഷമാണ് ഉണ്ടാവുക?
0: അതെ, ഒരു കുറച്ച് നേരത്തേക്കുള്ള സന്തോഷത്തിനോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടുള്ള വാഗ്വാദത്തിനോ ഈഗോ ഹേർട്ടിനോ അല്ലെങ്കിൽ ഒരു തമ്മിൽ തല്ലിലോ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുറച്ചു പേര് അകത്തും പോയിരിക്കുന്നു, എത്ര പേർക്ക് ഒരാൾ നഷ്ടപ്പെട്ടു പോയി, ബാക്കിയുള്ളവർ അഴിക്കുള്ളിലായിട്ടും പോയി.
3: ഇതില് ഏറ്റവും വലിയ കൗതുകം മിനി പറ്റാൻ, ഞാൻ ഈ ടിക്ടോക്ക് കാണാറുള്ള ഒരു വ്യക്തിയാണ്, ഇതില് വേറെ ഒരു നമ്മളെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനക്കാരും ഒരു മോശം വാക്കുകൾ അതിൽ പറയുന്നില്ല. പക്ഷെ മലയാളികളാണ് അതിൽ ഏറ്റവും കൂടുതൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും. അതിൽ സ്ത്രീകളും ഉണ്ട് കേട്ടോ, സ്ത്രീകളും.
0: അസഭ്യമാണ് വിളിച്ചു പറയുന്നത് അല്ലേ?
3: അസഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന, ഇതൊന്നുമില്ലെങ്കിൽ അവരുടെയൊക്കെ കുടുംബത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് കൊണ്ടിട്ട് അതിൽ ഇട്ടിട്ട് അതിൽ വൃത്തിയോട് പറയുക. ഇതൊക്കെ ഞാൻ എടുത്തു പറയുന്നു, ഈ മലയാളികളല്ലാതെ വേറെ ഒരു സംസ്ഥാനക്കാർ ഇന്ത്യയിലുള്ള ആരും ഒരു മോശപ്പെട്ട രീതിയിലും ഈ ടിക്ടോക്ക് സംസാരിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു രാജ്യക്കാര് സംസാരിക്കുന്നുണ്ട്.
0: എന്നിട്ട് ആ മലയാളികളെയാണ് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയായ ഏറ്റവും നന്നായിട്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മളിങ്ങനെ കൊട്ടിഘോഷിക്കുന്നത്.
3: ഇതില് അതിന് ഏറ്റവും വലിയൊരു കൗതുകം എന്തായിരുന്നു, ഈ ഇങ്ങനെയൊക്കെ വന്നു എന്ന് പറയുന്നവരുടെ ധാരണ ഇവരൊക്കെ എന്തൊക്കെ ആണെന്നുള്ള ഒരു ഭാവമൊക്കെയാണ്. പക്ഷെ എന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പക്വതയില്ല, ഈ സമൂഹം എന്താണെന്ന് അറിയില്ല, സമൂഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം അറിഞ്ഞൂടാത്തവരാണ്. ഇനിയും ഒരുപാട് പേരുണ്ട് കേട്ടോ പല സ്ഥലത്തിലും. ഇതും ഞാൻ എടുത്തു പറയുന്നു, മലയാളികളല്ലാതെ ഇത് വേറെ ഒരു മനുഷ്യൻ ഇത് ചെയ്യുന്നില്ല. കാരണം ഈ നാട്ടിലുള്ള അറബ്സ് വരെ നല്ല നല്ല കാര്യങ്ങളാണ്, നിയമപരമായ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്, ഡോക്ടേഴ്സ് വന്ന് സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെന്നു. പക്ഷെ ഈ മലയാളികൾ കുറച്ചു പേര്, ഈ സ്ത്രീകളും ഈ പുരുഷന്മാരൊക്കെ ലൈവ് ഇട്ടുണ്ട്, വെറും അങ്ങേയറ്റം അറപ്പും വെറുപ്പും ഉളവാക്കുന്നത്. കാരണം ഇവർക്ക് മാതാപിതാക്കളോട് തന്നെ ബഹുമാനമില്ല. ഇത്രക്കാരോ മാതാപിതാക്കളോടോ കുടുംബക്കാരോടോ ഒന്നും ബഹുമാനമില്ലാത്തവരാണ് അവ. അത്തരക്കാരാണ് ഇതിൽ പെട്ടിരിക്കുന്നത്. ഇനി ഒരുപാട് പേരുണ്ട്. എന്തായാലും നമുക്കൊക്കെ വളരെ വേദനയുണ്ട്. പക്ഷെ ഈ ജയിലിലായവരുടെ കുടുംബം ഇനി എത്ര കാലം ദുഃഖം ഈ കണ്ണീരുമായിട്ട് കഴിയണം നോക്കണം.
0: അതെ, ജീവൻ നഷ്ടപ്പെട്ട ആളുടെ കുടുംബം, ജയിലിലായവരുടെ കുടുംബം, മാത്രമല്ല ഈ രാജ്യത്തിന്റെ മുന്നിൽ നമ്മളെ മലയാളികളുടെ ഒരു പേര് മോശമോ? എന്റയർ
3: മലയാളി മിനി പത്മ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും മലയാളി എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ.
0: അതെ, ലോകത്തിൽ എവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൗഡ് മലയാളി അല്ലെ, പ്രൗഡ് ഇന്ത്യൻ എന്ന് പറഞ്ഞ പോലെ പ്രൗഡ് മലയാളി എന്ന് പറഞ്ഞിട്ട്.
3: അത് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേരെ മലയാളികളെ അങ്ങേയറ്റം പ്രൗഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം. താങ്ക് യു മിനി പത്മ.
0: താങ്ക് യു സോ മച്ച്. നമ്മൾ തന്നെ കളഞ്ഞു കുളിക്കുകയാണ് അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? വിളിക്കാം 800-920 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ആരാണ്?
4: നമസ്കാരം,
0: അത് ശരി. എന്റെ പേരൊക്കെ മറന്നുപോയി ശ്രീജ്യോതി. മനസ്സിലായി മനസ്സിലായി. പറയൂ, ഈ ടിക്ടോക്കിലും അതുപോലെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ
4: ഞാനിത് വിളിക്കണമെന്ന് വിചാരിച്ചാലോ, പക്ഷെ ഇപ്പൊ തൊട്ട് മുമ്പിലുള്ള ആളുടെ സംസാരം കണ്ടപ്പോ എനിക്ക് വിളിക്കണം തോന്നി. അയാൾ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ട് കാര്യം. ഞാൻ ടിക്ടോക്ക് കാണുന്ന ആളൊന്നുമല്ല, ഞാൻ അതിനോട് വലിയ താല്പര്യമുള്ള ആളുമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ മിനി തന്നെ പറഞ്ഞല്ലോ, ഞാൻ മിനിയേക്കാൾ പ്രായം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ
0: വിളിക്കുന്നത്. തീർച്ചയായിട്ടും.
4: നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പ്രബുദ്ധ മലയാളികൾ എന്ന് ഇത് പണ്ട് തൊട്ടേ ഒരു ബ്രാൻഡ് അടിച്ച് രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും കൂടി അടിച്ച് ഏൽപ്പിച്ചിട്ട് നമ്മൾ അതിന്റെ മുകളില് എന്താ
0: പറയാ
4: ഭാഷകളൊക്കെ ഉപയോഗിച്ചാല് ആലി മുളച്ച തണലേ പറയുന്ന സിറ്റുവേഷനാണ്. ഇത് ഒരു ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇതിപ്പോ ഇത് ഈ തമ്മിത്തല്ലിൽ മാത്രമല്ല, ഇവിടെ രാഷ്ട്രീയപരമായ തമ്മിത്തല്ലുകൾ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് പുറമെ എന്താണ് നമ്മുടെ മലയാളികൾ തന്നെ ഇവിടെ മറ്റു പല വൃത്തികെട്ട ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ ഇത് കൂടുതലും മലയാളികളാണ് കൂടുതൽ ഇതിൽ ഇൻവോൾവ് എന്ന് പറയുമ്പോൾ, അദ്ദേഹം പറഞ്ഞ പോലെ ടിക്ടോക്ക് ഞാൻ കാണുന്നില്ലെങ്കിലും മലയാളികൾ മാത്രമേ ഇങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കുള്ളൂ, ഇങ്ങനെയുള്ളത് ചെയ്യുന്നു പറയുമ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഒരു മലയാളി എന്ന വിലയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുക? നമ്മളിൽ വിദ്യാഭ്യാസങ്ങളിലുള്ളവർ ഒരുപാട് പേരുണ്ട്, നല്ല പൊസിഷനുകളിലൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇങ്ങനെ കുറച്ച് പേര് നമ്മുടെ പേരുകൾ പോലും കളയാനും ആളുകൾ ഉണ്ടാവുമ്പോൾ എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കൂ.
0: തീർച്ചയായിട്ടും.
4: നിങ്ങൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ തന്നെ വന്നാല് ഇപ്പൊ 1.5 or 2 വയസ്സായ ഒരു കുട്ടിയെ കണ്ടില്ലേ? ഇതൊന്നും നമ്മൾ UPയിലോ ബീഹാറിലോ ഇനി അവിടെ നടന്നു എന്ന് വെക്കുക, അതിനേക്കാൾ മോശമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നില്ല. ഇതെല്ലാം എന്താണ് തെളിയിക്കുന്നത്? മദ്യപാനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലോ ഇത്രയും നീചമായ ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയാണ് അത് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ അല്ലേ,
4: എല്ലാറ്റിലാണ് ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അത് ആ മാതാവിനെ ആലോചിച്ച് നോക്കൂ, അവൻ അവൻ അതിലേറെ വൃത്തി കെട്ടവൻ, അയാളുടെ കൂടെ പോവുകയും ആ സ്ത്രീയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം കുട്ടിയല്ലേ, ആ കുഞ്ഞിന് എന്ത് ഉദ്ദേശത്തിലാണ്, എന്താണ് ഇത്? അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ പറയണു, ആദ്യത്തെ ഒരു ഭാര്യയെ കൊന്നുത്ര, അതിന് മുമ്പ് വേറൊരാളെ കൊന്നുത്ര. ഇങ്ങനെ ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ സ്ത്രീക്ക് പോവാൻ തോന്നിയതെന്ന് വേറൊരു കാര്യം. ഇതെല്ലാം മലയാളികൾ, പ്രബുദ്ധ മലയാളികളുടെ ന്യൂസ് പേപ്പറിലല്ലേ വരുന്നത്? മദ്യപാനിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇതെല്ലാം കേരളത്തിലല്ലേ? നമ്മള് പ്രൗഡ് ടു ബി കേരള എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത് കാണിച്ചു കൊടുക്കാനുള്ള എവിഡൻസ്, ഒരു വ്യക്തി ഇപ്പൊ ചോദിക്കാണ് ഇത് ചെയ്തത് മലയാളിയാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അത് അല്ലെന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുക? ഒരു വിഷയം മാത്രമല്ലല്ലോ, ഇതുപോലുള്ള ഈ കുട്ടിയുടെ കൊലപാതകമൊക്കെ എന്റെ ഓഫീസിലടക്കം വരൂ. കർണാടകത്തുകാരൻ ചോദിച്ചത് എന്താ നിന്റെ നാട്ടിൽ നടക്കണത്?
0: അതെ, നമ്മളൊക്കെ ഇപ്പൊ ഒരു ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ താഴെ എത്തുമ്പോ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആൾക്കാർ, നിങ്ങളുടെ മലയാളികളല്ലാത്ത നമ്മുടെ ഇതര സംസ്ഥാനത്തിലുള്ള ആൾക്കാർ ചോദിക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ്. അതുമാത്രമല്ല ഇപ്പൊ ഈ ടിക്ടോക്ക് വിവാദം വന്നപ്പോഴും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ നാട്ടിലേക്ക് വന്നതെന്നുള്ള രീതിയിൽ. നമുക്ക് നേരത്തെ നല്ല മലയാളി എന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടെ നിന്ന് നമ്മുടെ തലയൊക്കെ താണു പോവുകയാണ്.
4: ഒരുപാട് കേസുകളുണ്ട്, എനിക്കിതൊന്നും റേഡിയോയിലൂടെ എങ്ങനെ പറയാൻ പറ്റുന്നൊന്നും അറിയില്ല. ഇതുപോലെ മാത്രമല്ല, ഇവൻ എന്താണ് കള്ളത്തരത്തിലുള്ള കള്ള് കച്ചവടമാണെങ്കിലോ മറ്റു പല കച്ചവടങ്ങളിലും മലയാളികൾ ഇൻവോൾവ് ആണ്.
0: അതൊരു വേറൊരു രാജ്യത്ത് വന്ന് നമ്മൾ ജീവിക്കുമ്പോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ ഏറ്റവും നല്ല ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളല്ലേ. ശ്രീജ്യോതി, ജ്യോതി, ജ്യോതിയുടെ കോൾ കട്ടായി തോന്നുന്നു അല്ലേ. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കണോ? ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരു കോളും കൂടി എടുത്തിട്ടൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഹലോ ജംഷീറോ.
0: ജംഷീറോ, സുഖായിരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്?
5: അല്ല, ഞാനെ ഈ വിഷയം എടുത്തപ്പോ ഒന്ന് വിളിച്ചാൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു.
0: ആയിക്കോട്ടെ, പറയൂ. കിട്ടിയില്ല.
5: അല്ല, നമ്മള് ഇപ്പോ മിനി പത്മക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നമ്മള് സോഷ്യൽ മീഡിയ വരുന്നതിന് മുൻപ് കുറച്ച് പേരുകളുണ്ടായിരുന്നു. ഞാൻ എടുത്തു പറയാൻ തരൂ, നമ്മളുടെ ആളുകൾ കുറച്ച് പിൻപോട്ട് വന്നിട്ട് ഇപ്പൊ എന്തായാലും നസീർ വാടാനപ്പള്ളി എന്തായാലും മിനി പത്മക്ക് അറിയാം, അഷ്റഫ് താമരശ്ശേരി അറിയാം. നമ്മളൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര വണ്ടി ഉണ്ടെങ്കിലും കാരണം നമുക്ക് ഓടാൻ പറ്റത്തില്ല. ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോ ഇത്രയും ആളുകളെ പോലും ഇവിടെ ഇരുന്നിട്ട് തേജോദം ചെയ്യുന്ന പടത്ത് എന്തായാലും ഞാൻ ഈ പറയുന്നത് വ്യക്തമായിട്ട് മിനി പത്മക്കാരൻ
0: കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. എത്രയോ തേജോവധം ചെയ്തിട്ട് നമുക്ക് ഈ മനുഷ്യനാണോ ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ
5: ഞാൻ ഈ ഒരു വിഷയം എടുത്തപ്പോ വളരെയധികം ആഗ്രഹിച്ചാണ് വിളിച്ചാൽ കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഇവരൊക്കെ മനസ്സിലാക്കുന്നതറിയോ, ഒരു മൊബൈലിനകത്ത് ഒരു ലൈവ് ഇട്ടുകൊണ്ട് എന്തും പറയാമെന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുമ്പോ എത്രയോ കാര്യങ്ങൾ ചിന്തിക്കണം. ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഞാൻ 10 കൊല്ലം മുൻപ് സൗദി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മിസ്സായി പോയാൽ, ഒരു മനുഷ്യന്റെ കാലൊടിഞ്ഞാൽ, അതല്ലെങ്കിൽ അജ്ഞാതമായിട്ട് മൃതദേഹം കിട്ടിയാൽ ആദ്യം വിളിക്കുന്ന ഒരു മലയാളി എന്ന് സൗദി പോലീസ് വിളിക്കുന്നത് മുജീബ് പൂക്കോട്ട് വരുന്ന ഒരു വ്യക്തിയെ വിളിക്കാം. കാരണം അദ്ദേഹത്തിലൂടെയാണ് പുറലോകം അറിയുന്നതും കാണുന്നത്. അതേപോലെയാണ് ഇവിടെ എത്രയോ പേരുണ്ട്. ഇപ്പൊ ഇവരൊക്കെ നമ്മളെ നാണിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ ബ്ലോഗർമാർ വന്നിട്ട് ചെയ്യുന്നത്. ഒരു പേരിട്ട് വെച്ചിട്ടുണ്ട് ബ്ലോഗർ, ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് 4 ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അത് നല്ലതാന്ന് പറയാ, അത് കഴിഞ്ഞ പിന്നെ ഇവരെ കുറ്റം പറയാ. ഇതെന്താണത്?
0: ഇത് ഈ ചെറിയ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ സമയം കൊണ്ട് കിട്ടുന്ന ഒരു പോപ്പുലാരിറ്റി ആയിരിക്കും. ഇവർ എന്തും ചെയ്യുക, എന്തും പറയിപ്പിക്കാം എന്ന രീതിയിൽ.
5: പണ്ട് ഒരു ഇതുണ്ടായിരുന്നു, നമ്മള് കേരളത്തിലെ ഒരു സംസ്കാരം കൂടുതലാന്നൊരു ചൊല്ലുണ്ടായിരുന്നു. അത് നമ്മൾ ഏതൊരു ഇതിൽ ഇന്ത്യക്കാർ ഏത്, ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല, മറ്റു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി, ഏതൊരു സംസ്ഥാനത്ത് പോലും നമ്മളൊക്കെ നമ്മൾ പറയും കേരളക്കാരാണോ ഇത്തിരി. ഇന്ന് അവരെ എല്ലാം നമ്മൾ പിന്നിലാക്കി.
0: എന്തുകൊണ്ടായിരിക്കും ജംഷീദ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക്, ഒരു ഷിഫ്റ്റിംഗിലേക്ക് പോയത്? ഈ ഒരു സമൂഹ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് പിന്നെയല്ലേ വന്നത്? അത് സമൂഹ മാധ്യമങ്ങൾ വന്നതുകൊണ്ട് നമ്മുടെ പുതിയ ചെറുപ്പക്കാർ അങ്ങനെ ആയി തീർന്നതാണോ? എന്തും അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ പ്രശസ്തി ഉണ്ടാകാം, ഇങ്ങനെ തെറി വിളിച്ചതുകൊണ്ടോ അസഭ്യം പറഞ്ഞിട്ടൊക്കെ എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടി പറ്റുക?
5: അതെ, അതിൽ ഒറ്റ കാര്യമുള്ളൂ. കാരണം എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇതിനകത്ത് കുട പിടിച്ചു കൊടുക്കാൻ 10 ആൾ വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞ അശോക് താമരശ്ശേരി ഇത്ര സമൂഹത്തിൽ നല്ലുള്ള ആൾക്കാരെ പകുതി വെച്ച് നിർത്തുക, നാളെ ബാക്കി പറയാം, നാളെ ബാക്കി പറയാം. അപ്പൊ ഇത് സത്യമാണോ തെറ്റാണോ ഞാനും നോക്കും, ഇനി പത്മ നോക്കും,
0: ഉറപ്പായിട്ടും.
5: അപ്പൊ ഈ വ്യൂസ് കൂടും. അപ്പൊ ഇവര് വീണ്ടും വീണ്ടും 2 മിനിറ്റ് 3 മിനിറ്റ് ആക്കി വന്ന് വന്ന് വന്ന് വന്ന് പരസ്പരം വെല്ലുവിളികളായി, പ്രശ്നങ്ങളായി. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചത്, എന്താണ് ഇന്നലത്തെ ഒരു വിഷയം? ഒരു ടിക്ടോക്കിനകത്ത് ഇരുന്ന് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എടുത്തുകൊണ്ടിട്ട് ഇപ്പൊ ഗുണ്ടായിസ് ആയിപ്പോയി.
0: അതെ, മരപ്പലകെടുത്തിട്ടിട്ട് 4-5 പേര് ഒരാളെ തല്ലുക, നമ്മുടെ നാട്ടിൽ പോലും കേൾക്കാത്ത ഒരു സംഭവങ്ങളാണ് അതൊക്കെ, വളരെ അപൂർവമായിട്ട്. അത് ഒരു വിദേശ രാജ്യത്ത് വന്നിരുന്ന് അത് ചെയ്യാൻ ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് ഇവർക്കും കൃത്യമായിട്ട് അറിയാം. ഈ ടിക്ടോക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ മുഴുവൻ സമയം ഇരിക്കുന്നവർക്ക് അറിയാം ഇവിടെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കുറ്റം അഴിക്കുള്ളിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. ഇതെല്ലാം അറിഞ്ഞിട്ട് എങ്ങനെയാണ് അതിലേക്ക് പോകുന്നതെന്നാണ്
5: ഇവരിതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താണെന്ന് വെച്ചാല്, എന്തിനും നമ്മൾ എന്തറിയോ, നമ്മളുടെ കമന്റുകളാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ആയി പോകുന്നത്. സത്യമായിട്ട് കാരണം നമ്മൾ പറയാം, നീ അവന് അവനവിടെ വരുമോ, അവൻ വരില്ല, നമ്മൾ ചിലപ്പോ വെല്ലുവിളിച്ച് ഞാൻ നാളെ വരും എന്ന് പറയാം, അപ്പൊ അവൻ പറ വരും എന്ന് പറയും, ഇവൻ പറ വരില്ല എന്ന് പറയും. ഈ കമന്റുകൾ നോക്കിയിട്ടാണ് ഒരു വിധം അപകടം നമ്മളായിട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല.
0: അതെ, നിർദോഷം എന്ന് കരുതുന്ന നമ്മുടെ കമന്റുകൾ പോലും വലിയൊരു പ്രശ്നത്തിന് ഉള്ള ഒരു തീ കത്തിക്കലായി മാറുന്നുണ്ട് അല്ലേ?
5: തീർച്ചയായിട്ടും. പക്ഷേ ഈ വിഷയം ഏറ്റവും എടുത്തതിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഇവിടെ കുറച്ച് പേരുകളുണ്ട്, ഞാൻ പേരൊന്നും എടുത്ത് പറയില്ല, കുറച്ച് ആളുകളുണ്ട്, അവർക്ക് ഇത് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഇത് അറുപ്പും വെറുപ്പുള്ള പരിപാടിയാണെന്ന് വളരെയധികം നന്ദിയുണ്ട് ഇത്തരം പരിപാടികൾ എടുത്തത്.
0: ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
6: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
6: സന്ദീപാണ്.
0: സന്ദീപ്, സുഖായിരിക്കുന്നു? പറയൂ.
6: ആ, സുഖായിരിക്കുന്നു.
0: സന്ദീപ്, എവിടെയാണ് നാട്ടിലെ? സന്ദീപ്, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
6: പയ്യന്നൂർ
0: അല്ലേ, പറയൂ.
6: ഓക്കേ, ആദ്യം തന്നെ ഈ വിഷയം എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്.
0: സന്തോഷം, കാരണം നമ്മൾക്ക് ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ, നമ്മൾ മലയാളികൾ മുഴുവൻ മലയാളികളെയും പ്രവാസി മലയാളികളും ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? എല്ലാവരുടെ മുന്നിലും നമ്മുടെ തല അപമാനം കൊണ്ട് താഴുന്ന ഒരു ദിവസം കൂടിയായിരുന്നു.
6: തീർച്ചയായിട്ടും. പൊതുവെ നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ചിട്ട്, അതായത് പൊതുവെ പ്രത്യേകിച്ച് മലയാളികളെ കുറിച്ചിട്ട് പണ്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്.
0: അതെ,
6: അതായത് മലയാളികൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ആദ്യം ചിന്തിക്കും, പിന്നീട് വീണ്ടും ചിന്തിക്കും, പിന്നീട് പ്രവർത്തിക്കും.
0: അത്രയും സമയം കാത്തിരിക്കും.
6: പക്ഷേ ആ ഒരു ഇതില് ഇന്ന് ആ ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ കാലത്തിൽ മാറ്റം വന്നു. അതായത് ഇന്ന് പ്രവർത്തിക്കും, പിന്നീട് ചിന്തിക്കും, പിന്നീട് വീണ്ടും ചിന്തിക്കും. ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നു.
0: സാധ്യം ആ ഒരു വിവേകം എന്ന് പറയുന്നത് ഇല്ലാതായി അല്ലേ?
6: തീർച്ചയായിട്ടും ആ വിവേകം എന്ന് പറയുന്നത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പല ഘടകങ്ങളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അതായത് ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങള്, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്നതിലുള്ള ഇത് മാറ്റങ്ങൾ, അതെല്ലാം ഒരു ഒരു പരിധിവരെ ഘടകങ്ങളാണ്.
0: ഇതിപ്പോ നാട്ടിലെ ഒരു ഗുണ്ടായിസം പോലെ തന്നെ അല്ലേ? നാട്ടിലെ തെരുവിൽ ഗുണ്ടകൾ ഏറ്റുമുട്ടുന്നതിന് സമാനമായിട്ട് സൈബർ എടുത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യവർഷം, പോർവിളി, അത് അവിടെ തീരാതെ നേരെ മരപ്പലകയെടുത്തിട്ട് പിന്നെ ആ വ്യക്തിയുള്ള സ്ഥലത്തേക്ക് പോവുക, വെല്ലുവിളിച്ചിട്ട് അയാൾ ഇറങ്ങി വരിക, അയാളെ അങ്ങ് കൊലപ്പെടുത്തുക. നമുക്ക് സിനിമകളിലോ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലോ ഒക്കെ കണ്ടൊരു കാര്യം ഒരു വിദേശ രാജ്യത്ത് ചെയ്യാൻ എങ്ങനെയായിരിക്കും ധൈര്യം തോന്നുന്നുണ്ടാവുക? അല്ലെങ്കിൽ എന്തായിരിക്കും അവർ അത് ട്രിഗർ ചെയ്യുന്നത്? സന്ദീപിന്റെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും അത്? ആ ഒരു മൊമെന്റിൽ സംഭവിച്ചു പോകുന്നതായിരിക്കും.
6: ആ മൊമെന്റിൽ വന്നാൽ ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഫുൾ ടൈം ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് കാര്യങ്ങൾ ഇട്ട്, അതായത് ചിന്തിക്കാനുള്ള ശേഷി, മനുഷ്യന്റെ ചിന്തിക്കാനുള്ള ശേഷി കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്.
0: നമ്മൾ പണ്ട് പറയാറുണ്ട്, ഒരു കലങ്കിന്റെ പുറത്തോ ഒരു ക്ലബിന്റെ പുറത്തോ ഒക്കെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ സൗഹൃദങ്ങളിലും അറിവുകളിലും ഒക്കെ ചിലപ്പോൾ നമ്മളൊരു സിഗരറ്റോ അതൊക്കെ വലിച്ചു എന്ന് വരാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു മോശം കൂട്ടുകെട്ടുകളിലേക്ക് നമ്മൾ പോവാറില്ല. മാത്രമല്ല ഒരു സുഹൃത്തിന്റെ ചുമലിൽ കൈയിട്ടിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും അല്ലേ? ഇപ്പൊ തർക്കമാണെങ്കിൽ പോലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ ഒരേ ക്ലബിലിരുന്ന് സംസാരിക്കും, അവർ തർക്കത്തിൽ ഏർപ്പെടും, പക്ഷെ അതിനൊക്കെ ഒടുവിൽ ഒരു ചായ കുടിച്ചിട്ട് അവരൊക്കെ പിരിയാറില്ലേ?
6: തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശയവിനിമയം പൂർണ്ണമായും നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്. അതായത് നേരത്തെ പറഞ്ഞ മിനി പത്മ പറഞ്ഞതുപോലെ നാലാൾ കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇടപെടൽ, അതെല്ലാം അതായത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ആളുകൾ ഇനിയും പഴയ പോലെ പുറത്തേക്ക് ഇറങ്ങട്ടെ, ചങ്ങാതിമാരെ വെള്ളിയും ശനിയും ഞായറൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഒരു തീരത്തേക്ക് പോകട്ടെ. സൈബർ ലോകമല്ല, അതൊരു ഫേക്ക് ലോകമാണെന്നും യഥാർത്ഥ ലോകം പുറത്തുണ്ടെന്നും മനസ്സിലാക്കട്ടെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലേ?
6: തീർച്ചയായിട്ടും.
0: താങ്ക് യു സോ മച്ച് സന്ദീപ് വിളിച്ചേ കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, ആരാണ്?
7: നമസ്കാരം
0: സജി, പറയൂ.
7: ഞാനിത് വാർത്ത കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇതിപ്പോ ഒന്നാമത്തെ സംഭവമല്ല, ഈ ഒരു ഒന്ന് രണ്ട് മാസങ്ങളുടെ ഇടയിൽ ഇപ്പോ ഷാർജയിൽ രണ്ടോ മൂന്നോ സംഭവങ്ങളായി. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഈ കൃത്യത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ പ്രായം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒക്കെ ഒരു 2K kids ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സഹായിച്ചത്. അപ്പൊ പണ്ടൊക്കെ ഗൾഫിലേക്ക് നമ്മള് ജോലിക്കായി വരുന്നത് എന്തിനാണ്? നമ്മുടെ കുടുംബത്തെ പുലർത്താനും കുടുംബത്തെ രക്ഷിക്കാനും ആ വർക്ക് ഡെഡിക്കേഷനും ഒക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രവാസ ലോകത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും, സംസ്ഥാനം വിട്ടു പോയി എല്ലാം, ഇപ്പൊ കേരളത്തിന്റെ ലൈഫ് സ്റ്റൈലും ജീവിത രീതി എല്ലാം മാറി, വളർന്നു വരുന്ന കുട്ടികൾക്ക് യാതൊരുവിധ ഒരു ഒരു എന്താ പറയാ, ഒരു ടെൻഷനും ഇല്ല, എല്ലാം ഫിംഗർ ടിപ്സിലാണ്. ഇപ്പൊ ഒരു റിമോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഒരു 10 ദിവസം മുമ്പ് സഹോദരനായിട്ട് അടികൂടിയിട്ട് ആത്മഹത്യ എന്ന് പറയാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുകയെ, എത്രത്തോളം അവര് എന്താ പറയാ സൗകര്യത്തോടെയാണ് ജീവിക്കുന്നത്. ചെറിയൊരു സ്ട്രെസ് പോലും അവർക്ക് അത് എന്താ പറയാ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സംഭവം നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതില് ഹലോ,
0: കേട്ടതായിരുന്നല്ലോ സജി, നന്നായിട്ട് പറഞ്ഞ് സംസാരിച്ചു വരുന്നായിരുന്നു. സജി കേൾക്കുന്നുണ്ടോ? സമയക്കുറവുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വിളിക്കണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. എന്താണ് ഇന്ന് കോൾ കട്ടായിക്കൊണ്ടിരിക്കുന്നത്? നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമ്മുടെ ടെലിഫോൺ ലൈനിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റി? നമസ്കാരം, നമസ്കാരം, ഗുഡ് ഈവനിംഗ്. കേൾക്കുന്നുണ്ടോ സുഹൃത്തെ? പറഞ്ഞോളൂ.
8: അതെ, ഈ വിഷയത്തിൽ ശരിക്ക്
0: നൗഫലെ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെയാണ് താങ്കൾ? യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ? മുറിഞ്ഞു മുറിഞ്ഞു പോവുകയാണ് അല്ലേ? ഒരു കോളും കൂടി ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം ഉണ്ടോ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
8: ഹലോ,
0: നമസ്കാരം.
8: നമസ്കാരം,
0: നമസ്കാരം. പരിചയമുള്ള ശബ്ദമാണല്ലോ, ഇതാരാണ്?
8: ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം കുറച്ച് ഗ്യാപ്പിൽ ഇപ്പോ വിളിക്കുന്നേ.
0: ആരാണിത്?
8: എന്റെ പേര് സിബി.
0: സിബി,
8: അതെ അതെ.
0: സുഖായിരിക്കുന്നു സിബി?
8: സുഖായിരിക്കുന്നു
0: സിബി. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞത് പുതിയ 70 MLA വന്നിട്ടുണ്ട്, അവർക്ക് നിയമസഭയിലെ രീതികൾ പലതും അറിയില്ല, എങ്ങനെയാണ് ഒരു ചെയറിനോട് പെരുമാറേണ്ടതെന്ന്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓറിയന്റേഷൻ ക്ലാസ് വെക്കാൻ വേണ്ടി പോകാന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരു തലമുറ മാറ്റം ഉണ്ടായിട്ടുണ്ട്, ജെൻസി അടക്കമുള്ള ഒരു തലമുറ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പുറം രാജ്യത്ത് ജീവിക്കേണ്ടതെന്നും അവിടുത്തെ നിയമങ്ങൾ എങ്ങനെ പാലിക്കേണ്ടതെന്നും കുറച്ചുകൂടെ സൗഹൃദത്തിൽ എങ്ങനെ ഏർപ്പെട്ടിട്ട് പോകാമെന്നും സഹിഷ്ണുതയോടെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഒരു ക്ലാസ് അത്യാവശ്യമല്ലേ?
8: ഇതില് നമ്മൾ കുറച്ച് മുമ്പായിട്ട് ഒരു ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു, മിനി പത്മയ്ക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു ഓണത്തിന്റെ അന്ന് കരാമയിൽ വെച്ചിട്ട് ഒരു അടി കൂടിയിട്ട് ഭയങ്കര അന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, ഓർമ്മ ഉണ്ട്?
0: അതെ അതെ അതെ, അത്രയൊന്നും ആയിട്ടില്ലല്ലോ, ഒരു വർഷമാവാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ.
8: അതെ, അന്ന് നമ്മളിത് ചർച്ച ചെയ്തതായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മരണപ്പെട്ട ആളും 40 വയസ്സായിട്ടുള്ള ഒരാളാണ് മരണപ്പെട്ടത്. നമ്മൾക്ക് വിചാരിക്കും ഒരു ജെൻസിയാണ് വിചാരിക്കും, പക്ഷെ മരണപ്പെട്ട ആൾ എനിക്ക് തോന്നുന്നു 40 വയസ്സുള്ള ഒരാളാണ്
0: 40 വയസ്സുള്ള ആളാണ്, 40 വയസ്സുള്ള ആളാണ്
8: 40 വയസ്സുള്ള ഒരാളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, എല്ലാവർക്കും നാണക്കേടുണ്ടായ സംഭവമാണ്, ഭയങ്കര ബുദ്ധിമുട്ടായി.
0: അതെ, നമുക്കൊക്കെ നാണക്കേടും, എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും നാണക്കേടും, ജീവൻ നഷ്ടപ്പെട്ട ആളുടെ കുടുംബത്തിന് അതൊരു നഷ്ടവും, പ്രതികളായിട്ട് ജയിലിൽ പോയവർക്കും അത് നഷ്ടമാണ്. കാരണം ഇനി എപ്പോഴാണ് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ആ നിയമ നടപടി നേരിടുക, അവരുടെ കുടുംബം ഇവരെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നതാണെങ്കിൽ അവരുടെ നാട്ടിലുള്ള ഭാവി ജീവിതം എങ്ങനെയാണ്, ഇതെല്ലാം സങ്കടപ്പെട്ട കാര്യം തന്നെയാണ്.
8: എല്ലാവരുടെയും, മരണപ്പെട്ട ആൾക്കാരുടെയും ഈ കൊല്ലം പോലുള്ള ആൾക്കാരുടെ രണ്ട് കൂട്ടരുടെയും ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഏത് പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ട്
0: പോകും. അതാണ് ചോദ്യം. അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടുമോ? സോഷ്യൽ മീഡിയ നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ വരുമോ? സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വിളിച്ച് ഈ അസഭ്യ വർഷമൊക്കെ കേട്ട് ആനന്ദിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂടെ വരുമോ?
8: ഒരാളല്ല, രണ്ടു കൂട്ടരുടെ കുടുംബത്തിൽ പോയി. അതെല്ലാ മലയാളികളും ഇനിയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാതും ഇത് ശ്രദ്ധിക്കണം, അത്ര മാത്രമേ പറയാനുള്ളൂ.
0: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വളരെ സന്തോഷമുണ്ട് കേട്ടോ വിളിച്ചതില്. യെസ്, താങ്ക് യു സോ മച്ച്. എല്ലാവരും വളരെ നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞ ഒരു ചർച്ച കൂടിയായിരുന്നു. നമുക്ക് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു ചർച്ചയായിരുന്നു. ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമയക്കുറവുണ്ട്, നമുക്കതുപോലെ ചെറിയ ശബ്ദത്തിന് പ്രശ്നം എനിക്കും ഉള്ളതുകൊണ്ട് ഞാൻ ഈ ചർച്ച ഇന്ന് അവസാനിപ്പിക്കാം കേട്ടോ. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. സമൂഹ മാധ്യമങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ. അതിലുള്ള വാഗ്വാദങ്ങളും കൊലവിളികളും ഒന്നും നടത്താതിരിക്കട്ടെ. ഏറ്റവും നല്ല രീതിക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടാൻ പറ്റും, ഏറ്റവും നല്ല ഇൻഫ്ലുവൻസറായിട്ട് മാറാം, സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് ഇൻഫ്ലുവൻസർ, ഇവരെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ വിളിക്കാൻ വേണ്ടി പറ്റുമോ എന്ന ചോദ്യമൊക്കെ സ്വയം ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും വേണ്ടാത്ത കമന്റുകളൊക്കെ ഇട്ടിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നവരൊക്കെ ഒന്നുകൂടി ആലോചിക്കുക. ഒരു കമന്റ് ഇടുന്നതിന് മുമ്പ് ഞാനിത് ഇടണോ വേണ്ടയോ? എന്തെങ്കിലും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്ന, അതുപോലെ വംശീയ വർണ്ണ വെറി ഉണ്ടാക്കുന്ന കമന്റുകളൊന്നും ഇടാതെ നല്ല രീതിയിൽ ഒരു സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്നു. എല്ലാവരോടും സ്നേഹം.
9: Let's talk with Mini Padma. You're tuned into Home 92.2 FM. Home is a feeling.
10: എന്തു കാര്യം?
11: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്.
10: എക്സാമാ വരുന്നത്.
11: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് .tv.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കുവൈറ്റ് വിമാനത്താവള ആക്രമണം, ഒരു മരണം, 50-ലധികം പേർക്ക് പരുക്ക്, പരുക്കേറ്റവരിൽ ഇന്ത്യക്കാരും. ഗൺമാൻ മർദ്ദിച്ച കേസിൽ SIT യുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്ത് കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ടെർമിനൽ 1 ആക്രമണം ഉണ്ടായത്. കുവൈറ്റിലെ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 56 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേർ ഇന്ത്യക്കാരാണ്. കുവൈറ്റിൽ നയതന്ത്ര മിഷൻ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റിന് നേരെയും ആക്രമണമുണ്ടായി. US അഞ്ചാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് US സെൻട്രൽ കമാൻഡ് തള്ളി. ഇറാനിൽ US കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷൻ ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് US. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ക്വിഷം ദ്വീപിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചിരുന്നു. വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് വിവരം. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുവൈറ്റിനും ബഹ്റൈനും നേരെ നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ഇറാനെതിരെ രൂക്ഷമായ വിമർശനവുമായി UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോ അൻവർ മുഹമ്മദ് ഗർഗാഷ്. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെ നേരിടണമെന്ന് അൻവർ ഗർഗാഷ്. രാജ്യത്തെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചതായി കുവൈറ്റ് എയർവേസിന്റെ അറിയിപ്പ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് നടപടിയെന്ന് കമ്പനി വ്യക്തമാക്കി. വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ച ശേഷം യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുകയും പുതിയ യാത്രാസമയ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ. യാത്രക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി കുവൈറ്റ് എയർവേസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും നിരന്തരം പരിശോധിക്കണമെന്നും കമ്പനി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള വിമാനം റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. 122 യാത്രക്കാരുമായി പുറപ്പെടാനൊരുങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. വിമാനം പുറപ്പെടാൻ ആരംഭിക്കാനിരിക്കെ യാത്ര റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. യാത്രക്കാരെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡൽഹി ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. അനുമതിയില്ലാതെ 25 മുറികൾ പ്രവർത്തിച്ചുവെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ വിദേശ പൌരന്മാരായിരുന്നു ഉണ്ടായത്. രാവിലെ താമസക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. ഇതാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിനുവേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്ന് മന്ത്രി. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് MLA ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരുംമുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദലാൽമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പുതിയ അംഗങ്ങളെ നിയമസഭാ ചട്ടം പഠിപ്പിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ഇടപെടരുതെന്ന് സഭയിൽ സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകി. പുതിയ എംഎൽഎമാരെ നിയമസഭാ ചട്ടം പഠിപ്പിക്കാൻ ഈ മാസം 17 സെമിനാർ സംഘടിപ്പിക്കും. ശൂന്യവേളയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിനു മുൻപായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രത്യേക റൂളിംഗ്. 71 പുതിയ എംഎൽഎമാരാണുള്ളതെന്നും ഇന്നലെ തുടക്കമായതിനാൽ പലരും സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടെന്നും സ്പീക്കർ. അംഗങ്ങൾ ചേർന്ന് മുഖം മറച്ചു നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണമെന്ന് സ്പീക്കർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി സിപിഎം സിപിഐ ചർച്ച മുറുകുന്നു. ഇക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും ഇന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ച വിജയിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അപമാനത്തിന്റെ പ്രശ്നമില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവിയുടെ പ്രശ്നമല്ല ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുന്നണിയാണത്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ സിപിഐക്ക് കഴിയും, സിപിഎമ്മിനും അതിന് കഴിയണമെന്ന് ബിനോയ് വിശ്വം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമത്തിനുള്ള കുറ്റം ചുമത്തിയതിൽ ചോദ്യങ്ങളുമായി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. പരിശോധനകളില്ലാതെയാണ് നരഹത്യാകുറ്റം ചുമത്തിയതെന്നും എസ്ഐടിയുടെ ഉദ്ദേശം എന്തെന്നും കോടതി ചോദിച്ചു. വാദിഭാഗം ഇപ്പോൾ തയ്യാറാക്കിയ പരാതി പൊലിപ്പിച്ച് എഴുതിയതുപോലെയെന്നും കോടതി പരാമർശിച്ചു. ദൃശ്യങ്ങൾ പ്രധാനമെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി. ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഗൺമാൻമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. ഹർജി പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി. ആലപ്പുഴയിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് എസ്ഐടി റിപ്പോർട്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവ് പോലും നശിപ്പിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവ് നശിപ്പിച്ച് മാറ്റം വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ടത് അത്യാവശ്യമാണെന്നും അവർക്ക് ജാമ്യം ലഭിച്ചാൽ നീതി നിർവഹണം തടസ്സപ്പെടുമെന്നും എസ്ഐടി റിപ്പോർട്ടിൽ പറയുന്നു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
6: Brought to you by Aldras Auto AC Parts, number 1 auto AC spare parts in the Middle East.
5: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 45%.
6: വെദർ അപ്ഡേറ്റ്
7: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ്.

സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും പല വിധങ്ങളായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മളീ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന ആ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിനപ്പുറത്തേക്കുള്ള കുറച്ചധികം അശാന്തിയുടേതായിട്ടുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ എല്ലാം മാറും, എല്ലാം ശരിയാകുമെന്ന് പറയുന്ന ആ ഒരു പ്രതീക്ഷ, ആ ഒരു സ്വപ്നം, ആ ഒരു ആഗ്രഹത്തിൽ തന്നെയായിരിക്കും നമ്മൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുക. എല്ലാവരുടെ മനസ്സിലും ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നിറയുന്ന ദിവസങ്ങളായിരിക്കണം ഈ വരുന്ന ദിവസങ്ങളൊക്കെ തന്നെ കേട്ടോ. എന്തായാലും നമുക്ക് ഏറ്റവും നല്ലതിനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കാം, നമുക്ക് ഏറ്റവും നല്ലതിനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. കാരണം അത്രമാത്രം ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷയിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ സൗകര്യങ്ങളിൽ അത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്ന, അത്രമാത്രം സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അതോറിറ്റീസ് തന്നെയാണ് ഇവിടെയുള്ളത്. സോ നമ്മുടെ അധികൃതരിൽ നമുക്ക് അത്രമാത്രം വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങാം. നല്ല നല്ല ദിവസങ്ങൾ, നല്ല നല്ല സംഭവങ്ങൾ നമുക്ക് മുന്നിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു പ്രത്യാശയോടുകൂടി തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം ആരംഭിക്കുകയാണ്. ദിവസമല്ല, ഇന്നത്തെ വൈകുന്നേരത്തെ ഷോ ആരംഭിക്കുകയാണ്. നിങ്ങളിൽ പലരുടെയും ദിവസം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത് എന്നെനിക്കറിയാം. പക്ഷേ വീട്ടിലേക്കുള്ള ആ ഒരു യാത്രയിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. പലർക്കും, മെജോറിറ്റി ഓഫ് ആളുകൾക്കും സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവിനെ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായിട്ട് തന്നെ എല്ലാ കമ്പനീസും ഫസ്റ്റ് ഡേ, ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ സാലറി കൊടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ഇത് ഒരുപാട് പേർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം പലർക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഡ്യൂസോ അല്ലെങ്കിൽ EMIs ഒക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം തീയതി നാലാം തീയതി ഒക്കെ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള EMIs ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സാലറി ഡേറ്റ് കുറച്ചൊന്ന് മുന്നോട്ട് പുഷ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു പേയ്മെൻറ്റുകളൊക്കെ ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ വലിയൊരു മാറ്റമാണ് ശരിക്കും ഈ സാലറി ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പരിഷ്കരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻഡ് പുതിയൊരു അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഈ വരുന്ന June 15 പൊതു അവധി ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. UAE June 15 പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിജ്റ വർഷാരംഭം. ഹിജ്റ വർഷാരംഭത്തിന്റെ ഭാഗമായിട്ട് June 15 തിങ്കളാഴ്ച ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതു അവധി സർക്കാർ മേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എംറൈറ്റിസേഷൻ ചേർന്നിട്ടാണ് ഈ ഒരു അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ അടുത്ത ആഴ്ചയല്ലേ ഇന്ന് ഇപ്പോൾ എത്ര തീയതി? ഇന്ന് 3rd. 15th എന്ന് പറയുമ്പോഴത്തേക്കും അടുത്തതിൻ്റെ അടുത്ത ആഴ്ചത്തെ വീക്കെൻഡ്, ആക്ച്വലി ശനി ഞായർ തിങ്കൾ അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന അവധിയായിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തോളൂ. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടോ. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മോളിവുഡ് ടൈംസിൻ്റെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരത്തെ റിലീസിൻ്റെ അന്ന് തന്നെയാണ് നമ്മൾ മോളിവുഡ് ടൈംസ് കാണാൻ വേണ്ടി പോകുന്നത്. ടിക്കറ്റ് വേണ്ടേ? വേണമെന്ന് എനിക്കറിയാം. ഞാനൊരു ചെറിയ ചോദ്യവും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വരട്ടെ. പാട്ട് കേട്ടിട്ട് ഓടി തിരിച്ചു വാ. Trending song of the hour.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
0: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
1: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
0: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
1: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
0: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ മോളിവുഡ് ടൈംസിന്റെ ടിക്കറ്റ് തരാനുള്ള സമയമാണ് കേട്ടോ. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയുള്ള ചില സിനിമകൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും നമ്മളിങ്ങനെ മലയാളത്തിൽ നോക്കി നിൽക്കുന്ന, പ്രത്യേകിച്ചും പല കാരണങ്ങൾ കൊണ്ട് എക്സ്പെക്ടഡ് ആയിട്ട് കാത്തിരിക്കുന്ന ചില സിനിമകൾ ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് അത്തരത്തിൽ മോളിവുഡ് ടൈംസിൽ കാണാൻ പറ്റുന്ന ഒരു വലിയ കാരണങ്ങളിലൊന്ന് ഇതിന്റെ സംവിധായകന്റെ പേരാണ്. കാരണം അഭിനവ് സുന്ദർ നായകൻ എന്ന സംവിധായകൻ ഒരു സിനിമ മാത്രമേ ഇതിനു മുൻപേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ സിനിമ ഇറ്റ്സെൽഫ് അദ്ദേഹത്തിന്റെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന സിനിമ അദ്ദേഹം നിവിൻ പോളിയെ മനസ്സിൽ കണ്ട് എഴുതിയ സിനിമയാണെന്നാണ് പറയുന്നത്. പക്ഷേ നിവിനുമായിട്ടുള്ള എന്തോ അദ്ദേഹത്തിന് ആ ഒരു കഥയിൽ ആ ഒരു ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നേരെ അത് വിനീത് ശ്രീനിവാസനിലേക്ക് പോകുമായിരുന്നു. പക്ഷേ വിനീത് ശ്രീനിവാസൻ എന്ന നടന്റെ, അദ്ദേഹത്തിന്റെ സംവിധാന മികവ് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അഭിനയ മികവ് അറിയാം, ആലാപന മികവ് അറിയാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വിനീത് ശ്രീനിവാസൻ എന്ന നടന്റെ ഒരു ഒരു ഒരു ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തന്നെ എടുത്തു പറയാൻ പറ്റുന്ന സിനിമയാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. കാരണം ഒരിക്കലും മലയാളത്തിൽ ഇതിനു മുൻപ് ഇങ്ങനെ വില്ലന്മാരെ നായകന്മാരാക്കിക്കൊണ്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. ഈവൻ ഒരു സിനിമയിലെ വില്ലൻ മറ്റൊരു സിനിമയിൽ നായകൻ വരെ ആയിട്ടുണ്ട്, മിഖായലിൽ മാർക്കോയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ വില്ലന്റെ ആ ഒരു വില്ലത്തരങ്ങളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ പച്ചയ പരിച്ഛേദം കാണിച്ച ഒരു സിനിമയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ ഇതിനു മുൻപ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ മോളിവുഡ് ടൈംസിൽ വളരെയധികം എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആൻഡ് മാത്രമല്ല, ഈസ് എ ബ്രില്ലിയൻ്റ് ക്രാഫ്റ്റ്സ്മാൻ, ഭയങ്കര രസത്തിൽ ഭയങ്കര ടെക്നിക്കലി പടത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധായകൻ കൂടിയാണ് അന്നിവ. എന്തായാലും അപ്പോൾ മോളിവുഡ് ടൈംസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് നടന്മാർ താരങ്ങൾ, ഇപ്പോൾ ഷറഫുദ്ദീൻ ഉണ്ട്, നസലിനോടൊപ്പം തന്നെ സംഗീത് പ്രതാപ് ഉണ്ട്, അങ്ങനെ കുറേയധികം താരങ്ങളാണ് നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ മോളിവുഡ് ടൈംസ് നമുക്ക് ഈ വെള്ളിയാഴ്ച തന്നെ റിലീസിൻ്റെ അന്ന് തന്നെ കാണാം. ഞാനൊരു ചെറിയ ടാസ്ക് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ്സ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, നസലിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ നസലിൻ്റെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയിലെ ഒരു ചെറിയ ഡയലോഗ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇത് ഏത് സിനിമയിലേതാണെന്ന അല്ല നിങ്ങൾ പറയേണ്ടത്, ഈ സിനിമയിലെ ആ ഒരു ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ആൾ ആരാണ് എന്നുള്ളതാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏതാണ് സിനിമ എന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ. എവിടെ എവിടെ വോയിസ് വരുന്നില്ലല്ലോ. ഓക്കെ, ഒരു സെക്കൻഡ്. യെസ്,
1: ഹലോ അമ്മേ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നിങ്ങളുടെ മകൾ സൂപ്പർ ശരണ്യ എറണാകുളത്തുള്ള ഒരു പയ്യനുമായിട്ട് ചെറിയ ചുറ്റുകളിയിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, ഞാനിവിടെ ട്രഷറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു
2: ഉദ്യോഗസ്ഥനാണ്.
1: എനിക്ക് പെൻഷൻ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബൈ.
0: ഞാനാദ്യം ഇതിലൊരു മൂവി ക്ലിപ്സ് കേൾപ്പിച്ചിട്ട് ഏതാണ് സിനിമ എന്ന് ചോദിക്കാനായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ പാളിപ്പോയി. സൂപ്പർ ശരണ്യ എന്ന് പടത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് വന്നത് ഏത് നടിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. HT space, ദ റൈറ്റ് ആൻസർ സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് മെസ്സേജ് അയക്കുക. എല്ലാ ദിവസത്തെയും ചോദ്യം പോലെ ഇപ്പം കേൾപ്പിച്ച ക്ലിപ്പ് ഏത് സിനിമയിലേതാണ് എന്നല്ല ഞാൻ ചോദിച്ചത്, ഈ കേൾപ്പിച്ച ക്ലിപ്പ് സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന സിനിമയിലേതാണ്. അപ്പോൾ അതിൽ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ നായിക ആരാണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ നമ്മുടെ നമ്പറിലേക്ക്. അറിയാലോ ഫോർമാറ്റ്, HT space, ദ റൈറ്റ് ആൻസർ സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ തമിഴ് ട്രാക്ക് കേൾക്കാം.
3: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: And yes, it's time to look onto the roads. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എവിടെയൊക്കെയാണ് കുറച്ചധികം ട്രാഫിക് കണ്ടീഷൻസ് കാണാൻ പറ്റുന്നത് നോക്കട്ടെ. സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ജബലാലി സൈഡിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ യൂഷ്വലി ട്രാഫിക് കണ്ടീഷൻസ് അധികം കാണാറുള്ള എക്സ്പോ റോഡ് ആവട്ടെ അല്ലെങ്കിൽ അലിയസ് റോഡ് ആവട്ടെ ഒക്കെ തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ഇവിടെയും ഒരു കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ ചില ഏരിയാസിൽ, പ്രത്യേകിച്ചും ആ ഒരു പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്ത് നിന്നൊക്കെ വരുന്നവരാണെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്നവരാണെങ്കിലും രണ്ട് സൈഡിലും രണ്ട് വശത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടീഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അൽഖേൽ റോഡിൽ സാമാന്യം ഭേദപ്പെട്ട നിലയിലാണ് ഉള്ളത്. അൽബർഷ ഭാഗത്തൊക്കെ അൽഖേൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ടിൽ ഒരു ദുബായ് ഹിൽ സ്റ്റേറ്റിലൊക്കെ കഴിയുന്നിടത്തായിട്ട്, ഹിൽസ് സ്റ്റേറ്റ് കഴിയുന്നത് മുതൽ അൽഖേൽ റോഡിലും അത്യാവശ്യം ഇന്ന് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ചധികം കഞ്ചഷൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ അവിടെ മുതൽ ഏതാണ്ടൊരു അൽഖൂസ് ഫോർ എത്തുന്നവരെ കുറച്ചധികം കഞ്ചഷൻസ് കാണാം അൽഖേൽ റോഡിൽ. അത് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രീ ആയിട്ട് തന്നെയുള്ള മൂവ്മെന്റാണ് കാണുന്നത്. റാസൽഖോ റോഡിലും വലിയ ട്രാഫിക് കഞ്ചഷൻസോ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ദുബായ് അല്ലൈൻ റോഡും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ആൻഡ് മൈദാൻ സൗത്ത് ഭാഗത്തായിട്ട് ഒരു മേജർ ആക്സിഡന്റ് ഐ തിങ്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷെയ്ഖ് സായദ് റോഡിന്റെ മറ്റു മേഖലകളൊക്കെ തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ഷെയ്ഖ് സായദ് റോഡ് അറൌണ്ട് ഊദ്മേത്ത ഭാഗത്തായിട്ട് അവിടെയും ഒരു ആക്സിഡന്റ് സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നവർ അവിടെയും കുറച്ചധികം നേരം കാത്തു നിൽക്കേണ്ടതായിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ റിബാ സ്ട്രീറ്റിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് അറൌണ്ട് എയർപോർട്ട് സ്ട്രീറ്റിലും യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് കാണുന്നത്. ആൻഡ് എത്തിഹാദ് ടോൾ റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്, വളരെ യൂഷ്വൽ ആണ്. സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ ട്രാഫിക് അവിടെ ആരംഭിച്ചിട്ടുണ്ട്.
1: ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക്
3: അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ ജിസിസി, ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: ഡോസ് മെയ് 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
5: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: നമ്മുടെ ഈ ബാക്ക് ടു ഹോമിന്റെ പാട്ട് കേൾക്കുന്ന സമയത്ത് പണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഞാൻ 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അതുവരെയും നമുക്ക് മലയാളത്തിൽ കാർട്ടൂൺ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഐ മീൻ ചെറിയ പ്രായത്തിലൊക്കെ കാർട്ടൂണുകൾ കണ്ടിരുന്നത് കാർട്ടൂൺ നെറ്റ്വർക്ക്, പിന്നെ ഡിസ്നിയുടെ ഒരു ചാനൽ കിട്ടുമായിരുന്നു, പിന്നെ പോഗോ, അങ്ങനെ കുറച്ച് ചാനലുകളിലായിരുന്നു. അപ്പോഴാണ് മലയാളം ചാനലുകളിൽ ചില ചാനലുകളിൽ മാത്രം ഇത്തരത്തിൽ, പ്രത്യേകിച്ചും ഈ സൂര്യ ടി വിയിലൊക്കെ ആണെങ്കിൽ ചില കാർട്ടൂണുകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഈ മായക്കണ്ണൻ, ഡോറയുടെ പ്രയാണം, പിന്നെ ഏതൊക്കെയുണ്ടല്ലോ, ഹീമാൻ, അങ്ങനെ കുറേ കാർട്ടൂണുകൾ ഇങ്ങനെ ഡബ് ചെയ്ത് വരുന്ന സമയത്താണ് നമുക്ക് മലയാളത്തിലും ഈ കാർട്ടൂൺ ആസ്വദിക്കുന്നതിൻ്റെ ഒരു പ്ലഷർ ഉണ്ടല്ലോ. നമ്മുടെ സ്വന്തം ഭാഷ സംസാരിക്കുമ്പം പ്രത്യേകിച്ചും ആ ഒരു പ്രായത്തിൽ നമുക്ക് ഏറ്റവും ആദ്യം ആത്യന്തികമായിട്ട് മനസ്സിലാവുന്നത് നമ്മുടെ മലയാളം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്കൂൾ വിട്ടിട്ട് നേരെ ഓടി വരും, കാരണം 4 മണിക്ക് മായക്കണ്ണൻ കാണാൻ വേണ്ടിയിട്ട്. മായക്കണ്ണനാണോ ഹീമാനാണോ ഏതൊക്കെയോ കാർട്ടൂണുകൾ കാണാൻ, പോപ്പോയി പോപ്പോയി എന്ന 4 ഗ്രഹണം ഞാൻ എന്ന് പറയുന്ന ഒരു കാർട്ടൂണൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടിക്കതച്ച് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ ഓടി കയറി വരുമ്പോഴത്തേക്കായിരിക്കും ആ ചാനൽ അങ്ങോട്ട് പ്ലേ ആവുന്നതും ആൻഡ് അതിലിങ്ങനെ ഒരു ടൈറ്റിൽ സോങ് പോകുന്നതും. എനിക്ക് അതേ ഫീലാണ് ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ബാക്ക് ടു ഹോമിൻ്റെ ടാഗ് കേട്ടപ്പോൾ തോന്നിയത് കേട്ടോ. പഴയ കാർട്ടൂണുകളെ പോലെ മാറ്റിപ്പിടിക്കേണ്ടി വരുമോ, മാറ്റിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. നിങ്ങൾ പറയും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ കമൻറ്റ് ബോക്സിലല്ലോ ഇതിന് പറഞ്ഞാൽക്ക്. അപ്പോൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ച് അറിയിക്കൂ ഈ പാട്ട് കൊള്ളാം പോട്ടെ തൽക്കാലത്തേക്ക് ഇത് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഓക്കെ തംസ് പഠിച്ചോളൂ, ഇല്ലെന്നാണെങ്കിൽ അതും. വിമർശനങ്ങളാണ് എനിക്ക് വേണ്ടത്, വിമർശനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വിമർശനങ്ങൾ വാരിക്കൊരു തരണം നിങ്ങൾ എന്നും പറഞ്ഞ് ഇങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് വിമർശിക്കരുത് കേട്ടോ. എനിവേ, എന്തായാലും ചാറ്റ് ജി പി ഒരു വിശേഷം പറയട്ടെ. അതായത് എ വരുന്നു, എ വന്നു കഴിഞ്ഞാൽ പലർക്കും കൂടെ പണി പോവും, നമ്മുടെ പണി പോയി കഴിഞ്ഞാൽ ആകെക്കൂടെ വിഷയത്തിലേക്ക് മാറും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലേക്കും കടന്നു കയറുന്നു, റിയാലിറ്റിയാണ്, വസ്തുതയാണ്, നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമാണ്. ഇനി അതിനെ നമ്മൾ പരിതപിച്ചുകൊണ്ടിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പരാതി പറഞ്ഞിരുന്നത് കൊണ്ടോ മാത്രം ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതായിട്ടുള്ള സുഖം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പല കമ്പനികളും. ഈവൻ ദോ നമ്മളിൽ പലരും വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെയും ഒരു മെയിൽ അയക്കുന്നതിനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ചില കാര്യങ്ങൾക്ക് വളരെ പ്രൊഫഷണലായ രീതിയിൽ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ബേസിക് പ്രസൻറ്റേഷന് വേണ്ടി നിന്ന് ഐഡിയാസ് എടുക്കാനാണെങ്കിലോ ഒക്കെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ജെമിനി എഐനെയോ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയെയോ ഒക്കെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട്. മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ജീവിതം നമുക്കൊരു പക്ഷേ ഇനി ചിന്തിക്കാൻ പറ്റില്ല. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ എഐ ആപ്ലിക്കേഷനുകളും ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളത് അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ അല്ലേ. അപ്പോൾ അതിനെ സ്വായത്തമാക്കുക, അതിൽ ഒരു വലിയ സാധ്യതകൾ കണ്ടെത്തുക, അതിൽ അഗ്രഗണ്യരായിക്കൊണ്ട് എങ്ങനെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് അതിനെ ഉപകാരപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വേണം നമ്മൾ ഇനി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വീണ്ടും പരാതി പറഞ്ഞിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എഐക്കെതിരെ ഒരു സമരം നടത്തിയതുകൊണ്ടോ ഒന്നും കാര്യം വരാൻ വേണ്ടി പോകുന്നില്ല. കാരണം പറയാനുള്ളവരെല്ലാം പറഞ്ഞു, നമ്മളെല്ലാവരും അത്രമാത്രം പറഞ്ഞു എഐ വന്നു കഴിഞ്ഞാൽ അത്രമാത്രം വിപത്താണെന്ന്. പക്ഷേ ആരും കേട്ടില്ല, എല്ലാവരും ഈ പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ഇനി എന്തായാലും ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഐ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ, അതും ചാറ്റ് ജി പി ടിൻ്റെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ 100 കോടി എന്ന മാജിക് നമ്പർ പിന്നിട്ടിരിക്കുകയാണ്. ചരിത്ര നേട്ടമാണ് ചാറ്റ് ജി പി ടി സ്വന്തമാക്കിയിരിക്കുന്നത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ഓപ്പൺ എഐയുടെ ചാറ്റ് ജി പി ടി ഓരോ മാസവും പ്രതിമാസം ആക്റ്റീവ് യൂസേഴ്സിൻ്റെ എണ്ണത്തിലാണ് 100 കോടി എന്ന് പറയുന്ന ആ ഒരു മാജിക് നമ്പർ പിന്നിട്ടുകൊണ്ട് ലോക റെക്കോർഡ് കുറിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഇൻ്റലിജൻസ് സ്ഥാപനമായിട്ടുള്ള സെൻസർ ടവറിൻ്റെ കണക്കുകൾ പ്രകാരമാണ് റോയിറ്റേഴ്സ് ആണ് ഈ ഒരു വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ 100 കോടി കസ്റ്റമേഴ്സിന് നേടുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന ബഹുമതിയാണ് ഇതോടുകൂടി ചാറ്റ് ജി പി ടി സ്വന്തമാക്കിയിരിക്കുന്നത്. ലോഞ്ച് ചെയ്ത് ഏകദേശം 3 വർഷങ്ങൾക്കുള്ളിലാണ് ഇത്രയും വലിയൊരു നാഴികക്കല്ല അവരെ പിന്നിട്ടിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റിൽ പ്രത്യേകിച്ചും ഗൂഗിൾ മാപ്സ്, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ ജനപ്രിയ ആപ്പുകളൊക്കെ 100 കോടി ക്ലബിലേക്ക് എത്താനെടുത്ത സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വർഷവും 10 വർഷവും 15 വർഷവും ഒക്കെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ വെറും 3 വർഷത്തിനുള്ളിൽ തന്നെ ചാറ്റ് ജി പി ടി എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, വളരെ തുച്ഛമായ പ്രൈസിനൊക്കെ ഒരുപാട് എഐ കോഴ്സുകൾ ഇന്ന് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. പറ്റുന്ന സമയങ്ങളിൽ നമ്മുടെ ഒരു സെൽഫ് അപ്ഗ്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അത്തരം കോഴ്സുകൾ കൂടി സ്വായത്തമാക്കുക. കാരണം എല്ലായ്പ്പോഴും നമ്മൾ അപ്ഗ്രേഡഡ് ആയിട്ടിരിക്കുക, നമ്മുടെ സ്കില്ലിനെ എപ്പോഴും ഉയർത്തി മേളിൽ വെച്ചിരിക്കുക. ഒരു യന്ത്രത്തിനും കീഴ്പ്പെടുത്താൻ പറ്റാത്ത വിധം നമ്മൾ ആ യന്ത്രത്തെ നമ്മൾ കീഴ്പ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളെ പഠിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ഒരു സ്കിൽ നമ്മൾ അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ബെറ്റർ അതാണ് എന്നുള്ളതാണ്. ഇനിയും എന്തായാലും ഇപ്പം നമുക്കൊരു എവർഗ്രീൻ ട്രാക്ക് കേൾക്കാൻ പോകുന്നതിന് മുന്നേ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ആരാ
2: നോക്കട്ടെ. ഹലോ,
1: ആഹാ, പറ്റിക്കണനെ, നെവർ നടത്തില്ല.
2: ഹലോ
3: ഹലോ
1: ഹലോ, ഇതാരാണ്? ഷാരോണെ, എന്തുകൊണ്ട് വിശേഷം, ഇത്ര കാലമായി. ഓ, ലോങ് ടൈം മൈ ഫ്രണ്ട്. എന്തൊക്കെയാണ് വിശേഷം, എങ്ങനെ പോകുന്നത് കാര്യങ്ങളൊക്കെ? അതിപ്പോ എല്ലാവരുടെയും കാര്യം അങ്ങനല്ലയോ ഷാരോണെ, എല്ലാരെയും പോവാന്നേ. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അങ്ങനെ നമ്മൾ ആ ആ ഫ്ലോയിൽ അങ്ങ് പോവാ, ഒഴുക്കിനൊപ്പം
3: പോവാ.
1: ഒഴുക്കില്ല, എഴച്ചിലാണെന്ന്. ഇനി എന്തായാലും കുഴപ്പമില്ല. വീടെത്തിയോ? വണ്ടി കയറട്ടുള്ളോ? എന്നാ ഈ സമയത്ത് ഷാരോണിന് കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു ബ്യൂട്ടിഫുൾ എവർഗ്രീൻ ട്രാക്ക് ഇട്ട് വരുന്നുണ്ട്, നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടിട്ട്. ശരിയാ, ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടുണ്ട് ഈ നൊസ്റ്റാൾജി പോലുള്ള വികാരങ്ങളൊക്കെ. നമ്മളെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് നല്ലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ മനസ്സിൽ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡെസ്പായിട്ടോ ഡിസ്പ്രേറ്റ് ആയിട്ടോ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ദുഃഖിക്കാൻ കാരണങ്ങളെ അന്വേഷിച്ചു പോകണ്ട. നൊസ്റ്റാൾജി ഒരുതരം ദുഃഖം തന്നെയാണല്ലോ. ഓർമ്മകളായവർക്കുന്ന സമയത്ത് മനസ്സിലുള്ള നൊമ്പരങ്ങളാണല്ലോ നൊസ്റ്റാൾജിയ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അത്രയധികം ദുഃഖങ്ങൾ ഇങ്ങനെ ചുറ്റുവട്ടത്തും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നൊസ്റ്റാൾജിയ അന്വേഷിച്ച് പോകണ്ട എന്നാണ് ചില മനഃശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത്. അപ്പൊ ശരൺ ശരിക്കും ദുഃഖം തന്നെയാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഓ വാ വാ, വാട്ട് എ ഫണ്ടാസ്റ്റിക് ഫിലോസഫി. അതെ, ചെറിയ ദുഃഖം ചെറിയവരെ വലുതാക്കാൻ വേണ്ടി, അല്ല വലിയവരെ ചെറുതാക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം. എന്തായാലും ഷരോണിന്റെ ആ സൈക്കോളജി കൊള്ളാം കേട്ടോ. എന്തായാലും ഷരോൺ, ഞാൻ നേരത്തെ വാഗ്ദാനം ചെയ്ത ആ പാട്ട് ഇങ്ങോട്ട് ഇട്ട് തരാം, ഹാപ്പി ആയിട്ട് ഇരിക്കൂ
3: കേട്ടോ.
1: സിനിമ ടിക്കറ്റ് ഞാൻ നോക്കട്ടെ. സിനിമാ ടിക്കറ്റ് അങ്ങനെയാണെങ്കിൽ ഷാരോൺ ഇപ്പോഴും ഇത് ചെയ്യുന്നല്ലേ. ഓക്കെ, ഞാൻ ഷാരോണിനൊരു ടാസ്ക് തരാം, ഒരൊറ്റ ടാസ്ക്. ഞാനിപ്പോ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ടിക്കറ്റ്, പക്ഷേ മോളിവുഡ് ടൈംസിന്റെ അല്ല, അത് ഓൾറെഡി ഇന്നത്തെ കൊടുത്തു കഴിഞ്ഞു. അടുത്ത പടത്തിന്റെ ഡോസിന്റെ ടിക്കറ്റ് ഞാൻ തരും. ഓക്കെ, ഈ ഡോസ് എന്ന് പറഞ്ഞ സിനിമയിലെ നായകൻ ആരാണെന്നറിയോ? ഡോസിലെ നായകനായിട്ട് വരുന്നത് സിജു വിൽസൺ ആണ്. അറിയാലോ അപ്പോ സിജു വിൽസന്റെ കരിയറിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ പേര് ഞാൻ പറയും, അത് ഏത് സിനിമയിലേതാണെന്ന് ഷാരോൺ കണ്ടുപിടിച്ച് പറയണം. ഫോണിലൊന്നും സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി നിൽക്കരുത്, പടപടയെന്ന് ഉത്തരം ഷടപടയെന്ന് പറയാൻ കൊണ്ട് പറയണം കേട്ടോ. ഡാൻസർ ജോജോ. സിജു വിൽസൺ ഒരു ടീമിനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഡാൻസ് കേട്ടപ്പോഴേ കണ്ടുപിടിച്ച് പറഞ്ഞു, മിടുക്കൻ. കൈയടിക്കാൻ ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കൈയടിക്കുന്നു. ആണോ? എന്നാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അടിക്കാം. ഷാരോണെ, എന്നാ പിന്നെ പെട്ടെന്ന് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചേക്ക് കേട്ടോ. ഓക്കെ, അപ്പം ഷാരോൺ ഹാസ് വോൺ ടിക്കറ്റ്സ് ടു വാച്ച് ദ മൂവി ഡോസ്. നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ചിരുന്ന് പടം കാണാം. ഓക്കെ ഷാരോൺ, കൺഗ്രാചുലേഷൻസ്. മെസ്സേജ് അയക്കുന്നവരും മറക്കണ്ട, ഇല്ലെങ്കിൽ ഞാനിവിടെ മറന്നു പോകും. ഓക്കെ ഷാരോൺ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
1: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ഇ എൻ ടി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
0: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
1: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578411.
2: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കുവൈറ്റ് വിമാനത്താവള ആക്രമണം, ഒരു മരണം, 50-ലധികം പേർക്ക് പരുക്ക്, പരുക്കേറ്റവരിൽ ഇന്ത്യക്കാരും. ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച യുഎഇ, ഇറാനെ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്ന അൻവർ ഗർഗാഷ്. ഡൽഹിയിൽ തീപിടുത്തം, 20-ലധികം മരണം. ഗൺമാൻ മർദ്ദിച്ച കേസിൽ എസ്ഐടിയുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്ത് കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ടെർമിനൽ ഒന്നിലാണ് ആക്രമണം ഉണ്ടായത്. കുവൈറ്റിലെ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 56 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേർ ഇന്ത്യക്കാരാണ്. കുവൈറ്റിൽ നയതന്ത്ര മിഷൻ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റിനു നേരെയും ആക്രമണമുണ്ടായി. യുഎസിന്റെ 5 കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് യുഎസ് സെൻട്രൽ കമാൻഡ് തള്ളി. ഇറാനിൽ യുഎസ് കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷൻ ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യുഎസ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ക്വഷം ദ്വീപിനു നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും യുഎസ് സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചിരുന്നു. വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് വിവരം. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുവൈറ്റിനും ബഹ്റൈനും നേരെ നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ഇറാനെതിരെ രൂക്ഷമായ വിമർശനവുമായി യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ്. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെ നേരിടണമെന്ന് അൻവർ ഗർഗാഷ്. രാജ്യത്തെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചതായി കുവൈറ്റ് എയർവേസിന്റെ അറിയിപ്പ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് നടപടിയെന്ന് കമ്പനി വ്യക്തമാക്കി. വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ച ശേഷം യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുകയും പുതിയ യാത്രാസമയ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ. യാത്രക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി കുവൈറ്റ് എയർവേസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും നിരന്തരം പരിശോധിക്കണമെന്നും കമ്പനി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള വിമാനം റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. 122 യാത്രക്കാരുമായി പുറപ്പെടാനൊരുങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. വിമാനം പുറപ്പെടാൻ ആരംഭിക്കാനിരിക്കെ യാത്ര റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. യാത്രക്കാരെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡൽഹി ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. അനുമതിയില്ലാതെ 25 മുറികൾ പ്രവർത്തിച്ചുവെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ വിദേശ പൌരന്മാരായിരുന്നു ഉണ്ടായത്. രാവിലെ താമസക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. ഇതാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിനുവേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്ന് മന്ത്രി. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് എംഎൽഎ ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരും മുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദല്ലാൾമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പുതിയ അംഗങ്ങളെ നിയമസഭാ ചട്ടം പഠിപ്പിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ഇടപെടരുതെന്ന് സഭയിൽ സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകി. പുതിയ എംഎൽഎമാരെ നിയമസഭാ ചട്ടം പഠിപ്പിക്കാൻ ഈ മാസം 17 സെമിനാർ സംഘടിപ്പിക്കും. ശൂന്യവേളയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രത്യേക റൂളിംഗ്. 71 പുതിയ എംഎൽഎമാരാണുള്ളതെന്നും ഇന്നലെ തുടക്കമായതിനാൽ പലരും സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടെന്നും സ്പീക്കർ. അംഗങ്ങൾ ചേർന്ന് മുഖം മറച്ചു നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണമെന്ന് സ്പീക്കർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി സിപിഎം സിപിഐ ചർച്ച മുറുകുന്നു. ഇക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും ഇന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ച വിജയിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അപമാനത്തിന്റെ പ്രശ്നമില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവിയുടെ പ്രശ്നമല്ല ഉള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുന്നണിയാണത്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ സിപിഐക്ക് കഴിയും, സിപിഎമ്മിനും അതിന് കഴിയണമെന്ന് ബിനോയ് വിശ്വം. പരോൾ വ്യവസ്ഥ ലംഘിച്ച് പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ റീൽ ഷൂട്ട്. 7 പ്രതി അശ്വിന്റെ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അശ്വിൻ തന്നെയാണ് റീൽ പങ്കുവച്ചത്. നിലവിൽ പരോളിലാണ് അശ്വിൻ. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പരോൾ വ്യവസ്ഥയിൽ ഒന്ന്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൂട്ട പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ പരോൾ വ്യവസ്ഥയുടെ ലംഘനം നടന്നിരിക്കുന്നത്. ഇനി സഹയാത്രികനല്ല, പാർട്ടിയുടെ ഭാഗമെന്ന് കെ ടി ജലീൽ. താനും ഭാര്യയും സിപിഎം പാർട്ടി അംഗത്വമെടുക്കുന്നുവെന്ന് സ്ഥിരീകരിച്ച് ജലീൽ. പ്രസ്ഥാനത്തിന്റെ പ്രതിസന്ധിക്കാലത്ത് ഒപ്പം ചേരുകയെന്നത് സാമൂഹിക ഉത്തരവാദിത്വം. മതാചാരങ്ങൾ പിന്തുടരുന്ന ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം എടുക്കാനാകില്ലെന്ന് വ്യാപക വ്യാജ പ്രചരണമുണ്ട്. അതിനെതിരായ പ്രതിരോധം കൂടിയാണ് തന്റെ പാർട്ടി അംഗത്വമെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമത്തിനുള്ള കുറ്റം ചുമത്തിയതിൽ ചോദ്യങ്ങളുമായി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. പരിശോധനകളില്ലാതെയാണ് നരഹത്യാകുറ്റം ചുമത്തിയതെന്നും എസ്ഐടിയുടെ ഉദ്ദേശം എന്തെന്നും കോടതി ചോദിച്ചു. വാദിഭാഗം ഇപ്പോൾ തയ്യാറാക്കിയ പരാതി പൊലിപ്പിച്ച് എഴുതിയതുപോലെയെന്നും കോടതി പരാമർശിച്ചു. ദൃശ്യങ്ങൾ പ്രധാനമെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി. ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഗൺമാൻമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. ഹർജി പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി. ആലപ്പുഴയിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് എസ്ഐടി റിപ്പോർട്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവ് പോലും നശിപ്പിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവ് നശിപ്പിച്ച് മാറ്റം വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ടത് അത്യാവശ്യമാണെന്നും അവർക്ക് ജാമ്യം ലഭിച്ചാൽ നീതി നിർവഹണം തടസ്സപ്പെടുമെന്നും എസ്ഐടി റിപ്പോർട്ടിൽ പറയുന്നു. കെഎസ്ഇബി സോളാർ അഴിമതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഇതുവരെ 3.25 കോടി രൂപയാണ് കെഎസ്ഇബിക്ക് നഷ്ടമെന്നാണ് വിലയിരുത്തൽ. പദ്ധതി പാതിവഴിയിൽ നിലച്ചിരുന്നു. കോട്ടയം കാസർഗോഡ് ജില്ലകളിലാണ് സോളാർ പദ്ധതി ആരംഭിച്ചിരുന്നത്. എറണാകുളം സ്വദേശി കെ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ബംഗാളിൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ തൃണമൂൽ കോൺഗ്രസിന്റെ മുഴുവൻ കമ്മിറ്റികളും പിരിച്ചുവിട്ടു. പോഷക സംഘടനകളും പിരിച്ചുവിട്ടതായി തൃണമൂൽ കോൺഗ്രസ് എക്സിൽ അറിയിച്ചു. എല്ലാ തലങ്ങളിലും വിശദമായ ആത്മപരിശോധനയും വിലയിരുത്തലും നടത്തുമെന്ന് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചു. പുറത്താക്കപ്പെട്ട പാർട്ടി നിയമസഭാംഗം ഋതബ്രത ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് 58 ടിഎംസി എംഎൽഎമാർ നിയമസഭാ സ്പീക്കറെ സമീപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടത്. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check. ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 49%.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

റൈറ്റ്, തിരികെ എത്താം ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഞാൻ നേരത്തെ ടെമ്പറേച്ചർ പറയുന്ന സമയത്താണെങ്കിൽ പോലും സാധാരണ ഗതിയിൽ ഒരു വൈകുന്നേരത്തിന് 4-5 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടെമ്പറേച്ചറിൽ ഒരു ചെറിയ താഴ്ചയെങ്കിൽ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇന്നൊരു 3 മണി മുതൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ, ഇന്ന് ഇന്നലെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഒരു 39-40 ഡിഗ്രി സെൽഷ്യസിൽ യൂഷ്വൽ നമ്മുടെ ഇവിടെ ബർദുബായ് മേഖലയിൽ പോലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം സാധാരണ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ചൂട് കുറച്ചധികം സീനായിട്ടുള്ള ചൂടാണ് എന്നുള്ളത് അല്ലേ. ആൻഡ് ഇന്നത്തെ ദിവസം യുഎയിലെ ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിരുന്നത് അൽദഫ്ര മേഖലയിൽ ഏതാണ്ട് 48.4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അറിയിക്കുന്ന പ്രകാരം യുഎയിൽ ഇത്തവണ കടുത്ത വേനൽ തന്നെ ആയിരിക്കും. ആൻഡ് മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. സാധാരണക്കാർ വളരെ നേരത്തെ തന്നെ രാജ്യം കടുത്ത ചൂടിലേക്ക് നീങ്ങുകയാണ് എന്നുകൂടിയാണ് കാലാവസ്ഥാ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. സോ അതിനെക്കുറിച്ചൊന്ന് അവെയറായിട്ടിരിക്കുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരം അത്രമാത്രം വേഗതയിൽ പിക്കപ്പ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തെ മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക, സൂര്യൻ്റെതായിട്ടുള്ള ഒരു എക്സ്പോഷർ ഡയറക്റ്റ്ലി നമ്മളെ വന്ന് വീഴുന്ന തരത്തിലേക്ക് മാക്സിമം പോകുന്നത് പുറത്തു പോകുന്നത് ഒഴിവാക്കുക, സൺസ്ക്രീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക, ശരീരത്തെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തുന്ന കാര്യം എല്ലായ്പ്പോഴും ഒന്ന് ഓർത്തുള്ളൂ കേട്ടോ. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ വക കാര്യങ്ങളിൽ കുറച്ചധികം എക്സ്ട്രാ കെയർ ഒന്ന് കൊടുത്തോളൂ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം. ട്രെൻഡിങ് ട്രാക്ക് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സിനിമയുടെ ടിക്കറ്റ്, ഇന്ന് ആക്ച്വലി ഡോസിന്റെ ടിക്കറ്റ് ഒരാൾ ഓൾറെഡി വിൻ ചെയ്തിട്ടുണ്ട്, ഷാരോൺ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെറിയ ടാസ്ക് ഒക്കെ തന്നിട്ട് സിനിമ ടിക്കറ്റൊക്കെ തരും. അപ്പോൾ ഇനിയും കപ്പിൾ ഇൻവൈറ്റ്സ് നമുക്ക് ഇവിടെ കാത്തു വെച്ചിട്ടുണ്ട്. സോ ഈ പാട്ട് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡോസിന്റെ ടിക്കറ്റുകൾ കൂടി തരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. ഐ വിൽ ബി വിത്ത് യു ടിൽ യു റീച്ച് ഹോം. Trending song of the hour.

You are listening to Back to Home with Asif. Asif.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോസ് സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. ഡോസ് എന്ന സിനിമയെ കുറിച്ച് ഓൾറെഡി ഇപ്പൊ തന്നെ സിനിമാ കോളങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം ദൃശ്യം പോലെ ഒരു വലിയ സിനിമയുടെ കൂടെ റിലീസായിട്ടും പ്രേക്ഷകരുടെ അഭിപ്രായം, പ്രേക്ഷകരുടെ ഏറ്റവും ബെസ്റ്റ് റെസ്പോൺസും ബെസ്റ്റ് റിവ്യൂസും കൊണ്ട് തന്നെ ഈ വേർഡ് ഓഫ് മൗത്തിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെട്ട് ഒരുപാട് പേരിലേക്ക്, ജനങ്ങളിലേക്ക് സിനിമകൾ എത്തുകയും ആൻഡ് ഒരു രണ്ടാം ആഴ്ചയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സ്ലീപ്പർ ഹിറ്റായി മാറിയിരിക്കുന്ന സിനിമയാണ് ഡോസ്. അത്രമാത്രം ഇന്റൻസ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണ്, മെഡിക്കൽ ത്രില്ലറാണ്. ഒരു ആശുപത്രിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. സിജു വിൽസൺ, ദൃശ്യ ഗോപിനാഥ് കോമ്പിനേഷൻ ഹാപ്പി വെഡിങ്ങിന് ശേഷം ഒന്നിക്കുന്നു. ഒരു ഡോക്ടറുടെ വേഷത്തിലാണ് സിജു വിൽസൺ എത്തുന്നത് ആൻഡ് അത്രമാത്രം എഡ്ജ് ഓഫ് ദി സീറ്റിലേക്ക് എത്തിയിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അത്യാവശ്യം നമ്മളൊട്ടും വിചാരിക്കാത്ത തരത്തിലുള്ള ചില സസ്പെൻസ് ട്വിസ്റ്റുകളും ഒക്കെ തന്നെ ഈ സിനിമയിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത് കേട്ടോ. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഡോസിനുള്ള ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചില ത്രില്ലറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ത്രില്ലർ ചിത്രം, ആ സിനിമയെക്കുറിച്ചുള്ള കുറച്ചധികം ക്ലൂസ് ഞാൻ അങ്ങോട്ട് പറയാം. ആ ക്ലൂസ് വെച്ചിട്ട് ഏതാണ് ഈ സിനിമയെന്ന് കണ്ടുപിടിച്ച് നിങ്ങളിവിടെ അറിയിക്കണം. അങ്ങനെ കൃത്യമായി അറിയിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് ഡോസ് എന്ന ചിത്രം കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ് വരുന്നതായിരിക്കും. സോ ചോദ്യം, ഇന്നത്തെ ചോദ്യം, ചോദ്യത്തിനുള്ള സമയമായിരിക്കുകയാണ്, ക്വസ്റ്റ്യൻ ടൈം. യെസ്, അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഈ ത്രില്ലർ സിനിമയിലെ നായകൻ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം പക്ഷേ ഒരു ക്രോണിക് ആൽക്കഹോളിക് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ്. ഇതിൽ നായകന്റെ കഥാപാത്രത്തിന്റെ പേര് സാം അലക്സ് എന്നാണ്. ഇത്രമാത്രം ക്ലൂസ് മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് മാത്രമല്ല, ജീസസ് സംസാരിച്ച ഭാഷ ഏത് എന്ന് ഒരു ശരാശരി മലയാളി സിനിമാ പ്രേമി മനസ്സിലാക്കിയത് ഈ സിനിമയിലൂടെ ആയിരിക്കും എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് ഭയങ്കര റിലവൻസ് ഉണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യത്തിന്. ജീസസ് സംസാരിച്ച ഭാഷ ഏത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന്, നായകൻ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഈ സിനിമയിൽ ഭയങ്കര റിലവൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ് സിനിമയെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സാം അലക്സ് എന്ന നായക കഥാപാത്രം പോലീസാണ്, ക്രോണിക് ആൽക്കഹോളിക്കാണ്, ഇതൊരു ജിത്തു ജോസഫ് ചിത്രമാണ്. ഏതാണ് സിനിമയെന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിക്കൂ. ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കിട്ടും ഡോസ് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ, RS ആഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: എന്ത് കാര്യം?
1: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്.
0: എക്സാമാ വരുന്നത്.
1: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: നമ്മുടെ വേൾഡ് കപ്പിന്റെ ആവേശം ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. പക്ഷെ മലയാളികൾക്കിടയിൽ മാത്രം ആവേശം അത്ര കണ്ട് കാണുന്നില്ല. അത് എന്താ കാരണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അവലോകനം നടത്താം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വട്ടം കൂടി ഇരുന്ന് ആലോചിക്കാം, വിലയിരുത്താം കേട്ടോ. പല കാരണങ്ങൾ ഞാനിങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അതിലേക്ക് വരുന്ന സമയത്ത് അതിന് മുൻപായിട്ട് നമ്മുടെ ലോകകപ്പിന്റെ കാര്യം പറയുമ്പോൾ ഓരോ തവണയും ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം വാനോളം ഉയർത്തുന്നതിൽ ഓരോ വർഷത്തെയും മാച്ച് സോങ്സ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ഷക്കീറയുടെ സോങ്സ് ആവട്ടെ, അല്ലെങ്കിൽ അതിന് മുൻപ് വന്നിട്ടുള്ള പാട്ടുകളാവട്ടെ, എല്ലാം തന്നെ അത്രമാത്രം ആ ഒരു ലോകകപ്പിൽ ഉടനീളം ലോകമെമ്പാടും മുഴങ്ങി കേൾക്കുന്ന പാട്ടുകളാണ്. ആൻഡ് ചില സാഹചര്യങ്ങളിൽ ഒഫീഷ്യൽ സോങ്സ് ഫിഫ പുറത്തിറക്കുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ വൈറലായി മാറാറുള്ളത് ആ സമയത്ത് ചില ആരാധകർ അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റുകൾ തന്നെ അവരുടേതായിട്ടുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി പുറത്തെടുത്തുകൊണ്ട് വരുന്ന ചില പാട്ടുകളാണ്. 2010 സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിൽ അറിയാലോ, സാമിനാമിന എന്ന് പറഞ്ഞ ആ ഒരു ഒറ്റ പാട്ട് കൊണ്ട് ഷക്കീറ ലോകമെമ്പാടും അത്രമാത്രം ഫേമസ് ആയി മാറി. പക്ഷേ 2014 ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഒഫീഷ്യൽ മാച്ച് സോങ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആ പാട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ജെനിഫർ ലോപ്പസും പിറ്റ്ബുളും ഒക്കെ ചേർന്നിട്ടായിരുന്നു. പക്ഷേ അതിന് ബദലായിട്ടൊരു പാട്ട് അത്തവണ ഷാക്കിറ ഇറക്കി വിടുകയും ആൻഡ് ആ സോങ് ഭയങ്കര വൈറലായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അതുപോലെ ഒരു ചരിത്രം സംഭവിച്ചിരിക്കുകയാണ്. ആക്ച്വലി വേൾഡ് കപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ സോങ് ഷക്കീറ പാടിയത് പുറത്ത് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിന് വലിയൊരു ഓളം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നൊരു പരാതി ഇങ്ങനെ ഫുട്ബോൾ പ്രേമികൾ പറയുന്നതിനിടയിലാണ് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ വലിയ രീതിയിൽ ഫാൻ ബേസ് സൃഷ്ടിച്ചിട്ടുള്ള ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ, അദ്ദേഹം ഒരു ട്രാക്ക് ഇറക്കിവിട്ടത് സംഗതി വൻ വൈറലാണ്. ഒരു ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസിലേക്ക് പോയിട്ടുണ്ട് യൂട്യൂബിലെ ആ ഒരു വീഡിയോ. ആൻഡ് മാത്രമല്ല, ഇത് ഒഫീഷ്യൽ സോങ് ആക്കി മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഫിഫയ്ക്ക് പലരുടെയും നിവേദനം വരെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പാട്ട് ആരംഭിക്കുന്നത് തന്നെ ഈ വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അത്രയും ടീമുകളുടെ അത്രയും രാജ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ട്രാക്കിലെ കുറച്ച് പോർഷൻസ് ഒന്ന് കേട്ടു നോക്കാം. മുൻപത്തെ ഏതോ വർഷങ്ങളിൽ നമ്മൾ കേട്ട ഒരു ഒഫീഷ്യൽ തീം സോങ്സ് ഒക്കെ പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ.

And yes. യെസ്. അപ്പോൾ ഈ ഫാൻ കോളങ്ങളിൽ ഒന്നും തന്നെ വെറുതെ പറയുന്നതല്ല, ഫാൻസ് ക്ലബ്ബുകളൊക്കെ തന്നെ ഇതിന് ഒഫീഷ്യൽ സോങ് ആക്കണമെന്ന് പറഞ്ഞതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഷക്കീറിന്റെ ആ ഒരു ഒഫീഷ്യൽ മാച്ച് സോങ്ങിൽ മിസ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അതെല്ലാം തന്നെ ഈ പാട്ടിലുണ്ട്. കാരണം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരേ സമയം കേട്ടു കഴിഞ്ഞാൽ ഒന്ന് കൂടെ പാടാൻ തോന്നുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ കോമ്പോസിഷനും കാര്യങ്ങളും എല്ലാം. ആൻഡ് ഈ സോങ് അത് കൃത്യമായിട്ട് തന്നെ അവരുടെ അതിൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ പറയാനായിട്ട്. എന്തായാലും 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ മത്സരങ്ങൾക്കിടയിൽ ഒരു പക്ഷേ ആവേശത്തെ വാനോളം നിർത്തിക്കൊണ്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഒരു പക്ഷേ ഐഷോ സ്പീഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇറ്റ്സ് വേൾഡ് കപ്പ് ടൈം എന്ന് പറയുന്ന ഇറ്റ്സ് ഫുട്ബോൾ ടൈം എന്ന് പറയുന്ന ഈ ഒരു ട്രാക്ക് തന്നെയായിരിക്കും.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം, ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇന്ത്യയും യുഎഇയും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ടെർമിനൽ ഒന്നിലാണ് ആക്രമണമുണ്ടായത്. ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. മധ്യപ്രദേശ് സ്വദേശി മൻസൂദ് അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. 55 വയസ്സായിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി മരണം സ്ഥിരീകരിച്ചു. പരിക്കേറ്റ 63 പേരിൽ 3 ഇന്ത്യക്കാരുണ്ട്. പരിക്കേറ്റവരിൽ 7 പേർക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. കുവൈറ്റിന് നേരെ തുടരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനെതിരെ കടുത്ത നയതന്ത്ര നടപടിയുമായി കുവൈറ്റ്. രാജ്യത്തുള്ള ഇറാനിയൻ നയതന്ത്രജ്ഞർ 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് കുവൈറ്റ് സർക്കാർ ആവശ്യപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. ബഹ്റിന് നേരെയും ആക്രമണമുണ്ടായി. യുഎസിന്റെ 5 കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് യുഎസ് സെൻട്രൽ കമാൻഡ് തള്ളി. ഇറാനിൽ യുഎസ് കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷൻ ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യുഎസ്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതുമുതൽ ജനങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തരുതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നുവെന്നും പരിക്കേറ്റവർക്ക് എംബസി സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഡൽഹിയിലെ റെസ്റ്റോറന്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 20 പേർ മരിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൽഹി മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ദുരിതം അനുഭവിക്കുന്നവർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി. ഡൽഹി ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. അനുമതിയില്ലാതെ 25 മുറികൾ പ്രവർത്തിച്ചുവെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ വിദേശ പൌരന്മാരായിരുന്നു ഉണ്ടായത്. രാവിലെ താമസക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. ഇതാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിന് വേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്ന് മന്ത്രി. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് എംഎൽഎ ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരുംമുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദല്ലാൾമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന് സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പുതിയ അംഗങ്ങളെ നിയമസഭാ ചട്ടം പഠിപ്പിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ഇടപെടരുതെന്ന് സഭയിൽ സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകി. പുതിയ എംഎൽഎമാരെ നിയമസഭാ ചട്ടം പഠിപ്പിക്കാൻ ഈ മാസം 17 സെമിനാർ സംഘടിപ്പിക്കും. ശൂന്യവേളയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രത്യേക റൂളിംഗ്. 71 പുതിയ എംഎൽഎമാരാണുള്ളതെന്നും ഇന്നലെ തുടക്കമായതിനാൽ പലരും സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടെന്നും സ്പീക്കർ. അംഗങ്ങൾ ചേർന്ന് മുഖം മറച്ചു നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണമെന്ന് സ്പീക്കർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി സിപിഎം സിപിഐ ചർച്ച മുറുകുന്നു. ഇക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും ഇന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ച വിജയിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അപമാനത്തിന്റെ പ്രശ്നമില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവിയുടെ പ്രശ്നമല്ല ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുന്നണിയാണത്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ സിപിഐക്ക് കഴിയും, സിപിഎമ്മിനും അതിന് കഴിയണമെന്ന് ബിനോയ് വിശ്വം. കാഫി സ്ക്രീൻഷോട്ട് കേസിൽ എസ്ഐടി അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരവകുപ്പ്. കോഴിക്കോട് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക. എസ്ഐടി അന്വേഷണം ആവശ്യപ്പെട്ട് പാറയ്ക്കൽ അബ്ദുള്ള എംഎൽഎ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ആലപ്പുഴയിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് എസ്ഐടി റിപ്പോർട്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവ് പോലും നശിപ്പിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവ് നശിപ്പിച്ച് മാറ്റം വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. നവകേരള ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് പ്രതികൾ പറഞ്ഞത് കള്ളമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കെഎസ്ആർടിസി ബസ് ഡ്രൈവറുടെ മൊഴിയും പ്രതികൾക്കെതിരാണെന്ന് എസ്ഐടി റിപ്പോർട്ട്. ബസ് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് ഡ്രൈവർ അഭിലാഷിന്റെ മൊഴി. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ, AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തി.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. Studio clockil samayam 7 mani kazhinju 7 minute.
6: Time check.
7: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ 39 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 49%.
6: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: തൊഴിലാളികളെ എക്കാലത്തും എല്ലാ സമയത്തും അവരുടെ അവകാശങ്ങളെ ഏറ്റവും വൃത്തിയായിട്ട് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന നിയമ നടപടികൾ കൈക്കൊള്ളുന്ന ഒരു അതോറിറ്റിയാണ് നമ്മുടെ ഇവിടെ യു എയിലുള്ളത്. പക്ഷെ പലപ്പോഴും പല എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി പോകുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ആൻഡ് ഇവിടുത്തെ കാര്യത്തിൽ, പ്രത്യേകിച്ചും യു എയുടെ കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങളുമായി വിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ അതൊക്കെ സമർപ്പിക്കാൻ കൃത്യമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ആൻഡ് അത് വളരെ സുതാര്യമായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാം. രഹസ്യ സ്വഭാവമുള്ള കംപ്ലൈൻറ്റുകളാണെങ്കിൽ, ഒരു പക്ഷേ ഞാനിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അത് നാളെ എൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും അറിയുമോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എനിക്ക് നാളെ എൻ്റെ തൊഴിലിടത്തിൽ ഒരു തരത്തിലുള്ള ഒരു വിവേചനം അനുഭവപ്പെടേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ടെങ്കിൽ, രഹസ്യ സ്വഭാവത്തിൽ പരാതിപ്പെട്ടയാളുടെ പേര് വിവരങ്ങൾ അറിയിക്കാതെ അല്ലെങ്കിൽ അത് വെളിപ്പെടുത്താതെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന തരത്തിലുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ MOHRI ഭാഗത്തു നിന്നുണ്ട്. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. തൊഴിൽ പരാതികൾ സമർപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതായത് MOHRI UAE സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി, സ്മാർട്ട് ഫോണുകൾ വഴി പരാതികൾ വേഗത്തിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് കൃത്യമായ 1-ാം തീയതികളിൽ സാലറി ക്രെഡിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത്. ആൻഡ് അങ്ങനെ അല്ലാത്ത പക്ഷം തങ്ങളുടെ കമ്പനിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടും അത് ചെയ്യുന്നില്ല, അത് പരാതിപ്പെടണമെന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള ഭയം കാരണം അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രഹസ്യമായി തന്നെ കംപ്ലയിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് MOHRI UAE സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ. സ്മാർട്ട് ഫോൺ വഴി പരാതികൾ വേഗത്തിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ്, വെബ്സൈറ്റിലെ സർവീസ് സെക്ഷൻ സന്ദർശിച്ചു കഴിഞ്ഞാൽ www.MOHRI.GOV.AE എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പരാതികൾ സമർപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വിളിച്ചിട്ടാണെങ്കിലും നമുക്ക് കംപ്ലയിൻറ്റുകൾ, ഓഫ്കോഴ്സ് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു പ്രൈവസി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വിവരങ്ങൾ പങ്കുവയ്ക്കും. സർവീസ് സെക്ഷൻ സന്ദർശിച്ചു കഴിഞ്ഞാൽ www.MOHRI.GOV.AE എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പരാതികൾ സമർപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വിളിച്ചിട്ടാണെങ്കിലും നമുക്ക്

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: മമ്മൂക്കയുടെ അടുത്ത് മലയാള സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഒരുപക്ഷെ മലയാള സിനിമയിലൂടെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയായിരിക്കുമെന്ന സർപ്രൈസ് വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേട്ടോ. അതായത് തമിഴിലെ താരം ധനുഷ് അടുത്തതായിട്ട് അഭിനയിക്കുന്ന ധനുഷിന്റെ അടുത്ത സിനിമയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വേഷം മമ്മൂക്ക ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ഷൂട്ടിംഗ് മമ്മൂക്കയുടേതായിട്ടുള്ള ആ ഒരു പോർഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് സിനിമാ കോളങ്ങളിൽ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ധനുഷിനെ നായകനാക്കിക്കൊണ്ട് രാജ്കുമാർ പെരിയസ്വാമി, നമ്മുടെ ശിവകാർത്തികേയന്റെ അമരൻ എന്ന് പറഞ്ഞൊരു സിനിമ എല്ലാവർക്കും ഓർമ്മയാണല്ലോ, വലിയൊരു ഹിറ്റായിരുന്നു ആ സിനിമ. അതിലെ പാട്ടുകളാവട്ടെ, ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ഭയങ്കരമായിട്ട് പാട്രിയോട്ടിസം സംസാരിക്കുന്ന ഒരു സിനിമയൊക്കെ ആയിരുന്നു. ആൻഡ് ആ സിനിമയ്ക്ക് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് മമ്മൂട്ടി അതീവ നിർണായകമായിട്ടുള്ള ഒരു വേഷത്തിലെത്താൻ വേണ്ടി പോകുന്നത്. ധനുഷിന്റെ തന്നെ വണ്ടർ ബിയർ പിക്ചേഴ്സും അതുപോലെ ആർടെക് സ്റ്റുഡിയോസും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ആൻഡ് മമ്മൂക്കൻ്റെ ആ ഒരു പോർഷൻസും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗംഭീര വേഷമായിരിക്കും, ഗംഭീര റോളാണെന്നൊക്കെയാണ് പലരും സൂചിപ്പിക്കുന്നത് കേട്ടോ. എന്തായാലും തിയേറ്റർ റിലീസിന് മുൻപ് തന്നെ ഈ സിനിമയുടെ ഡിജിറ്റൽ ഒ ടി ടി അവകാശം ഒരു വലിയ റെക്കോർഡ് തുകയ്ക്ക്, അത് എത്രയാണെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷേ റെക്കോർഡ് തുകയ്ക്ക് നിലവിൽ വിറ്റുപോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പല ബിസിനസ് കോളങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചിത്രത്തിൽ എന്തായാലും സായ് പല്ലവി, ശ്രീലീല തുടങ്ങി നിരവധി നായകന്മാർ കൂടി എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ അടുത്ത പ്രസൻസിന് വേണ്ടിയിട്ട്. മാത്രമല്ല തമിഴിലേക്ക് എത്തുന്ന സമയത്ത് ഓഫ് കോഴ്സ് അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു അത്ഭുതം, ഒരു സർപ്രൈസ് കാത്തു വയ്ക്കാറുണ്ട് അല്ലേ. റാമിനോടൊപ്പം അദ്ദേഹം ഒന്നിച്ച പേരൻപായിരുന്നു എനിക്ക് തോന്നുന്നു മമ്മൂക്കേൻ്റെ ഇതിന് മുൻപുള്ള തമിഴ് ചിത്രം. ഒന്ന് പേരൻപിലെ ഒരു ഒരു പെർഫോമൻസ് നമുക്ക് അറിയാമല്ലോ. പിന്നെ മലയാളത്തിലൊരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, കളങ്കാവൽ, മമ്മൂക്ക വില്ലനായിട്ട് വന്ന സിനിമ. അതിൽ ആക്ച്വലി ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയും കാര്യങ്ങളൊക്കെ ആണല്ലോ പറഞ്ഞു പോകുന്നത്. നൻപകൽ നേരത്തെ മയക്കത്തിലാവട്ടെ, അതിലും പകുതി തമിഴ് സിനിമയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും തമിഴിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഒരു ഒരു ഒരു എക്സ്ട്രാ സാധനം മമ്മൂക്കയിൽ നിന്നും കിട്ടാറുണ്ട്. ഇത്തവണയും അതിൽ മാറ്റമൊന്നുമില്ലാതെ തന്നെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സായഭയങ്കർ ആണ് കേട്ടോ ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. അനിരുദ്ധിനെ പോലെ തന്നെ തമിഴിലൊരു വലിയ സെൻസേഷനായിട്ട് സായഭയങ്കർ മാറുകയാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കറുപ്പ് തിയേറ്ററിൽ പോയി കണ്ടത്. പക്ഷേ സി, നമുക്ക് ആ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, സിനിമയിലെ വിഷ്വൽസിനെ ഒരു പരിധിക്ക് മുകളിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മ്യൂസിക്കാണ്. സൂര്യ സ്ക്രീനിൽ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ സായഭയങ്കർ കൊടുത്തിരിക്കുന്ന ഒരു ഒരു സാധനമുണ്ട്, ട്രസ്റ്റ് മീ, വേറെ ലെവലാണ് സാധനം. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇനി കുറച്ച് വർഷങ്ങൾ സിനിമയിൽ ഭദ്രമായിരിക്കുമെന്ന് ഏറെക്കുറെ ഈ കറുപ്പ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇതുപോലെയുള്ള വലിയ സിനിമകളിലും ഇപ്പോൾ സായ്ഭയങ്കറാണ് മ്യൂസിക്കായിട്ട് മ്യൂസിക്കുമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി.
0: ഡോസ് മെയ് 27 GCCയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: അതെ, എന്താ ക്ലിനിക്കിന് ഇത്ര പ്രത്യേകത?
3: അത് സിമ്പിൾ അല്ലേ? എല്ലാ ബ്രാഞ്ചിലുമുള്ള റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ പേഴ്സണലായിട്ട് പരിഗണിക്കും. ഇപ്പോ ആണെങ്കിൽ GP കൺസൾട്ടേഷന് വെറും 30 ദിർഹംസേ ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസസ്, കോൺഷ്യസ് സെഡേഷൻ, ഇംപ്ലാന്റ്സ്, പിന്നെ ആയുർവേദ, ഹോമിയോ ചികിത്സ എന്നിവയുമുണ്ട്.
2: ആഹാ, കൊള്ളാലോ. ആ നമ്പർ ഒന്ന് തരുമോ?
3: പിന്നെന്താ, 052-535-2084. പിന്നെ ന്യൂറൽസമയ്ക്ക് ദുബായിലും കൂടാതെ റാസൽ ഖൈമയിലും ബ്രാഞ്ചസ് ഉണ്ട്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

നമുക്ക് എല്ലായ്പ്പോഴും ഓരോ രാജ്യങ്ങളുടെയും മേന്മകളെ കുറിച്ച്, ആ രാജ്യങ്ങളുടെ വലിയ അച്ചീവ്മെന്റ്സിനെ കുറിച്ച്, നേട്ടങ്ങളെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കാറുണ്ടല്ലേ. ഇപ്പോ അതിനൊരു വിരോധാഭാസം എന്ന നിലയിൽ നമുക്ക് ലോകത്തിന്റെ ചില രാജ്യങ്ങളുടെ ഇല്ലായ്മകളെ കുറിച്ച് സംസാരിച്ചാലോ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഇല്ലായ്മകൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നെഗറ്റീവ് സെൻസിലൊന്നും കാണണ്ട, അല്ലെങ്കിൽ ആ രീതിയിലല്ല പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആക്ച്വലി ഇതൊരു പോസിറ്റീവ് സൈനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ ആ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രകൃതിദത്തമായിട്ടുള്ള ചില സവിശേഷതകളും കൗതുകകരമായിട്ടുള്ള വസ്തുക്കളും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു ഒരു ഒരു ഒരു സംഗതിയാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പല അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ചില വിചിത്രമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത് കംപ്ലീറ്റ്ലി ഇല്ലായ്മ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ രാജ്യങ്ങൾ പലപ്പോഴും പറയപ്പെടുന്നത് ഇത്തരം ചില കാര്യങ്ങളുടെ പേരിലാണ് എന്നുള്ളതാണ് കേട്ടോ. സംഭവം തേങ്ങ ഉടക്കി സ്വാമി എന്നായിരിക്കും മനസ്സിൽ പറയാം. അതായത് ഒരു ഉദാഹരണത്തിന്, രാത്രിയില്ലായ്മയുടെ പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നോർവേ. പലപ്പോഴും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം പാതിര സൂര്യൻ്റെ നാടാണ് നോർവേ എന്നുള്ളൊരു കാര്യം അല്ലേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ആ ഒരു അച്ചുതണ്ടിൻ്റെ ആ ഒരു ചരിവ് കാരണം ഏതാണ്ട് സമ്മർ സീസണിൽ കംപ്ലീറ്റ്ലി സൂര്യൻ്റെതായിട്ടുള്ള ആ ഒരു ഹെമീസിയറിനെ ഫേസ് സൂര്യനെ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും നോർവേ ഉൾപ്പെടെ വരുന്ന നമ്മുടെ ഭൂമിയുടെ നോർത്തേൺ ഹെമീസിയർ പ്രദേശം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ സൂര്യൻ അസ്തമിക്കാറില്ല എന്നുള്ളതാണ് കേട്ടോ. ഏതാണ്ട് ഒരു ജൂലൈ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള 3-4 മാസ കാലയളവിലേക്ക് അവിടെ പ്രത്യേകിച്ചും നോർവേയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ സൂര്യൻ അസ്തമിക്കാറില്ല. അതുകൊണ്ട് തന്നെ രാത്രി ഇല്ലായ്മയുടെ പേരിൽ ഫേമസ് ആയിട്ടുള്ള രാജ്യമാണ് നോർവേ. മരങ്ങളില്ലായ്മയുടെ പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ് കേട്ടോ. കാരണം ഗ്രീൻലാൻഡിലെ എക്സസീവ് ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ആ ഏറ്റവും മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു കാലാവസ്ഥ സാഹചര്യമൊക്കെ കൊണ്ട് തന്നെയാണ് ഗ്രീൻലാൻഡിൽ മരങ്ങൾ ഇല്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ മരങ്ങളുടെ ഇല്ലായ്മയുടെ പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ്. ഇനി നമുക്ക് തൊട്ടടുത്ത് ഉള്ള ഖത്തറിലേക്ക് വരികയാണെങ്കിൽ, ഖത്തറിൻ്റെ കാര്യത്തിലും ഒരു ഇല്ലായ്മ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഖത്തറിൽ വനങ്ങളില്ല എന്നാണ് പറയുന്നത്. ആണോ, അങ്ങനെയാണോ? ഖത്തറിൻ്റെ എക്സസീവ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് അവിടെ വനങ്ങളില്ല എന്നുള്ളൊരു പേര്, അല്ലെങ്കിൽ ആ ഒരു പെരുമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെരുമയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഫാക്റ്റ് ഖത്തറിന് കിട്ടിയിരിക്കുന്നത്. ഐസ്ലാൻഡിൻ്റെ ഒരു കാര്യം അറിയോ? ഐസ്ലാൻഡിൽ കൊതുകുകളില്ല എന്നാണ് പറയുന്നത്. കൊതുകുകൾക്ക് വളരുന്നതിന് വേണ്ടി അത്യാവശ്യം വേണ്ടുന്ന ഒരു ഹ്യൂമിഡിറ്റി, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന വെള്ളക്കെട്ടുകളൊന്നും തന്നെ അവിടെ ഇല്ല. കാരണം ഐസ്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നൊരു പ്രതിഭാസം അവിടെയുണ്ട്, ഫ്രീസ് തോ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതുകുകൾക്ക് ഒരു ശരാശരിയിൽ ഒരു ശരാശരി ഊഷ്മാവ് കുറച്ച് ദിവസം മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ മുട്ട ഇടാനും മുട്ട വിരിയിക്കാനൊക്കെയുള്ള മൂഡ് കിട്ടാറുള്ളത്രേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാത്തതുകൊണ്ട് ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്ത് കൊതുകുകളില്ല എന്നാണ് പറയുന്നത്. നെതർലാൻഡിൽ ജയിലില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം ജയിലില്ല എന്നല്ല, കംപ്ലീറ്റ്ലി ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ താരതമ്യേന ലോകത്തിൻ്റെ മറ്റു പ്രദേശങ്ങളെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവായിരിക്കും. ഒന്നോ രണ്ടോ ജയിൽ മാത്രമേ നെതർലാൻഡിൽ മൊത്തത്തിലുള്ളൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നെതർലാൻഡ്സിലെ ആളുകൾ നിയമം ലംഘിക്കുന്നത് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. വളരെ ശക്തമായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളും ഏറ്റവും മികച്ച വിദ്യാഭ്യാസവുമാണ് അതിന് കാരണം. അതോടൊപ്പം തന്നെ കുറ്റം ചെയ്യുന്നവർക്ക്, കുറ്റവാളികൾക്ക് അവരെ ജയിലിൽ അടയ്ക്കുന്നതിനേക്കാൾ അവർക്ക് കൗൺസിലിങ്ങും റീഹാബിലിറ്റേഷനും കൊടുത്ത് പുനരധിവസിപ്പിക്കുക, അങ്ങനെ നല്ല പൗരന്മാരാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥയാണ് അവിടെ അവർ പാലിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. ആൻഡ് മാത്രമല്ല, ചെറിയ കുറ്റങ്ങൾ ചെയ്തവരെ ജയിലിൽ അടയ്ക്കുന്നതിന് പകരം അവരെ കാലിൽ ട്രാക്കിംഗ് ഡിവൈസുകൾ ഘടിപ്പിച്ച് വീടുകളിൽ തന്നെ കഴിയാൻ അനുവദിക്കുന്ന ഇലക്ട്രോണിക് മോണിറ്ററിംഗ് സിസ്റ്റവും ആ രാജ്യത്തുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംഗതി ആക്ച്വലി നെതർലാൻഡിനുണ്ട്. കുവൈത്തിൽ റെയിൽവേ ഇല്ല എന്നുള്ളൊരു കാര്യം അറിയോ? അയർലാൻഡിൽ പാമ്പുകളില്ല. അതുപോലെ അയർലാൻഡിൽ, കാരണം ഈ അത് കുറച്ചധികം ചരിത്രം പറയേണ്ടി വരും, ഐസ് ഏജ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അയർലാൻഡ് പൂർണ്ണമായിട്ട് മഞ്ഞുമൂടി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പാമ്പുകൾക്ക് അവിടെ ജീവിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് മഞ്ഞുരുകിയ സമയത്ത് ബ്രിട്ടനും യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കരയിലൂടെയുള്ള മൃഗങ്ങൾക്ക് അയർലാൻഡിൽ കുടിയേറാൻ തുടങ്ങി. പക്ഷേ അതിന് മുൻപ് തന്നെ അയർലാൻഡ് ഒരു ദ്വീപായി മാറിയതുകൊണ്ട് പാമ്പുകൾക്ക് അവിടെ കിഴഞ്ഞെത്താൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് അയർലാൻഡ് പാമ്പ് ഫ്രീ കൺട്രിയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് ഇല്ലായ്മകളുണ്ട്. കോസ്റ്ററിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് സൈന്യമില്ല. സൗദി അറേബ്യയിൽ നദികളില്ല എന്നാണ് പറയുന്നത്. നദികളില്ലേ സൗദിയിൽ? ഇല്ലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ജോർദാൻ നദി എന്ന് പറഞ്ഞൊരു നദിയുണ്ടല്ലോ, ഈ നദിയിൽ ഒട്ടും തന്നെ മത്സ്യങ്ങളില്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ ഇല്ലായ്മകളുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഇല്ലായ്മകളൊക്കെ എത്ര ചെറുതാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്കൊരു ചെറിയ മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇല്ലായ്മകളെ കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അവരുടെ അരിജിത്തില്ല, ഇവിടെ അതില്ല, ഇവിടെ ഇതില്ല, എൻ്റെ പേഴ്സിൽ കാശുമില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ചുമ്മാ ചുമ്മാ ചുമ്മാ ചുമ്മാ അങ്ങനെയല്ല, പറഞ്ഞ പോലെ എന്തെല്ലാം ഇല്ലായ്മകൾ ലോകത്ത് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ശൂന്യതയെക്കുറിച്ചിട്ട് പണ്ട് ഏതോ ഒരു കവി, ഞാൻ ആക്ച്വലി അതുകൊണ്ട് ഒന്ന് ചേർത്ത് പറയട്ടെ, എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു പ്രമുഖ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണത്തെക്കുറിച്ച് അദ്ദേഹം ചെറിയൊരു കഥ പോലെ പറയുന്നുണ്ട്. പണ്ട് അദ്ദേഹം പ്രസംഗ മത്സരത്തിന് പേര് കൊടുത്തത്രേ, പ്രസംഗ മത്സരത്തിന് പേര് കൊടുത്തിട്ട് മത്സരിക്കാൻ വേണ്ടി ചെന്ന് നിൽക്കുന്ന സമയത്ത് കൂടെ മത്സരിക്കുന്നതെല്ലാം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്, വലിയ വിദ്യാർത്ഥികളാണ്, വലിയ കുട്ടികളാണ്. ഇദ്ദേഹത്തിന് അന്ന് 10 വയസ്സോ 12 വയസ്സോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 12 വയസ്സുകാരൻ പയ്യൻ എന്ത് പ്രസംഗിക്കാനാണ് എന്ന് കരുതിയിട്ട് വിഷയം എഴുതി കൊടുക്കണമല്ലോ പ്രസംഗ മത്സരത്തിന് മുൻപേ. അങ്ങനെ കൊടുത്ത പേപ്പർ ഇദ്ദേഹം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നാണ് അവിടുത്തെ
അവിടുത്തെ ജഡ്ജസ് കരുതിയത്. കാരണം കൂടെ മത്സരിക്കുന്നത് എല്ലാം ഭയങ്കരമായിട്ട് വിഷയങ്ങൾ പഠിച്ചു വന്നിരിക്കുന്ന ആഗോള സാമ്പത്തിക ഘടനയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്ന, ആഗോള താപനത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്ന അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ കൊച്ചു പയ്യൻ ഇവരോട് മത്സരിക്കുന്നവന് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുത്ത് ഒഴിവാക്കാം, അതിന് വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഒന്നുമില്ലാത്ത ഒരു കടലാസവന് കൊടുത്തത് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ പയ്യൻ മനോഹരമായിട്ട് വേദിയിൽ കയറി സംസാരിച്ചു. അവൻ സംസാരിച്ചത് മുഴുവൻ ലോകത്തെ ഇല്ലായ്മകളെക്കുറിച്ചായിരുന്നു. അതായത് ഒന്നുമില്ലാത്ത ആ പേപ്പറിൽ നോക്കി ശൂന്യതയെക്കുറിച്ചിട്ട് അവൻ 6 മിനിറ്റ് വളരെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചു. പലതരം ഇല്ലായ്മകളെക്കുറിച്ചിട്ട്, ദാരിദ്ര്യത്തെക്കുറിച്ചിട്ട്, അങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ആൻഡ് ആ മത്സരം അവസാനിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ കടത്തി വെട്ടിക്കൊണ്ട് ആ 10 വയസ്സുകാരനായിരുന്നു അന്ന് ആ പ്രസംഗ മത്സരത്തിൽ 1st സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നല്ലൊരു കഥ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം കേട്ടോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കുവൈറ്റ് വിമാനത്താവളത്തിനു നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം, ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇന്ത്യയും യുഎഇയും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ടെർമിനൽ ഒന്നിലാണ് ആക്രമണമുണ്ടായത്. ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. മധ്യപ്രദേശ് സ്വദേശി മൻസൂദ് അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. 55 വയസ്സായിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി മരണം സ്ഥിരീകരിച്ചു. പരിക്കേറ്റ 63 പേരിൽ 3 ഇന്ത്യക്കാരുണ്ട്. പരിക്കേറ്റവരിൽ 7 പേർക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. കുവൈറ്റിന് നേരെ തുടരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനെതിരെ കടുത്ത നയതന്ത്ര നടപടിയുമായി കുവൈറ്റ്. രാജ്യത്തുള്ള ഇറാനിയൻ നയതന്ത്രജ്ഞർ 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് കുവൈറ്റ് സർക്കാർ ആവശ്യപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. ബഹ്റിന് നേരെയും ആക്രമണമുണ്ടായി. യുഎസിന്റെ 5 കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഇത് യുഎസ് സെൻട്രൽ കമാൻഡ് തള്ളി. ഇറാനിൽ യുഎസ് കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖഷൻ ദ്വീപിൽ നിരവധി തവണ സ്ഫോടന ശബ്ദമുണ്ടായി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യുഎസ്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതുമുതൽ ജനങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തരുതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നുവെന്നും പരിക്കേറ്റവർക്ക് എംബസി സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഡൽഹിയിലെ റെസ്റ്റോറന്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 20 പേർ മരിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൽഹി മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ദുരിതം അനുഭവിക്കുന്നവർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി. ഡൽഹി ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. അനുമതിയില്ലാതെ 25 മുറികൾ പ്രവർത്തിച്ചുവെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ വിദേശ പൌരന്മാരായിരുന്നു ഉണ്ടായത്. രാവിലെ താമസക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. ഇതാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഭരണമാറ്റത്തിന് പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചത്. ഭരണ സൌകര്യത്തിന് വേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ലെന്ന് മന്ത്രി. ഭരണമാറ്റത്തിനുശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്ഥലം മാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയെന്ന് വി ജോയ് എംഎൽഎ ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവുകൾ ഇറങ്ങി. 310 വനിതകൾക്കടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റമുണ്ടായി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതിക്കൊടുത്താൽ സ്ഥലം മാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലം മാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ അധികാരത്തിൽ വരുംമുൻപ് തന്നെ സ്ഥലം മാറ്റം തുടങ്ങി. പവർ ബ്രോക്കർമാരും ദലാൽമാരും കാര്യം തീരുമാനിക്കുന്നു. മാനദണ്ഡം മറികടന്ന് സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കി ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി സണ്ണി ജോസഫിന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബന്ധു നിയമന വിവാദത്തിലാണ് മന്ത്രിയെ പ്രതിപക്ഷം വിമർശിച്ചത്. പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പുതിയ അംഗങ്ങളെ നിയമസഭാ ചട്ടം പഠിപ്പിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ഇടപെടരുതെന്ന് സഭയിൽ സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകി. പുതിയ എംഎൽഎമാരെ നിയമസഭാ ചട്ടം പഠിപ്പിക്കാൻ ഈ മാസം 17 സെമിനാർ സംഘടിപ്പിക്കും. ശൂന്യവേളയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രത്യേക റൂളിംഗ്. 71 പുതിയ എംഎൽഎമാരാണുള്ളതെന്നും ഇന്നലെ തുടക്കമായതിനാൽ പലരും സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടെന്നും സ്പീക്കർ. അംഗങ്ങൾ ചേർന്ന് മുഖം മറച്ചു നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണമെന്ന് സ്പീക്കർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി സിപിഎം സിപിഐ ചർച്ച മുറുകുന്നു. ഇക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും ഇന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ച വിജയിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അപമാനത്തിന്റെ പ്രശ്നമില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവിയുടെ പ്രശ്നമല്ല ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുന്നണിയാണത്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ സിപിഐക്ക് കഴിയും, സിപിഎമ്മിനും അതിന് കഴിയണമെന്ന് ബിനോയ് വിശ്വം. കാഫി സ്ക്രീൻഷോട്ട് കേസിൽ എസ്ഐടി അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരവകുപ്പ്. കോഴിക്കോട് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക. എസ്ഐടി അന്വേഷണം ആവശ്യപ്പെട്ട് പാറയ്ക്കൽ അബ്ദുള്ള എംഎൽഎ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ആലപ്പുഴയിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് എസ്ഐടി റിപ്പോർട്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവ് പോലും നശിപ്പിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവ് നശിപ്പിച്ച് മാറ്റം വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. നവകേരള ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് പ്രതികൾ പറഞ്ഞത് കള്ളമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ബസിന് നേരെ കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കെഎസ്ആർടിസി ബസ് ഡ്രൈവറുടെ മൊഴിയും പ്രതികൾക്കെതിരാണെന്ന് എസ്ഐടി റിപ്പോർട്ട്. ബസ് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് ഡ്രൈവർ അഭിലാഷിന്റെ മൊഴി. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ, AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തി.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: തിരികെ എത്താം. ഹോം 92.2 എഫ് എം ഇത് ബാക്ക് ടു ഹോം ആണ്. നിങ്ങൾ കേൾക്കുന്നത് ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഞാൻ കുറച്ച് മുൻപേ നമ്മൾ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഐഷോ സ്പീഡ് ചെയ്ത ആ ഒരു പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ലോകകപ്പ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഈ ലോകകപ്പിന് കുറച്ചധികം ആവേശം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അല്ലേ. ആൻഡ് അതിനെക്കുറിച്ചിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ ചില പോയിന്റുകൾ എനിക്ക് എടുത്ത് പറയാൻ വേണ്ടി തോന്നുകയാണ്. ആ പോയിന്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയാം. അതായത് ഏതാണ്ട് 36 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ടാണ് കളർ ടി വി കാലത്ത് അർജന്റീന കപ്പടിച്ചത്. അതോടുകൂടി കേരളത്തിന്റെ ലോകകപ്പ് ആവേശം അവസാനിച്ചു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മലയാളികൾക്കിടയിൽ നിസ്സംശയം പറയാം ഏറ്റവും അധികം ആരാധക സമ്പത്തുള്ള ഫാൻ ബേസ് ഉള്ള ടീമുകളിലൊന്നാണ് അർജന്റീന. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇതിനൊന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അർജന്റീനയ്ക്ക് അറ്റ്ലീസ്റ്റ് ബ്രസീലിനുള്ളതിനേക്കാൾ ഒരു 5-10% ഫാൻ ബേസ് അധികം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ ബ്രസീൽ ഫാൻസ് എല്ലാം കൂടെ ഓടിച്ചിട്ട് അടിക്കരുത്, പക്ഷേ സംഭവം സത്യമാണത്, നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഈ അർജന്റീനയ്ക്ക് ഒരു കപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് എല്ലാ ലോകകപ്പിലും മലയാളികളായിട്ടുള്ള അർജന്റീനൻ ആരാധകരെ ലോകകപ്പിനോട് ആകർഷിക്കുന്ന അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ലയണൽ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കാമെന്ന് അറിയാമായിരുന്നിട്ട് കൂടി അല്ലെങ്കിൽ ഈ ആ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ചെറിയൊരു പൊടിക്ക് ഓക്കെ ഞങ്ങൾ കാത്തിരുന്നത് അർജന്റീന കപ്പ് ഉയർത്തുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്, മെസ്സിയുടെ കയ്യിൽ ആ ഒരു കപ്പ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അതും കളർ ടി വി കാലത്തിൽ കളറിൽ തന്നെ അത് ആ ഒരു ദൃശ്യം കാണാനാണ്. ഖത്തർ വേൾഡ് കപ്പിൽ അത് സംഭവിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് വലിയൊരു ആവേശമില്ല എന്നുള്ളൊരു മട്ടിലാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പെന്നാണ് തോന്നുന്നത്. 2021-ലും 2024 24-ലും കോപ്പ അമേരിക്കയും അതുപോലെ തന്നെ 2022-ൽ മെസ്സി സ്വപ്നകപ്പ് ചുംബരിച്ചതോടെ തങ്ങൾ നേടാൻ ഇനിയൊന്നും തങ്ങൾക്ക് ബാക്കിയില്ല എന്നാണ് പല അർജന്റീനൻ ഫാൻസിൻ്റെ ഒക്കെ തന്നെ ഇടയിലെ സംസാരമെന്നാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ബ്രസീലിൻ്റെ കാര്യം. ബ്രസീൽ ഫാൻസിനെ ഒഴിവാക്കുന്നില്ല. കാരണം ബ്രസീൽ ഫാൻസിൻ്റെ സുൽത്താനാണ് നെയ്മർ. നെയ്മർ തിരിച്ചു വന്നിട്ടും ബ്രസീൽ ആരാധകർക്ക് ഭയങ്കര ആശങ്ക മാത്രമാണ് ബാക്കി. ഇപ്പോഴൊരു ഒരു പഴയ പോലെയുള്ള ആവേശമോ മത്സരബുദ്ധിയോ ഒന്നും ബ്രസീൽ ഫാൻസിൻ്റെ ഇടയിലും കാണുന്നില്ല. അവരുടെ ആവേശം ചോർന്നു പോയിട്ട് അവരൊരു തരത്തിലുള്ള ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു വലിയ വലിയ വലിയ ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുകയാണ്. പോർച്ചുഗലിൻ്റെ ആരാധകരുടെ കാര്യവും മറിച്ചൊന്നുമല്ല. റൊണാൾഡോ ഫാൻസിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയാണെങ്കിലും റൊണാൾഡോയ്ക്ക് ഇത്തവണയെങ്കിലും ഒരു കപ്പ് കിട്ടുമെന്ന പ്രതീക്ഷ പോർച്ചുഗൽ ആരാധകരും കൈവിട്ട മട്ടിലാണ് നിലവിലെ കാര്യങ്ങളൊക്കെ തന്നെ. മലയാളികളുടെ തെരുവിലെ ആ ഒരു ആവേശപ്പോരിന് എന്ത് സംഭവിച്ചുവെന്ന് നമ്മൾ വിശദമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം കിക്ക് ഓഫിന് ഇനി വെറും 8 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനിടയിൽ ഒരു വലിയ കോലാഹലം. ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത വേൾഡ് കപ്പ് ആയതുകൊണ്ടായിരിക്കാം ഇത് തോന്നുന്നത്. കാരണം ആ സമയത്ത് ഓർമ്മയില്ലേ പലയിടങ്ങളിലായിട്ട് ഉയർന്ന റൊണാൾഡോയുടെയും അതുപോലെ തന്നെ നെയ്മറിൻ്റെയും ലയണൽ മെസ്സിയുടെയൊക്കെ വലിയ വലിയ കട്ടൗട്ടുകൾ, കായലിൽ ഉയരുന്ന കട്ടൗട്ടുകൾ, അത്രമാത്രം അണ്ടർ വാട്ടറിൽ ഉയരുന്ന ലക്ഷദ്വീപിൽ നമ്മുടെ ഒരു സുഹൃത്ത് അണ്ടർ വാട്ടറിൽ വരെ കട്ടൗട്ടുകൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം ആവേശം നിറഞ്ഞൊരു വേൾഡ് കപ്പിന് ശേഷം നടക്കുന്ന ലോകകപ്പായിട്ട് എന്താണ് ആ ഒരു ഒരു മീറ്ററിന് കുറവ് എന്നുള്ളത് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ചിലപ്പോൾ കുറച്ചധികം ദൂരത്തോ ആയതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ ഈ സബ്മിഷൻ മേഖലകളിലും മറ്റോ ആയിരുന്നു ലോകകപ്പ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ ലെവലിലേക്ക് പോയതിനെ വൈബ്. എന്തായാലും കാത്തിരിക്കാം, ഇനി അടുത്ത ലോകകപ്പുകളിൽ സൗദിയിലേക്കൊക്കെ തന്നെ വേൾഡ് കപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ആ വേൾഡ് കപ്പിനോട് കാത്തിരിക്കാൻ മാൻഡ്. ഇപ്പോൾ ഇതെല്ലാം മാറും, 8 ദിവസം ഇനിയുണ്ടല്ലോ. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കോ, ആവേശം വീണ്ടും പീക്കിലേക്ക് ഇറച്ചു കയറാൻ വേണ്ടി പോകല്ലേ.
0: Trending song of the hour.
2: Hey, this is Hasbi rapping Karalundi. You guys ready? Shout out!

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത്

0: നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് ദി പവർ ഓഫ് റേഡിയോ അഡ്വർടൈസിംഗ്.
0: ഫോർ ആർ സ്പെഷ്യൽ പാക്കേജസ് കോൾ നൌ ഓർ വാട്സ്ആപ്പ് ടു 055-666-5859. ദാറ്റ്സ് 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ വില്ലേജ് ഏതാണ്? പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഗൾഫിൽ നിന്നുള്ള വരുമാനം ഒഴുക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു സമ്പത്തിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുക ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള വില്ലേജ് ഒരു ഗ്രാമം അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമമായിരിക്കാം എന്നാണ്. പക്ഷേ നമ്മുടെ ആ ഒരു ധാരണ വളരെ വളരെ തെറ്റാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പക്ഷേ അതിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഡെവലപ്മെന്റ്സിന്റെയും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ ഇത്ര വലിയ ഒരു പ്രവാസി പോപ്പുലേഷൻ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലെ. പക്ഷേ ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഗ്രാമം, ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഗ്രാമം, അത് കേരളത്തിലല്ല ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് കേട്ടോ. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പർ എന്ന് പറയുന്ന ഗ്രാമമാണ് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ, ഇന്ത്യയിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഗ്രാമം ഇന്ത്യയിലെ ഗുജറാത്തിലെ കച്ചിലുള്ള മദാപ്പറാണ്. മദാപ്പറിലെ ഗ്രാമത്തിലെ ആളുകൾക്ക് മാത്രമായിട്ട് വിവിധ ബാങ്കുകളിലായി ഏതാണ്ട് 5,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ട് എന്നാണ് ചില കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. വെറും 7,600 വീടുകളുള്ള ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ ഏതാണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രമുഖ ബാങ്കുകളുടെ 17 ശാഖകൾ തന്നെ ഉണ്ടത്രേ. ഗ്രാമത്തിലെ ഒരു വ്യക്തിയുടെ പേരിൽ ആവറേജ് 15 ലക്ഷം രൂപയുടെയെങ്കിലും FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട് ഈ ഗ്രാമം. ഇതിന്റെ കാരണം, ഇനി എവിടെ നിന്നാണ് ഈ സമ്പത്ത് വരുമാനം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃഷിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഒന്നുമല്ല. അതായത് ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളും UKയിലോ USലോ UAയിലോ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലോ ഒക്കെ തന്നെ സെറ്റിലായിട്ടുള്ള ആളുകളാണ്. സോ ഈ ഒരു നാടുകളിൽ നിന്നും UKയിൽ നിന്നും USയിൽ നിന്നും കാനഡയിൽ നിന്നും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന ഈ പണമാണ് ബാങ്ക് നിക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമത്തെ ഇത്രയും സമ്പന്നമാക്കി മാറ്റിയത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സോ സി ദ ഫാക്ട് ഈസ് ദാറ്റ് നമ്മളീ പറഞ്ഞ പോലെ എന്താണ് എക്സ്പാറ്റ്സിൻ്റെ എക്സ്പാട്രേറ്റ്സിൻ്റെ നമ്മൾ പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളതിന് ഉദാഹരണമായി എടുത്തു കാണിക്കാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൾ ഓവർ ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഒന്നും തന്നെ പരിശോധിക്കേണ്ടതില്ല. ഗുജറാത്തിലെ ഈ ഒരു ചെറിയ ഗ്രാമം മദാപ്പർ എന്ന് പറഞ്ഞ ഗ്രാമത്തെ മാത്രം എടുത്ത് ഉദാഹരണമാക്കി പഠിച്ചാൽ തന്നെ മനസ്സിലാകും എന്താണ് ഇന്ത്യൻ സാമ്പത്തിക ഘടനയ്ക്ക് നമ്മൾ പ്രവാസികൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് മനസ്സിലാക്കാൻ
1: വേണ്ടിയിട്ട്. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: എന്ത് കാര്യം?
4: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
0: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's
7: 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

சந்திக்கனா அண்டர் கட்டல சந்தர்ப்பம்.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.